ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 23 സെക്കൻഡ്. 103.6 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 12, കൊല്ലവർഷം 1201, മേടം 19, 2026 മെയ് 2 ശനിയാഴ്ച.

0: റിയൽ എഫമിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായി സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജീജ ജഗൻ.
2: ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്നാണല്ലോ. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ആഹാരം തന്നെ. നമ്മുടെ ജീവചൈതന്യത്തെ നിലനിർത്തുന്ന അന്നത്തെ ഔഷധമായും ബ്രഹ്മമായും ആദരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് നടക്കുന്ന പല ആഘോഷവേളകളിലും ഭക്ഷണം പാഴാക്കി കളയുന്ന വിഷമമുണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാറുള്ളത്. കഴിച്ചു തീർക്കാൻ കഴിയുന്നതിലും എത്രയോ അധികം വിഭവങ്ങൾ ഒരുക്കുന്നതും ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാനെടുത്ത് കളയുന്നതും നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമായി മാറുന്നു. ജീവിക്കാനാണ് ഭക്ഷണം, അല്ലാതെ ഭക്ഷണത്തിനായി ജീവിക്കരുത് എന്ന് പറയുന്നത് എത്രയോ അർത്ഥവത്താണ്. ലോകത്ത് ധാരാളം ആളുകൾ പട്ടിണിയിലാണെന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ ആഹാരം പാഴാക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. ഭക്ഷണത്തിലല്ല നമ്മുടെ ധൂർത്ത് കാണിക്കേണ്ടത്. അല്ലെങ്കിലും പട്ടിണിയേക്കാൾ അമിതാഹാരമാണ് മനുഷ്യനെ രോഗത്തിലേക്ക് നയിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സന്ദർഭത്തിൽ തമിഴ് കവി തിരുവള്ളുവരെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. എന്നും ഭക്ഷണം വിളമ്പി വെക്കുന്നതോടൊപ്പം അതിനരികിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കിണ്ടിയിൽ കുറച്ചു വെള്ളവും ഒരു സൂചിയും കൊണ്ടുവെക്കുമായിരുന്നത്രേ. ഏറെ കാലത്തിനു ശേഷമാണ് അവർ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത്. തിരുവള്ളുവർ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: അന്നം വിളമ്പുമ്പോൾ ഒരു തരിയും പുറമേ പോകാതെ വളരെ ശ്രദ്ധയോടെയാണ് നീ വിളമ്പാറുള്ളതെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും ഒരു വറ്റ് പുറത്തുപോയാൽ അതെടുത്ത് കഴുകി ശുദ്ധമാക്കി ഉപയോഗിക്കാനാണ് വെള്ളവും സൂചിയും ആഹാരത്തിനടുത്ത് കൊണ്ടുവെക്കുന്നത് എന്നാണ്. അന്നം വിളമ്പുന്നതിൻ്റെയും കഴിക്കുന്നതിൻ്റെയും ജാഗ്രത ഇതിൽ നിന്നും വ്യക്തമാണ്. വിശപ്പറിഞ്ഞവനെ വിശക്കുന്നവൻ്റെ വേദനയറിയൂ എന്നാണ് പറയാറുള്ളത്. വിശന്നു വലയുമ്പോൾ ഭക്ഷണം ലഭിക്കാനില്ലെന്ന യാഥാർത്ഥ്യത്തിൽ നിൽക്കുമ്പോഴേ പട്ടിണിയുടെ തീവ്രത അറിയാൻ സാധിക്കുകയുള്ളൂ. ആഹാരം അല്പം വൈകിയാൽ പോലും അസ്വസ്ഥരാകുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. ഒരിക്കൽ ഒരു പട്ടിണി പാവം കൊട്ടാരത്തിനരികിലൂടെ പോകുമ്പോൾ രാജാവിൻ്റെ അമൃതയത്തിൻ്റെ സുഗന്ധത്തിൽ ആകൃഷ്ടനായി. ശിക്ഷയെ ഭയന്നാണെങ്കിലും തൻ്റെ ആഗ്രഹം രാജാവിനോട് ഉണർത്തിക്കുന്നു. രാജാവിൻ്റെ മറുപടി വിചിത്രമായിരുന്നു. പ്രതിഫലേച്ഛ കൂടാതെ ഒരാണ്ട് അധ്വാനിച്ചാൽ ഒരു നേരത്തെ രാജകീയ ഭക്ഷണം നൽകാം എന്നായിരുന്നു വ്യവസ്ഥ. അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ സുദിനം വന്നെത്തി. കൊതിയൂറുന്ന ഭക്ഷണ വിഭവങ്ങളൊരുക്കിയ തീൻമേശയ്ക്കരികിലേക്ക് അയാൾ ആനയിക്കപ്പെട്ടു. എന്നാൽ കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ദൂരെ നിന്നും ഒരു യാചകന്റെ ഭക്ഷണം അർത്ഥിച്ചുള്ള സ്വരം അയാൾക്കരികിലെത്തി. തനിക്ക് ലഭിച്ച മഹാസൗഭാഗ്യം അപരന്നു നൽകാൻ അയാൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം പട്ടിണിയറിഞ്ഞ ആ മനുഷ്യനെ മറ്റൊരാളുടെ വയറു നിറയുമ്പോൾ സ്വന്തം വിശപ്പ് മറന്നും മനസ്സ് നിറയുന്നുണ്ടാവാം. ആഹാരം കഴിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മനസ്സ് പ്രാർത്ഥനാനിരതമാവുന്നത് പണ്ടുതൊട്ടേ നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്നും അത് പാലിക്കപ്പെടേണ്ടത് തന്നെ. കാരണം എത്രയോ ആളുകളുടെ അധ്വാന ഫലമാണ് നമ്മുടെ തീൻമേശയ്ക്ക് മുകളിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ. ഉർവരമായ മണ്ണിൽ വിത്ത് മുളപൊട്ടുന്നത് മുതൽ വിളവെടുക്കുന്നതുവരെ ഒരു കർഷകന്റെ മനസ്സിൽ ആദിയാണ്. കാലാവസ്ഥ പ്രതികൂലമാകുന്നതുൾപ്പെടെ എന്തെല്ലാം തടസ്സങ്ങൾ. കാത്തിരിപ്പിനൊടുവിൽ അധ്വാനത്തിന് ആനുപാതികമല്ലാത്ത തുച്ഛമായ പ്രതിഫലത്തിന് വിപണിയിലെത്തുന്ന ധാന്യങ്ങളും പച്ചക്കറികളും മറ്റും ആഹാരമാകുന്നതിനു പിന്നിൽ പാചകം ചെയ്യുന്നതിൻ്റെ പ്രയത്നം വേറെയും. ഇങ്ങനെ നമ്മുടെ മുന്നിലെത്തുന്നതാണ് ആഹാരവസ്തുക്കൾ എന്നൊരു നിമിഷം ചിന്തിച്ചാൽ പാഴാക്കിക്കളയാൻ ഒരിക്കലും തോന്നില്ലല്ലോ. ഭക്ഷണത്തിന് പകരം വെക്കാൻ സമ്പത്തിനാവില്ലെന്ന തിരിച്ചറിവിൽ കർഷകരുടെ പ്രയത്നത്തെ മനസ്സുകൊണ്ട് ആദരിച്ച് ആഹാരം കഴിക്കുന്നതിൽ നന്മ മാത്രമേ വരാനുള്ളൂ. ഒരു വശത്ത് ഭക്ഷണം പാഴാക്കുമ്പോൾ മറുവശത്ത് വിശന്നു പൊരിയുന്നവർ ഏറെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു

0: ആഹാരം വലിച്ചെറിയില്ലെന്ന് ഓരോ വ്യക്തിയും ഉറച്ച തീരുമാനമെടുത്താൽ പതുക്കെ ഈ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാവും. ഓരോ തരി അന്നത്തിലും അധ്വാനത്തിൻ്റെയും കണ്ണീരിൻ്റെയും നനവുണ്ടെന്ന് ചിന്തിച്ച് അന്നത്തേക്കാൾ വലിയ ദൈവമില്ലെന്നുറപ്പിച്ച് ഭക്ഷണം പാഴാക്കാതിരിക്കാൻ ഈ പുലരിയിൽ നമുക്ക് പ്രതിജ്ഞാബദ്ധരാവാം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജീജ ജഗൻ.
2: Three point six.

FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രാവിലെ പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ TMC നൽകിയ ഹർജിയിൽ ഇടപെടാനാവില്ലെന്ന കൽക്കത്ത ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പാർട്ടി സുപ്രീംകോടതിയെ സമീപിച്ചത്. പശ്ചിമബംഗാളിലെ രണ്ട് ജില്ലകളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. റീപോളിംഗ് രാവിലെ 7 ആരംഭിക്കും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മറ്റന്നാൾ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഒന്നാം ഘട്ടമായ വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവയടക്കം 6 സംസ്ഥാനങ്ങളിലാണ് നടപടികൾ തുടങ്ങിയത്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ 3 ദിവസത്തെ നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി അക്കാദമി തിയേറ്ററിൽ നിലമ്പൂർ ആയിഷ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഇടുക്കി മംഗളാദേവി ക്ഷേത്രോത്സവത്തിനിടെ ഇടിമിന്നലേറ്റ് പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 11 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ എഫ്എം. റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷ് വാർത്തകളെ തുടർന്ന് 6:10 കാവ്യാഞ്ജലി, ഇടശ്ശേരിയുടെ കവിത, പൂരപ്പണി, ആലാപനം കെ രാജീവ്. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ, ചുറ്റുവട്ടം. പ്രാദേശിക വാർത്തകൾ. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രയോജക ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറത്തിൽ ആദ്യമായി. 7:20 കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം, സഹപ്രയോജക വെനീസിയ ബാദ്വേ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രയോജക ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, സഹപ്രയോജക നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതനാസിന്റെ ഫോർ ന്യൂറോ സൈക്യാട്രി റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ക്യൂസ്, സഹപ്രയോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മോൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി സസ്നേഹം. 9:02 ഓർമ്മകളുടെ സംഗീതം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താബുള്ള

0: കാവ്യാഞ്ജലി.
1: പുരപ്പണി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത. ആലാപനം കെ രാജീവ്.
2: പുരപ്പണിയിലാണരിപ്പമാണെല്ലാം ഇരിപ്പുമില്ലിപ്പോൾ പരിഭ്രമിച്ചോട്ടം. മഴക്കാറിൻ ചോട്ടിൽ അതുമിതും കൊത്തിപ്പറക്കാറുള്ളൊരു കിളി പോലായി ഞാൻ. തിരിച്ചിനി സ്വാസ്ഥ്യം ഭജിക്കലുണ്ടോ ഞാൻ? തികച്ചുമിപ്പണി കഴിക്കലുണ്ടോ ഞാൻ? ചിലർക്കുമേൽക്കൂര നരച്ചതായി ദുഃഖം, നരയ്ക്കുവാനൊന്നില്ല അതൻ കടുപ്രശ്നം. ദിനമനു ലക്ഷം മണിഗൃഹങ്ങളെ മെനഞ്ഞെടുത്തിടും മനസ്സിനാലെൻ്റെ. പടവിനുമേലൊരു പടവു പാവുമ്പോൾ പടുതയില്ലാഞ്ഞ് എൻ കരം വിറയ്ക്കുന്നു. ഉറപ്പിച്ചാൽ പോലും ഉറപ്പെനിക്കില്ല, മരപ്പണിയിലെ പല കൊത്തും കോളും. ഒരായിരം പേരോടിരന്നു നേടി ഞാൻ കരുതി വെച്ചതാം പണിത്തരങ്ങളിൽ ചിലതു പൂതലായി. അപര്യാപ്തമത്രേ പലതും, വേണ്ടവ ഇനിയും നേടണം. അനുഭാവപൂർവം ചിലർ ചോദിക്കയാണ്, ഇനിയും തീർന്നീലേ പുരപ്പണി സാധോ? അറിവീല പക്ഷേ പലരുമിത്തരം

0: വിളങ്ങുമ്പോഴേക്കും നരിച്ചീരിൻ ഗന്ധം വമിക്കുകയായിങ്ങറപ്പുരയുടെ ഇരുണ്ട മൂലകൾ. ഇനി ഗൃഹോദരം പുതുക്കുമ്പോഴേക്ക് മണിദീപങ്ങൾ മൺചരാതുകൾ മാത്രം ചൊടിച്ചു കാലമാം പെരുന്തച്ചൻ വന്നു ശപിച്ചൊരമ്പലപ്പണി മറിച്ചാമോ. ഹിമഗിരി പോലെ മഹാംബുധി പോലെ മഹാനഭസ്സു പോലെ ഒരില്ലമൻ സ്വപ്നം. പല നൂറ്റാണ്ടിൻ്റെ രുചിപ്രഭേദങ്ങൾ പല സംസ്കാരത്തിൻ പ്രയോഗരീതികൾ. ഒടുവിലൻ പുരപ്പണി വന്നു കാണുമൊരാൾ കലർപ്പിൻ്റെ കലവറ പോലെ ഉയരുമീ ഗൃഹം നടന്നു കാണുമ്പോൾ. ചിരിച്ചാലും കൊള്ളാം കയർത്താലും കൊള്ളാം എനിക്കിതേ വേണ്ടു. പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം. എനിക്കിതേ വേണ്ടു പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം.
1: നിങ്ങൾ കേട്ടത് പുരപ്പണി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത. ആലപിച്ചത് കെ രാജീവ്.
2: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം സമാപിച്ചു. പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം. ഒ എൻ വി കുറിപ്പിന്റെ രചനയ്ക്ക് സലീൽ ചൗധരി ഇണ നൽകി. എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ഈ ഗാനം മറക്കുമോ.

0: കാഴ്ച വാങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്യർ സ്മൃതി മധുരത്തിൽ ഇനി യേശുദാസും പി ലീലയും പാടിയ ഗാനം. പി ഭാസ്കരന്റെ രചന, ജി ദേവരാജന്റെ സംഗീതം. ചിത്രം ഗുരുവായൂർ കേശവൻ.

കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത്.

0: നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വി ദക്ഷിണാമൂർത്തിയാണ് നൽകിയ യേശുദാസ് പാടിയ ഗാനം. ചിത്രം മറുനാട്ടിൽ ഒരു മലയാളി. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ
3: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ
2: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ: എസ് എൻ പി എസ് എസ് ലൈബ്രറി ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി മാവൂർ റോഡ്, പുസ്തക സംവാദം, ഇ സന്തോഷ് കുമാറിൻ്റെ തപോമയ്യയുടെ അച്ഛൻ, വി കെ ദിലീപ് പങ്കെടുക്കുന്നു വൈകിട്ട് 4:30. കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ അലുമിനിയം ഡീലേഴ്സ് ഫോറം സംസ്ഥാന സമ്മേളനവും എക്സ്പോയും രാവിലെ 8:30 ആരംഭിക്കും. ബിസിനസ് ട്രെയിനിംഗ് സെഷൻ 10:30, കൗൺസിൽ മീറ്റ് 11:00. ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10:30 ജില്ലാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കും. കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ബാങ്ക് കരുവിശ്ശേരി ഹെഡ് ഓഫീസ് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും നടത്തിയ നെൽകൃഷിയുടെ ഉത്പന്ന വിപണന ഉദ്ഘാടനം രാവിലെ 9:00.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
9: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
10: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
11: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

0: ആകാശവാണി 103.6 റേഡിയോ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ സംവിധാനത്തിൽ ലഭ്യമാകും. സജേത് എന്ന പേരിൽ ദുരന്ത നിവാരണ അതോറിറ്റി സമഗ്ര ജാഗ്രതാ സംവിധാനം ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. സി ഡോട്ട് ആണ് ഇത് വികസിപ്പിച്ചത്. സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതികവിദ്യയും ഇതോടൊപ്പം ലഭ്യമാണ്. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാണ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. മറ്റന്നാൾ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർത്ത ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃതമായി ആരും പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് നടപടി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരിച്ചറിയലിനായി ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ വരണാധികാരി നൽകിയ ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ചായിരിക്കും ആളുകളെ ഹാളിലേക്ക് കടത്തിവിടുന്നത്. 3rd ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കായി ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപവും മീഡിയ സെന്ററുകൾ സജ്ജമാക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അധികാര പത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് മീഡിയ സെന്ററിലെ പ്രവേശനം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന തിരുവനന്തപുരത്തെ ജീവനക്കാർക്ക് ഇന്നുച്ചയ്ക്ക് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം ക്രമീകരിച്ചതായി ട്രെയിനിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു.
1: കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിൽ ഇടപെടാനാവില്ലെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രാവിലെ പരിഗണിക്കും. അവധി ദിവസമാണെങ്കിലും വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ PS നരസിംഹയും ജയമാല ബാഗ്ചിയുമാണ് അപ്പീൽ ഹർജി പരിഗണിക്കുന്നത്. പശ്ചിമബംഗാളിലെ 2 ജില്ലകളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. റീപോളിംഗ് രാവിലെ 7 ആരംഭിക്കും. മഗരഹത്ത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് ഇന്നത്തെ റീപോളിംഗ്. 2rd ഘട്ടത്തിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇവിടങ്ങളിലെ വോട്ടെടുപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും നിർണായക മേഖലകളിലെ തയ്യാറെടുപ്പും തുടർച്ചയും ഉറപ്പാക്കാൻ ഗവൺമെന്റ് സത്വര നടപടികൾ എടുക്കുന്നുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. LPG പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തിവരികയാണ്. 2300ലധികം റെയ്ഡുകൾ ഇതിനകം പൂർത്തിയായി. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗ് 98% വർദ്ധിച്ചുവെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരണ സ്രോതസ്സുകൾ 41 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞതായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. നേരത്തെ 27 രാജ്യങ്ങളിലായിരുന്നു ഈ സംവിധാനം. ലോകത്തെ ഇന്ധന പ്രതിസന്ധി കാലത്ത് രാജ്യത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്ന് ഹർദീപ് സിംഗ് പുരി സൌത്ത് ഗുജറാത്തിൽ പറഞ്ഞു. ആഭ്യന്തര പെട്രോളിയം ഉൽപ്പാദനം 60% ഉയർത്താൻ കഴിഞ്ഞതായും പുരി പറഞ്ഞു. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങളിലാണ് കണക്കെടുപ്പിന്റെ 1rd ഘട്ടമായ വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും തുടങ്ങിയത്. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് ശേഷമാണ് ഉദ്യോഗസ്ഥതല കണക്കെടുപ്പ് ആരംഭിച്ചത്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇതുവരെ 82 ലക്ഷം വീടുകൾ ഡിജിറ്റൽ പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2000 രൂപ നോട്ടുകൾ പിൻവലിച്ച് 3 വർഷത്തിനകം 98.47%

0: നോട്ടുകളും തിരികെ എത്തിയതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 2023 മെയ് 19 RBI 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചത്. കഴിഞ്ഞ മാസം 30 ലഭിച്ച കണക്കനുസരിച്ച് 5451 കോടി രൂപയുടെ നോട്ടുകൾ മാത്രമാണ് വിനിമയത്തിലിരിക്കുന്നത്. 2000 രൂപ നോട്ട് പിൻവലിച്ചെങ്കിലും അതിനിപ്പോഴും സാധ്യതയുണ്ടെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ നൽകിയ ഏറ്റവും പുതിയ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. അമേരിക്കയുമായി ചർച്ചകൾക്ക് ഏറ്റവും പുതിയ നിർദ്ദേശം ഇന്നലെയാണ് ഇറാൻ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി US അയച്ചത്. ടെഹ്റാൻ ചർച്ചകളിൽ പുരോഗതി കൈവരിച്ചതായി സമ്മതിച്ച ട്രംപ് ഇറാന്റെ നിബന്ധനകളിൽ ഇപ്പോഴും അതൃപ്തനാണെന്നും അറിയിച്ചു. ഇറാൻ അംഗീകരിക്കാൻ കഴിയാത്ത ഇളവുകൾ തേടുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഭീഷണി മറികടക്കാൻ പണമായോ ഡിജിറ്റലായോ തുക നൽകുന്ന ഷിപ്പിംഗ് കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് US ട്രഷറി ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ചടങ്ങുകളുടെ സമയക്രമം നിശ്ചയിക്കാൻ പ്രക്കുഴ ചടങ്ങ് ഇന്ന് നടത്തും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് പ്രക്കൂഴം ചടങ്ങ് നടക്കുക. ക്ഷേത്രസ്ഥാനികർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. മണത്തണ വാകിയാട്ട് പൊടിക്കളത്തിൽ ഇന്നലെ ദൈവത്തെ കാണൽ ചടങ്ങ് നടന്നു. കൊട്ടിയൂരിന്റെ ഊരാളന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കുറിച്ചിയ സ്ഥാനികൻ വൈശാഖോത്സവ ഒരുക്കങ്ങൾക്ക് അനുവാദം വാങ്ങുന്നത് ഈ ചടങ്ങിലൂടെയാണ്. ഇന്ന് നടക്കുന്ന പ്രക്കൂഴം ചടങ്ങിൽ അവൽ സമർപ്പിക്കുന്നതിനായി കാക്കയങ്ങാട് പുല്ലാഞ്ഞിയുടെ ശ്രീ നരഹരിപ്പറമ്പ് നരസിംഹക്ഷേത്രത്തിൽ നിന്ന് അവൽ സംഘം പുറപ്പെട്ടു. മെയ് 28 മുതൽ ജൂൺ 24 വരെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം.
0: ഹജ്ജ് തീർത്ഥാടനത്തിന് മുഴുവൻ പണവുമടച്ച് യാത്ര പുറപ്പെട്ടവർ 10,000 രൂപ കൂടി അടയ്ക്കണമെന്ന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് KM ഖാദർ മൊയ്തീനും ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീറും ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനയുടെ പേരിൽ ഈടാക്കുന്ന അധിക തുകയുടെ ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് പൈങ്കുളം ഭാഗത്തെ കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് ആശങ്കയിലായ സാഹചര്യത്തിലാണ് തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരും ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും മറ്റുദ്യോഗസ്ഥരും യോഗം ചേർന്നത്. പ്രശ്നപരിഹാരമായി മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനമായി. ഈ നടപടി വഴി ബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ.
0: മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ 3 ദിവസത്തെ നിലമ്പൂർ ഐഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി അക്കാദമി തിയേറ്ററിൽ നിലമ്പൂർ ഐഷ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഇന്നും സിനിമാ പ്രദർശനം ഉണ്ടായിരിക്കും. നാളെ മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, ഐഷക്കാലം, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. കോഴിക്കോട്ട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 149 ഗ്രാം MDMA മലപ്പുറം ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് യൂനസ് അൽത്താഫിനെ സിറ്റി ഡാൻസ് ഓഫും ഫറോക്ക് പോലീസും ചേർന്ന് പിടികൂടി. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും 40,000 രൂപയും ഇതോടൊപ്പം പിടിച്ചെടുത്തു. പാലക്കാട് കൊല്ലങ്കോട്ട് വീട്ടിലെ രഹസ്യ അറയിൽ വിദേശമദ്യം സൂക്ഷിച്ച വീട്ടമ്മയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മാഞ്ചിറ കണ്ടഞ്ചിറയിൽ ശശികലയാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 124 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. ഇടുക്കി മംഗളാദേവി ക്ഷേത്രോത്സവത്തിനിടെ ഇടിമിന്നലേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. ഇവരെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നിർധന രോഗികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡ്രസ് ബാങ്ക് സ്ഥാപിച്ചു. മെഡിക്കൽ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ പേഷ്യന്റ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അത്യാഹിത വിഭാഗം കേന്ദ്രീകരിച്ച് ഡ്രസ് ബാങ്ക് ഒരുക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കും.
2: മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 8:07 എത്തിച്ചേരേണ്ട നേത്രാവതി എക്സ്പ്രസ് 1:45 വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി അറിയുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്നും അടുത്തോ എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: കോ ഓപ് കേരള സർട്ടിഫിക്കേഷനോടുകൂടിയ ശുദ്ധമായ വെളിച്ചെണ്ണ.
8: കേരസമൃദ്ധി വെളിച്ചെണ്ണ, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: പരി സൺസ്, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
9: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ഇന്നലെ മെയ് ദിനത്തോടനുബന്ധിച്ച് ഓഹരി വിപണി അവധിയായതിനാൽ വിപണി വിവരങ്ങൾ ലഭ്യമല്ല. സ്വർണ്ണവില ഗ്രാമിന് 90 രൂപ വർദ്ധിച്ച് 13,805 രൂപയായി. പവന് 110,440 രൂപ.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്.
9: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
10: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
11: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
12: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
5: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
13: ഫോൺ 0495-233-4300.

0: ഇന്നത്തെ ഗാനം.
1: മേപ്പടിയാൻ എന്ന ചിത്രത്തിനു ശേഷം വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കഥ ഇന്നുവരെ. ബിജു മേനോനും മേതിൽ ദേവികയും പ്രധാന വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഈ ചിത്രത്തിൽ അശ്വിൻ ആര്യൻ സംഗീതം നൽകി അരവിന്ദ് വേണുഗോപാൽ പാടിയ ഒരു ഗാനം. വരികൾ വിനായക് ശശികുമാറിന്റേത്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ആദ്യമായി ഇന്ന് ഈ പരിപാടിയിൽ സാഹിത്യ നിരൂപകൻ കെ സി നാരായണൻ തന്റെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു.
1: എന്റെ ആദ്യത്തെ യൂറോപ്യൻ യാത്രാനുഭവത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. 1986 അത്. അത് എങ്ങനെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺവെൽത്ത് പ്രസ് യൂണിയൻ എന്നൊരു സംഘടന അന്നുണ്ടായിരുന്നു. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പത്രാധിപ സംഘടനകളും പത്രാധിപന്മാരും പത്രമുതലാളിമാരും എല്ലാം കൂടി ചേർന്ന് പരസ്പരം ആശയവിനിമയം ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഘടനയാണ്. ലണ്ടനാണ് അതിൻ്റെ ആസ്ഥാനം. അതിന് നല്ല ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 12 രാജ്യങ്ങളിൽ നിന്നുള്ള പത്രപ്രവർത്തകരെ വിളിച്ച് ബ്രിട്ടനിലൊരു ഗൈഡഡ് ഇൻഫർമേഷൻ

ഇൻഫർമേഷൻ ടൂർ, അതാണ് വാക്ക് ഗൈഡഡ് ഇൻഫർമേഷൻ ടൂർ. അതായത് അവരുടെ ഗൈഡൻസിലോടുകൂടി അവർ സെലക്ട് ചെയ്ത ബ്രിട്ടീഷ് സ്ഥാപനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുക, അതാണ് ആ ടൂറിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടു. സെലക്ട് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല, എന്തായാലും സെലക്ട് ചെയ്യപ്പെട്ടു. 1986 മെയ് 1 ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അന്നും ബ്രിട്ടനിൽ നല്ല തണുപ്പാണ്. ഞാൻ അത്ഭുതപ്പെട്ടു, മെയ് 1 ഇവിടെ ചുട്ടുപൊള്ളുന്ന ഈ ലോകത്ത് നിന്ന് ഞാൻ തണുത്ത മറ്റേ പാതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞാൻ അവിടെ വിമാനത്താവളത്തിൽ ഇറങ്ങി, ട്യൂബ് പിടിച്ച്, അതൊക്കെ മാപ്പ് അവിടെ എല്ലാം നമ്മൾക്ക് കിട്ടും. ട്യൂബ് പിടിച്ച്, ട്യൂബ് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് റെയിൽവേ പിടിച്ച് ബാങ്ക് എന്നുള്ള സ്റ്റേഷനിൽ ഇറങ്ങും. അവിടുന്ന് ട്രഫാൽഗർ സ്ക്വയർ എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് നടക്കുന്ന ആ വഴിയിൽ നോർത്തംബർലൻഡ് അവന്യൂ എന്ന് പറയുന്ന സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിലാണ് ഞാൻ താമസിച്ചത്. ഇത് എത്തി നിൽക്കുന്നതാവട്ടെ നാഷണൽ ലൈബ്രറി, അല്ല നാഷണൽ ആർട്ട് ഗാലറി, അവിടെയാണ് എത്തി നിൽക്കുക. അപ്പോൾ അവിടെയാണ് ഞാൻ 3 മിക്കവാറും ദിവസങ്ങളിൽ താമസിച്ചത്. അപ്പോൾ ഞങ്ങളുടെ സംഘത്തിൽ ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സംഘത്തിൽ 12 പാകിസ്ഥാനിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്, ശ്രീലങ്കയിൽ നിന്നുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുണ്ട്, അതുപോലെ നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുണ്ട്, ആസ്ട്രേലിയയിൽ നിന്നുണ്ട്, ന്യൂസിലാൻഡിൽ നിന്നുണ്ട്. അങ്ങനെ 12 നിന്നുള്ള സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് 12 അവിടെ ഒത്തുചേരുന്നത്. 3 ഈ ഗൈഡഡ് ഇൻഫർമേഷൻ ടൂർ. അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ സിലബസ് പറയും, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്കൊരു ഗൈഡൻസ് തരും. അതിൽ പറയുന്നത് നമ്മൾ ഏതൊക്കെ സ്ഥാപനങ്ങൾ ഈ ആഴ്ച സന്ദർശിക്കും, അങ്ങനെ അടുത്ത ആഴ്ച സന്ദർശിക്കും, അടുത്ത ആഴ്ച, അങ്ങനെ എല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു രേഖയാണ് നമുക്ക് തരിക. അങ്ങനെ ആദ്യത്തെ ദിവസം ക്ലാസ്സാണ്. ലണ്ടൻ സിറ്റി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റി യൂണിവേഴ്സിറ്റി ഉണ്ട് ലണ്ടനിൽ, അത്രയും പ്രസിദ്ധമല്ല, പക്ഷേ ജേർണലിസം അവിടെ വളരെ സ്ട്രോങ് ആയ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെയായിരുന്നു ക്ലാസ്. അപ്പോൾ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ജേർണലിസത്തിൻ്റെ അവസ്ഥ, അത് കണ്ടൻ്റല്ലേ പറഞ്ഞ്, അതിൻ്റെ സാങ്കേതികമായ യുഗം നമ്മളെക്കാളൊക്കെ അത്ര പിന്നിലാണെന്നുള്ളത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. ഇവിടെ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ഒക്കെ വന്നു, അവിടെ ട്രേഡ് യൂണിയൻ സമരം കാരണം അവിടെ ഓഫ്സെറ്റോ ഒന്നും വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയിട്ട് വളരെ പഴഞ്ചനായ ഒരു ടെക്നോളജി കാണാൻ വേണ്ടിയാണ് പോണത്. അങ്ങനെ കണ്ടു. അവിടുത്തെ ക്ലാസ്സുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ലണ്ടൻ സിറ്റി യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും ഉള്ള ക്ലാസ്സുകളാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള എൻ്റെ എല്ലാ സങ്കല്പങ്ങളും അടിയോടെ തകർന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, മാക്സ്വെൽ എന്നൊരു പ്രൊഫസറായിരുന്നു അന്ന് ക്ലാസ് എടുത്തിരുന്നു. ക്ലാസ് എടുക്കുക എന്ന് നമ്മൾ ഇവിടുത്തെ ഒരു സങ്കല്പം അനുസരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അങ്ങനെ ഒരു ക്ലാസ്സല്ല അത്. നമ്മൾ നാളേക്ക് വരാനുള്ള പാഠങ്ങളെപ്പറ്റി ഇന്ന് തന്നെ ഒരു റീഡിംഗ് ലിസ്റ്റ് തരും, എന്നിട്ട് നമ്മളത് പഠിച്ചു പോകണം. എന്തെല്ലാമാണ് നമുക്കുള്ള സംശയങ്ങൾ, നമ്മൾ പഠിച്ചതിലുള്ള അവ്യക്തതകൾ എന്നൊക്കെ നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യണം, എന്നിട്ട് അതിലെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ് അവിടുത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന ഈ സംശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, നമ്മൾ മാത്രമല്ല 12 സംശയങ്ങളുണ്ടാവും, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുക. അങ്ങനെ മുന്നോട്ട് പോയി. ഈ മാക്സ്വെൽ എന്ന് പറയുന്ന പ്രൊഫസറാണ്, അദ്ദേഹം 15 സംസാരിക്കും, 1.5-2 ക്ലാസ്സിൽ, ബാക്കിയെല്ലാം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിന് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഗ്ലോബ് തിയേറ്റർ. ഗ്ലോബ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു തിയേറ്ററാണ്. അപ്പോൾ അത് കണ്ടു. വിൻ്റേഴ്സ് ട്രെയിൽ എന്ന് പറയുന്നൊരു നാടകമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. അതൊക്കെ വളരെ നേരത്തെ, മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്താലേ ടിക്കറ്റ് കിട്ടുള്ളൂ. എന്തായാലും ആ വിൻ്റേഴ്സ് ട്രെയിൽ കണ്ടു. മാത്രമല്ല, അന്ന് അവിടെ ഭയങ്കര തമാശയുണ്ടായി. ഒരു വൈൻ മേള, ലോക വൈൻ മേള, ലോകം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാക്കുന്ന വിശിഷ്ടമായ വൈനുകളുടെ ഒരു ഉത്സവം. ആ ഉത്സവത്തിൽ നമ്മളൊക്കെ പോയി. അപ്പോൾ എല്ലാ ദിക്കിലും നമ്മളൊരു കടയിൽ ഇല്ലെങ്കിൽ ഒരു സ്റ്റാളിൽ കയറി കഴിഞ്ഞാൽ ഒരു 1 വൈൻ നമുക്ക് കിട്ടും. അങ്ങനൊരു ഒരു 100 100 സ്റ്റാളുകളിൽ നിന്ന് ഓരോ 1 വൈൻ, പലതരം വൈനുകൾ മിക്സ് ചെയ്തിട്ട് അകത്താക്കിയാൽ ഉണ്ടാകുന്ന ലഹരി, അത് ഭീകര. എന്നെ എടുത്തിട്ടാണ് മുറിയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഒരു തമാശയുണ്ടായി. പിന്നെ ഇത് ശേഷം പീറ്റർബറോ ടെലഗ്രാഫ് എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. ആ പത്രത്തിൽ നമ്മൾ അറ്റാച്ച്മെൻ്റ് എന്ന് പറയും, അതായത് നമ്മൾ അതിൽ ജോലി ചെയ്യണം 2 ജോലി. അപ്പോൾ അവിടുത്തെ രീതികൾ എങ്ങനെയാണ്, ഒരു ഉദാഹരണം പറയാം, എങ്ങനെയാണ് ന്യൂസ് മിസ്

മിക്സാവാതിരിക്കുക. അതിനുള്ള പല സംവിധാനങ്ങളും സ്ട്രക്ചറലായിട്ടാണ് അവിടെ ഉണ്ട്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഒരാളുടെ ഇൻഡിവിജ്വൽ മേന്മ കൊണ്ടല്ല ന്യൂസ് മിസ്സാവുന്നതോ ആവാത്തതും, അതിന് സിസ്റ്റങ്ങളുണ്ട്. അപ്പം അങ്ങനെ സിസ്റ്റങ്ങൾ കൊണ്ടാണ് ഈ തെറ്റുകൾ പരിഹരിക്കുക എന്നുള്ള പാഠം ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ട് പഠിച്ചു. ഇങ്ങനെയുള്ളൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി കൊണ്ടാണ് അവിടെ എഫിഷ്യൻസി എന്നുള്ള കാര്യം ഉണ്ടാവുന്നത് എന്ന് അവിടെ നിന്നാണ് ഞാനത് മനസ്സിലാക്കിയത്. അവിടെ പീറ്റർ വെറലിൽ ഉണ്ടായിട്ടുള്ള വേറൊരു ഒരു തമാശ, അപ്പോൾ ഈ എഡിറ്റോറിൽ എഴുതുന്ന ആളുടെ കൂടെ ആയിരുന്നു ഒരു ദിവസം ഞാൻ. അപ്പോൾ ആ എഡിറ്റോറിയൽ പേജിൽ അപ്പോൾ അതിലൊരു മിഡിൽ പീസ് ഒരാൾ എഴുതി, എനിക്ക് ഞാനും ആ എഡിറ്റർ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പം

ഉള്ള കാര്യം ഉണ്ടാവുന്നത് എന്ന് അവിടെ നിന്നാണ് ഞാനത് മനസ്സിലാക്കിയത്. അവിടെ പീറ്റർ വെറലിൽ ഉണ്ടായിട്ടുള്ള വേറൊരു ഒരു തമാശ, അപ്പോൾ ഈ എഡിറ്റോറിൽ എഴുതുന്ന ആളുടെ കൂടെ ആയിരുന്നു ഒരു ദിവസം ഞാൻ. അപ്പോൾ ആ എഡിറ്റോറിയൽ പേജിൽ അപ്പോൾ അതിലൊരു മിഡിൽ പീസ് ഒരാൾ എഴുതി, എനിക്ക് ഞാനും ആ എഡിറ്റർ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, വളരെ രസികനായിട്ടൊരാളാണ്. അപ്പോൾ അങ്ങേര് ഒരു മിഡിൽ പീസ് എഴുതി. എന്താണ് അതിൻ്റെ കണ്ടൻറ് എന്ന് വെച്ചാൽ, ഈ പീറ്റർ ബറോലിൻ്റെ തെരുവിലൊക്കെ ഈ പ്രാദേശിക പത്രങ്ങൾ എന്ന് പറഞ്ഞൊരു പത്രമുണ്ട് ഇംഗ്ലണ്ടിലുടനീളെ, ആ പ്രദേശത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് പീറ്റർ ബറോ ടെലിഗ്രാഫ് എന്ന് പറഞ്ഞാൽ പീറ്റർ ബറോലിൻ്റെയും ചുറ്റുമുള്ള വാർത്തകൾ മാത്രം. അപ്പോൾ അവിടുത്തെ സംഭവങ്ങൾ, അവിടുത്തെ ഓരോരോ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ അതിൽ ഒരു ദിവസം ഒരു മിഡിൽ പീസായാലും എഴുതി, എന്താണ് ഇവിടെ ഈ നായ്ക്കളെയും കൂട്ടിയിട്ട് ആളുകൾ നടന്നു പോകുന്നുണ്ടല്ലോ, ഈ നായ്ക്കളുടെ കാഷ്ടം വീണിട്ട് ഈ റോഡ് മുഴുവൻ അലങ്കോലമാകുന്നു, ഇതിനെന്തെങ്കിലും പ്രതിവിധി വേണം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മിഡിൽ പീസ്. അപ്പോൾ ഞാൻ പിറ്റേഴ്സിനെ പത്രം കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ചിരി വരുന്നു ഇത് കണ്ടിട്ട്. എന്താണെന്ന് ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ ആനകളാണ് ഇങ്ങനെ നടന്നു പോകുന്നത്, അപ്പോൾ ആനകളുടെ പിണ്ടം വീണിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടാവും എന്ന് ആലോചിച്ചിട്ടുണ്ടോ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായത്, വലിയ ഇഷ്ടമായി. ഓ, ആനകൾ റോട്ടിൽ കൂടെ നടന്നു പോകും അല്ലേ, എന്നിട്ട് അതിൻ്റെ പിണ്ടം വീണിട്ട് റോഡൊക്കെ വൃത്തികേട, വലിയ അത്ഭുതം തന്നെയാണല്ലോ അതെന്ന്. അങ്ങനെ ഈ സംഗതിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ച് ആദ്യം പാരീസ്, എനിക്ക് ഏത് വഴിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാം, റീബുക്ക് ചെയ്യാം, റീറൂട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഹെയർ മെജസ്റ്റീസ് സർവീസ് എന്ന് പറഞ്ഞ മുദ്ര വെച്ച കട കവറിലാണ് എനിക്കുള്ള ടിക്കറ്റ് അയച്ചത്. അപ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ ഉണ്ട്. അപ്പോൾ വരുമ്പോൾ ഞാൻ പാരീസ് ഇറ്റലി വഴിയാണ് വരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പാരീസിൽ ഞാൻ ഒരാഴ്ച താമസിച്ചു, വളരെ സന്തോഷമായി. ലൂവർ മ്യൂസിയം കണ്ടു, സീൻ നദി കണ്ടു, അങ്ങനെ സാർത്ര് ഇരുന്ന് വൈൻ കഴിച്ചിരുന്ന് ആ തെരുവ് കണ്ടു. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഒരാഴ്ച കൊണ്ട് സേതുമാധവൻ ഒരു സുഹൃത്തായിരുന്നു അയാളൊപ്പം, അവിടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സേതുമാധവൻ വളരെ മുൻകൂറായിട്ടുള്ള വാണിംഗ് മുന്നറിയിപ്പ് തന്നായിരുന്നു, നിങ്ങൾ ഇറ്റലിയിൽ പോകുമ്പോൾ റോമിൽ പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം, നിങ്ങളുടെ സാധനം അടിച്ചു പോകാനുള്ള സർവ്വ സാധ്യതയുണ്ട്. ഞാൻ വളരെ ശ്രദ്ധിക്കാം എന്ന് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു. എന്നിട്ട് റോമിൽ ഇറങ്ങി. അപ്പോൾ എൻ്റെ പ്രധാന ലഗേജൊക്കെ ആ എയർപോർട്ടിലെ ഈ ലോക്ക് റൂമിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബാഗ്, രണ്ട് ബാഗ്, ഒരു സാംസണൈറ്റ് പെട്ടി, അത് ഞാൻ ഇവിടുന്ന് കടം വാങ്ങിയതാണ്, മറ്റൊരു ചെറിയ ബാഗും, ഇങ്ങനെ രണ്ട് ബാഗിലാണ് എൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സാംസണൈറ്റ് പെട്ടിയിലാണ് എൻ്റെ പൈസയും ഒക്കെ ഉള്ളത്, മറ്റേലാണ് പാസ്പോർട്ടും. അപ്പോൾ അട്രാക്റ്റീവായിട്ട് സാംസണൈറ്റ് പെട്ടി അവിടെയൊക്കെ അട്രാക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കാലിൻ്റെ ഇടയിൽ വെച്ച് ഈ ബാഗ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 64-ാം നമ്പർ ബസ് എന്നൊരു ബസ്സുണ്ട്, വളരെ കുപ്രസിദ്ധമായൊരു ബസ്സാണ്. അതായത് റോം പട്ടണത്തിൽ നിന്ന് വത്തിക്കാനിലേക്ക് പോകേണ്ട ഒരു ബസ്സാണ്. ഞാൻ വത്തിക്കാൻ കാണുക എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ആ വത്തിക്കാനിലേക്ക് പോണ ബസ്സാണ്. ആ ബസ്സിൽ കയറി അത് വത്തിക്കാനിലെത്തുന്നതിന് മുമ്പേ എന്തോ ഒരു നിമിഷം കൊണ്ട് ആ കാലിൻ്റെ ഇടയിൽ നിന്ന് ആ പെട്ടി അടിച്ചുപോയി. ഞാൻ അവിടെ ചെന്ന് അങ്കലാപ്പിലായി, കാരണം എന്ത് ചെയ്യാനി. അപ്പോൾ വി കെ മാധവൻകുട്ടിയാണ് അവിടെ ഒരു മുറി അറേഞ്ച് ചെയ്തായിരുന്നു, അത് കിട്ടിയില്ല. പിന്നെന്ത് ചെയ്യാനാ, പിന്നെ ഞാൻ പൈസ കൊടുത്തിട്ട് ഒരു മുറി വാടകയ്ക്ക് എടുത്തു. അവിടുന്ന് തിരിച്ച് അല്ലിറ്റാലിയ എന്നുള്ള പ്ലെയിനിൽ തിരിച്ചു പോരുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പഠിച്ച ഒരു പാഠം എന്താണ്, അത് രാഷ്ട്രീയ പാഠം. അതായത് ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തിനെ അന്ന് അവിടെ അപ്പാർട്ടൈഡ് നടക്കുകയാണ്. അപ്പോൾ അതിനെ ഒറ്റപ്പെടുത്താനും അതിനെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള വലിയ സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സൗത്ത് ആഫ്രിക്കൻ എംബസിയാണ്. ആ എംബസിയിലൊരു മുമ്പിൽ ഒരു 10 ആൾ എന്നും അവിടെ പോയിട്ട് സമരം ചെയ്യണതാണ്. അപ്പോൾ ഞാൻ അതിലത്തെ ഒരാളെയോട് ചോദിച്ചു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാവുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരെന്നല്ല, ഞങ്ങൾ സാധാരണ ആളല്ല, കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഈ സമരത്തിന് വരില്ല. ഏ, അതെന്താ, കമ്മ്യൂണിസ്റ്റുകാർ അപ്പാർട്ടൈഡിനൊക്കെ എതിരാണ്, സാങ്ഷൻസ് വേണം, നിങ്ങളെന്ത് കണ്ടു. അങ്ങനെയല്ല, ഈ ഇവിടുത്തെ എല്ലാ പാർട്ടികളും ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള പണം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു മറ്റുള്ളവരുടെ രാജ്യത്തു നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ അതിലത്തെ ബാർക്ലേസ് ബാങ്കിൻ്റെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സൗത്ത് ആഫ്രിക്കയിലാണ്. അങ്ങനെ എല്ലാ ബാങ്കുകളുടെയും എല്ലാ സ്ഥാപനങ്ങളുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ട് ഒരു ഉപരോധം ഇല്ലെങ്കിൽ അതിൽ നിന്നുള്ള വിട്ടുപോരിൽ വന്നു കഴിഞ്ഞാൽ ബ്രിട്ടനിലെ എന്താ പറയുക സാമ്പത്തിക സ്ഥിതി വളരെ തകരും. അപ്പോൾ അവിടെ ഒരു സാധാരണ തൊഴിലാളിക്ക് അന്ന് 1000 pounds കിട്ടുക, 250 pounds ഒരു വീട് കിട്ടും, പിന്നെ 250 pounds മറ്റേ ചിലവൊക്കെ കഴിയും, അങ്ങനെ ഒരു 200 pounds സേവ് ചെയ്യുകയും ചെയ്യാം. ഈ ജീവിത നിലവാരം, ഈ സമ്പത്തിൻ്റെ ഈ വരവ്

0: നിലച്ചാൽ ഇല്ലാതെ പോകും. അപ്പോൾ അവിടുത്തെ തൊഴിലാളികളുടെ കൂടി സ്ഥാപിത താല്പര്യമാണ് ഈ കോളനി ബന്ധം, ഇല്ലെങ്കിൽ ഈ അസമമായിട്ടുള്ള വ്യാപാര ബന്ധം നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഇതാണോ അന്താരാഷ്ട്ര തൊഴിലാളി സൗഹൃദം, ഇല്ലെങ്കിൽ അന്താരാഷ്ട്ര എന്ന്. ഞാൻ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത മട്ടിൽ അങ്ങനൊരു അത്ഭുത ലോകത്തിലെത്തി ഞാൻ. അതാണ് എനിക്ക് അവിടെ നിന്നുള്ള ഒരു രാഷ്ട്രീയ പാഠം എന്ന് പറയുന്നത്.
1: ആദ്യമായി എന്ന ഈ പരിപാടിയിൽ സാഹിത്യ നിരൂപകൻ കെ സി നാരായണൻ തന്റെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു. ഇതുവരെ
2: ആദ്യമായി

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
5: ആ അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തോ ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്തായിരുന്നു?
6: 1 ലിറ്റർ വെളിച്ചെണ്ണ.
5: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
6: ഏയ് അന്ന് വേണ്ട, അന്ന് വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
0: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ,
1: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം.

അഖിൽ സത്യൻ സംവിധാനം ചെയ്ത പാച്ചുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രലേഖ സെൻ, ഗാസി ഖാൻ ബർണ എന്നിവർ നേതൃത്വം നൽകുന്ന സംഘഗാനമാണ് നിങ്ങൾ കേട്ടത്. ഈ അവതരണ ഗാനത്തിൽ കുട്ടികളുടെ ഗായക സംഘവും പങ്കുചേർന്നിട്ടുണ്ട്. രാജസ്ഥാനി നാടോടി സംഗീതത്തിലെ മാംഗനിയാർ പാരമ്പര്യം വിശ്വപ്രസിദ്ധമാക്കുന്നതിൽ പ്രധാനിയായ ശ്രീ ഗാസി ഖാൻ ബർണയ്ക്ക് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജസ്ഥാനി നാടോടി സംഗീതത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയ ഇദ്ദേഹം ഘടിതാൾ എന്ന സംഗീത ഉപകരണം കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധനുമാണ്. ഗാനസാഹിത്യത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും പ്രതിഫലിക്കുന്ന ഈ ഗാനം എഴുതിയത് രാജശേഖർ. ജസ്റ്റിൻ പ്രഭാകരാണ് സംഗീത സംവിധാനം.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
5: മുക്കം ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ.
6: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ, വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം, ഈസ്റ്റ് നടക്കാവിൽ.
5: മുക്കം ടയേഴ്സ്, ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത് പരിചയ സമ്പന്നരായ സീനിയർ ഡോക്ടർമാരുടെ സേവനവും അപകടാവസ്ഥയിലുള്ള പ്രസവമടക്കം പ്രസവ ചികിത്സകൾക്ക് ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യവുമുള്ള ഗൈനക്കോളജി വിഭാഗവുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്. ഫോൺ 9745010025.
8: വെള്ളപ്പാണ്ട്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നിമിത പി.
9: ചർമ്മത്തിന് നിറം കൊടുക്കുന്ന മെലനിൻ എന്ന രാസവസ്തുവിന്റെ അപാകത മൂലം ഉണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ് വിറ്റലൈഗോ അഥവാ വെള്ളപ്പാണ്ട്. ചർമ്മത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെളുത്തതോ ഇളം നിറമുള്ളതോ ആയ പാടുകളായാണ് ഈ രോഗം കാണപ്പെടുന്നത്. മെലനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ അഥവാ മെലനോസൈറ്റ്സ് നശിക്കുകയോ പ്രവർത്തനം നിർത്തുകയോ ചെയ്യുമ്പോഴാണ് വിറ്റലൈഗോ അഥവാ വെള്ളപ്പാണ്ട് സംഭവിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണം എന്നത് തൊലിപ്പുറത്തുണ്ടാകുന്ന മാറ്റം തന്നെയാണ്. പേപ്പർ പോലെ വെളുത്ത ചൊറിച്ചിലോ മറ്റോ ഇല്ലാത്ത പാടുകളാണ് രോഗലക്ഷണം. ഇത്തരം വെള്ളപ്പാടിനുള്ളിലെ രോമങ്ങളും നരച്ചു കാണപ്പെടുന്നു. തലയോട്ടി, പുരികം, കൺപീലികൾ, താടി, ശരീരരോമങ്ങൾ എന്നിങ്ങനെ ശരീരത്തിന്റെ ഏതു ഭാഗത്തും ഇത് സംഭവിക്കാം. ഇനി ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. രോഗത്തിന്റെ തീവ്രത, ബാധിച്ച ശരീരഭാഗങ്ങൾ എന്നിങ്ങനെ പല ഘടകങ്ങളനുസരിച്ച് വിവിധ തരം ചികിത്സാ രീതികൾ നിലവിലുണ്ട്. വിറ്റലൈഗോ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റുക എന്നതിലുപരി പിഗ്മെന്റ് പുനഃസ്ഥാപിക്കുക, കൂടുതൽ ചർമ്മത്തെ ബാധിക്കുന്നതിൽ നിന്ന് തടയുക എന്നിവയാണ് ചികിത്സയുടെ ലക്ഷ്യങ്ങൾ. എന്നാൽ ഈ ചികിത്സാ രീതികളോട് ശരീരം എങ്ങനെ പ്രതികരിക്കുമെന്ന് സംബന്ധിച്ച് മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. കാലപ്പഴക്കം ചെന്ന രോഗം, രോമങ്ങൾ നരച്ച പാടുകൾ, ശ്ലേഷ്മ പടലത്തിലെയും വിരൽത്തുമ്പുകളിലെയും പാടുകൾ എന്നിവയിൽ ചികിത്സയോടുള്ള പ്രതികരണം താരതമ്യേന കുറവാണ്. എല്ലാവർക്കും എല്ലാ ചികിത്സാ രീതിയും ഫലപ്രദമാകണമെന്നുമില്ല. എന്നാൽ നിങ്ങളുടെ സ്കിൻ ഡോക്ടറിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ ചർമ്മത്തിന്റെ നിറം വീണ്ടെടുക്കുവാനും മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയുവാനും സാധിക്കും. തീവ്രത കുറഞ്ഞ പരിമിതമായ ഭാഗങ്ങളെ മാത്രം ബാധിക്കുന്ന അവസ്ഥയിൽ ലേപനങ്ങൾ മാത്രം മതിയാകും. സ്റ്റീറോയിഡ്, ടാക്രോലിമസ് തുടങ്ങിയ ലേപനങ്ങൾ വളരെ ഫലപ്രദമാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്ന സ്റ്റീറോയിഡ്, എസതയോപ്രിൻ മുതലായ ഗുളികകൾ അതിതീവ്രമായി പടരുന്ന അവസ്ഥയിൽ ഉപയോഗപ്രദമാണ്. മറ്റൊരു ചികിത്സാ രീതിയാണ് നാരോബൈൻഡ് അൾട്രാവയലറ്റ് UVB കിരണങ്ങൾ ഉപയോഗിച്ചുള്ള ഫോട്ടോതെറാപ്പി. ഇത് സജീവമായ വിറ്റലൈഗോയുടെ പുരോഗതി തടയുകയോ മന്ദഗതിയിലാക്കുകയോ ചെയ്യുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള ചികിത്സാ രീതികളെ അപേക്ഷിച്ച് നാരോബാൻഡ് UVB കിരണങ്ങൾക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഹ്രസ്വകാലം മാത്രം മതിയാകുന്ന ചികിത്സ, ഉള്ളിൽ കഴിക്കാൻ മരുന്ന് കൊടുക്കേണ്ട, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവയിൽ സുരക്ഷിതമായി ഉപയോഗിക്കാം, വൃക്കരോഗികളിലും കരൾ രോഗികളിലും

0: ഉപയോഗിക്കാം എന്നിവയാണിവ. ഔഷധ ചികിത്സ ഫലിക്കാത്ത രോഗികളിൽ ശസ്ത്രക്രിയാ രീതികൾ ഫലപ്രദമാണ്. ചർമ്മത്തിന്റെ നിറം പുനഃസ്ഥാപിക്കാൻ ഉള്ള ചില ശസ്ത്രക്രിയാ രീതികളാണ് സ്കിൻ ക്രാഫ്റ്റിംഗ്, ബ്ലിസ്റ്റർ ഗ്രാഫ്റ്റിംഗ്, സെല്ല സസ്പെൻഷൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്നിവ. ഇതിൽ രോഗിയുടെ തന്നെ ചർമ്മം രോഗബാധിതമല്ലാത്ത ഭാഗത്തുനിന്ന് രോഗബാധയുള്ള ഭാഗത്തേക്ക് വച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചർമ്മം അതുപോലെ തന്നെ മാറ്റിവെക്കുകയോ ചർമ്മത്തിലെ എപ്പിഡേമിസ്, ഹെയർ ഫോളിക്കിൾ, മെലനോസൈറ്റ്സ് എന്നിവ മാത്രമായോ മാറ്റിവെക്കുകയോ ചെയ്യാം. പുതിയ വെള്ളപ്പാടുകൾ പ്രത്യക്ഷപ്പെടുന്നതും ഉള്ള പാടുകൾ വലുതാകുന്നതും നിലച്ച് ഒരു വർഷമെങ്കിലും കഴിഞ്ഞ ശേഷമേ സർജറി ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം മുൻപ് സൂചിപ്പിച്ച കോബ്നർ ഫിനോമിനൻ മൂലം ഗ്രാഫ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് പുതിയ പാടുകൾ വന്നേക്കാം. ബ്ലിസ്റ്റർ ഗ്രാഫ്റ്റിംഗ് എന്ന ശസ്ത്രക്രിയയിൽ പിഗ്മെന്റഡ് ചർമ്മത്തിൽ സക്ഷൻ ഉപയോഗിച്ച് കുമിളകൾ സൃഷ്ടിച്ച് കുമിളകളുടെ മുകൾ ഭാഗം വെള്ള നിറമുള്ള രോഗം ബാധിച്ച ചർമ്മത്തിലേക്ക് പറിച്ചു നടുകയാണ് ചെയ്യാറ്. കുറച്ചുകൂടി സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണ് സെല്ലാർ സസ്പെൻഷൻ ട്രാൻസ്പ്ലാന്റേഷൻ. കൂടുതൽ വലിപ്പമുള്ള അടയാളങ്ങൾ കുറച്ച് ഗ്രാഫ്റ്റ് കൊണ്ട് ചികിത്സിക്കാം എന്നതാണ് ഈ ചികിത്സാ രീതിയുടെ പ്രത്യേകത. കൈകൾ, കാലുകൾ, സന്ധികൾ എന്നിവിടങ്ങളിൽ വരുന്ന പാടുകളാണ് വീണ്ടും നിറം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അതേസമയം മുഖത്തെ പാടുകൾ അനായാസം സ്വാഭാവിക നിറത്തിലേക്ക് കൊണ്ടുവരാം. വെളുത്ത നിറമുള്ള രോമങ്ങൾ ഉണ്ടെങ്കിൽ പാട് ചികിത്സിച്ചു മാറ്റുന്നത് അല്പം ദുഷ്കരമാണ്. ഡീ പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് അഥവാ ശേഷിക്കുന്ന നിറം നീക്കം ചെയ്യുക എന്നതാണ് മറ്റൊരു മാർഗം. നിങ്ങളുടെ വിറ്റിലൈഗോ വ്യാപകമാവുകയും മറ്റ് ചികിത്സകൾ ഫലവത്താവാതിരിക്കുകയും ചെയ്താൽ ഈ തെറാപ്പി ഒരു ഓപ്ഷനായിരിക്കും. ഈ രോഗത്തിന് ഒരു ശാശ്വത പരിഹാരം വാഗ്ദാനം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ചികിത്സകൾ വഴി രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനും രോഗിയുടെ മാനസിക ബുദ്ധിമുട്ട് ലഘൂകരിക്കുവാനും തീർച്ചയായും കഴിയും.
1: വെള്ളപ്പാണ്ട്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡെർമറ്റോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നിമിത പി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. സമർപ്പിച്ചത് നവജാത ശിശുക്കളുടെ പരിചരണത്തിനായി നിയോ നാറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ.
4: കെട്ടിട നിർമ്മാണ രംഗത്തെ അലൂമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലൂമിനിയം എക്സ്പോ സന്ദർശിക്കുക.
3: ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്. GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
5: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
7: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
8: സ്വയം ചിട്ടപ്പെടുത്തിയ ഈണത്തിൽ വി ദക്ഷിണാമൂർത്തി പാടിയ ഗ്രാമഫോൺ നാടകഗാനം. നാടകം സ്വർഗം നാണിക്കുന്നു. ഗാനരചന അഭയദേവ്.

0: മുതിർന്നവരും കിടപ്പു രോഗികളും കൊച്ചുകുട്ടികളും അടങ്ങുന്ന സാധാരണ കുടുംബങ്ങളിൽ ഈ അപ്രഖ്യാപിത ദുരിതം വലിയ അസ്വസ്ഥതയാണ് സൃഷ്ടിക്കുന്നത്. ഈ വൈദ്യുതി മുടക്കം കേവലം ഒരു ലോഡ് ഷെഡിംഗ് മാത്രമായി കണക്കാക്കാനാവില്ല. വേനൽക്കാലത്തെ സാധാരണ ഉള്ള ഉയർന്ന വൈദ്യുതി ഉപയോഗം മനസ്സിലാക്കി ആവശ്യമായ മുൻകരുതലുകൾ അധികാരികൾ സ്വീകരിക്കേണ്ടിയിരുന്നു. മുൻകൂട്ടി വൈദ്യുതി വാങ്ങൽ കരാറുകൾ ഉറപ്പാക്കുകയും സോളാർ എനർജി പോലെയുള്ള പുതിയ ഊർജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുകയും ഗവൺമെന്റ് തലത്തിൽ വൈദ്യുതി വിതരണത്തിലും ഉപഭോഗത്തിലും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഇപ്പോഴത്തെ പ്രതിസന്ധി ഒരു പരിധിവരെ നിയന്ത്രിക്കാമായിരുന്നു. ഈ അനുഭവം വരും വർഷങ്ങളിൽ ആവശ്യമായ മുൻകരുതലുകൾ കാലേകൂട്ടി സ്വീകരിക്കുന്നതിന് കാരണമാവട്ടെ എന്ന് ആശിക്കുന്നു.
1: പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ഇന്ധനക്ഷാമം രൂക്ഷമായതും വൈദ്യുതി സ്റ്റൗകളുടെ ഉപയോഗം വർദ്ധിച്ചതുമെല്ലാം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്താൻ കാരണമായിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് കൺവീനർ ഡോക്ടർ എം ജി സുരേഷ് കുമാർ:
2: വേനൽ കടുക്കുകയും ഉഷ്ണതരംഗം അന്തരീക്ഷ താപനിലയിൽ വലിയ വർധനവ് സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം വലിയ രൂപത്തിൽ വർദ്ധിക്കുകയാണ്. ഇതോടൊപ്പം പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ഇന്ധന വാതക പ്രതിസന്ധിയും മറ്റ് സാഹചര്യങ്ങളും ചേർന്ന് വൈദ്യുതി സ്റ്റൗകളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ കേരളം കടുത്ത ഒരു വൈദ്യുതി ക്ഷാമത്തിലേക്ക് പോവുകയാണ്. വർദ്ധിച്ച അന്തരീക്ഷ താപനില എയർ കണ്ടീഷണർ, ഫാനുകൾ തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപഭോഗത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ലോഡ് കൂടി പരിഗണിച്ചുകൊണ്ട് വേനൽക്കാല വൈദ്യുതി ആസൂത്രണം ചെയ്യാറുള്ളതാണെങ്കിലും ഇത്തവണ ഇതിനോടൊപ്പം മുൻകൂട്ടി മനസ്സിലാവാത്ത വിധത്തിൽ ഇൻഡക്ഷൻ കുക്കറുകൾ, വൈദ്യുതി വാഹനങ്ങൾ എന്നിവയുടെയും ഉപയോഗം വർദ്ധിച്ചത് കടുത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധിയെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് വൈദ്യുതി ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേര സമയങ്ങളിൽ വലിയ ലോഡ് സൃഷ്ടിക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതെ സഹകരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിൽ വൈദ്യുതി മേഖലയിലുള്ളൂ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പ്രതിസന്ധി ഏറെക്കുറെ പരിഹരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഏത് സന്ദർഭത്തിലും പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും വലിയ രൂപത്തിൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ കേരളത്തിൽ അരമണിക്കൂറിൽ താഴെ പീക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായ നിയന്ത്രണങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. അതുപോലും ജനങ്ങളുടെ സഹകരണത്തോടുകൂടി പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വൈദ്യുതി ഉപഭോഗത്തിൽ എല്ലാ ജനങ്ങളും ജാഗ്രത പുലർത്തുകയും പരമാവധി ഉപഭോഗം നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ട് വൈദ്യുതി ബോർഡിന്റെ ശ്രമങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
1: ഇത്തരത്തിലുള്ള വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവാനുള്ള കാരണങ്ങളും അത് പരിഹരിക്കാനാവശ്യമായ നിർദ്ദേശങ്ങളും പങ്കുവെക്കുന്നു KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൈൻ രാജ്.
3: കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വിഷയങ്ങൾ. KCB വൈദ്യുതി ഉപയോഗത്തിൽ ചില റെസ്ട്രിക്ഷൻസുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ റെസ്ട്രിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് KCBയുടെ ഭാഗത്ത് നിന്ന് സൂചിപ്പിക്കാനാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ വൈദ്യുതിയുടെ ആവശ്യകത KCB കണ്ടെത്തുന്ന കൃത്യമായ എസ്റ്റിമേഷനുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതിനായി ഒരു ദിവസത്തെ വിവിധ ടൈം ബ്ലോക്കുകളായി വിഭജിച്ചുകൊണ്ട് ആ ഓരോ ടൈം ബ്ലോക്കിലുമുള്ള ഊർജ ആവശ്യകതയും ലഭ്യതയും തമ്മിൽ താരതമ്യം ചെയ്ത് അതിലുണ്ടാകുന്ന വിടവ് നികത്തുന്നതിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി കണ്ടെത്തിയാണ് ഊർജ ആവശ്യകത നിറവേറ്റുന്നത്. ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് അതിന് മുൻ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഊർജ ആവശ്യകത, മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഊർജ ആവശ്യകത, അന്തരീക്ഷത്തിലെ ഉണ്ടാകുന്ന ക്ലൈമറ്റ് വ്യതിയാനങ്ങൾ ഉൾപ്പെടെ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് എസ്റ്റിമേഷൻ നടത്തുന്നത്. ഇങ്ങനെ എസ്റ്റിമേഷൻ നടത്തിയ ഊർജ ആവശ്യകത നിറവേറ്റുന്നതിന് വൈദ്യുതി കമ്പോളങ്ങളെയാണ് ഏറെയും നമ്മൾ ആശ്രയിച്ചു പോകുന്നത്. ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും വലിയ രൂപത്തിൽ വൈദ്യുതിയുടെ ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 17% വൈദ്യുതിയുടെ ആവശ്യകതയാണ് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ വൈദ്യുതി ആവശ്യകത വർദ്ധിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഉഷ്ണതരംഗമാണ്. ഈ ഉഷ്ണതരംഗത്തിന്റെ ഭാഗമായിട്ട് AC ലോഡ് വലിയ രൂപത്തിൽ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഗ്യാസിന്റെ ലഭ്യതയിലുണ്ടായിട്ടുള്ള കുറവ്, ഇൻഡക്ഷൻ കുക്കർ പോലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും അത് ഊർജ ആവശ്യകതയിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയും കൂടാതെ ഉഷ്ണതരംഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായി കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്നത് കൂടുതലും രാത്രി സമയത്തേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതും വൈദ്യുതി ആവശ്യകത വർദ്ധിപ്പിച്ചു. ഇതിന് പുറമെ ഇലക്ട്രിക് വെഹിക്കിൾ പോലുള്ള ഉപകരണങ്ങൾ കൂടുതലും രാത്രി സമയത്തേക്ക് ഉപയോഗിക്കുന്നതും വൈദ്യുതി ആവശ്യകത വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി മാറി. നിലവിൽ നമുക്ക് പീക്ക് സമയത്ത്

0: വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിന് 1700 മെഗാവാട്ടോളം ആഭ്യന്തര ഉൽപാദനം നമുക്ക് ലഭ്യമാണ്. ഇതിനു പുറമെ 1800 മെഗാവാട്ടോളം സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 700 മെഗാവാട്ടിനടുത്ത് നമുക്ക് ലോങ് ടേം അല്ലെങ്കിൽ ദീർഘകാല കരാറുകളിൽ നിന്ന് വൈദ്യുതി ലഭിക്കുന്നുണ്ട്. ഇതിനു പുറമെ വൈദ്യുതിയുടെ ആവശ്യകത മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് KSEB വിവിധങ്ങളായിട്ടുള്ള ബാങ്കിംഗ് അല്ലെങ്കിൽ പവർ സ്വാപ്പ് കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഏതാണ്ട് നമുക്കൊരു 500-600-700 മെഗാവാട്ടിന്റെ ലഭ്യതയാണ് പീക്ക് സമയങ്ങളിൽ നമുക്കുള്ളത്. അതോടൊപ്പം കണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, വൈദ്യുതി ലഭ്യത ഉണ്ടെങ്കിലും വലിയ രൂപത്തിലുള്ള ഊർജ്ജ ആവശ്യകത ഏതെങ്കിലും പ്രത്യേക കേന്ദ്രങ്ങളിൽ വർദ്ധിക്കുമ്പോൾ അവിടെ വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന ട്രാൻസ്ഫോമറുകൾ ഓവർലോഡ് ആകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി KSEB നിലവിൽ രണ്ട് കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഒന്ന്, ഊർജ വൈദ്യുതിയുടെ ലഭ്യത ഉറപ്പുവരുത്തുക. മറ്റൊന്ന്, നെറ്റ്വർക്കുകളിൽ വലിയ രൂപത്തിലുള്ള വിപുലീകരണ പരിപാടികൾ നടത്തുക. ഇവിടെ നമ്മൾ പ്രധാനമായി കണ്ടുപോകേണ്ട ഒരു വസ്തുത, സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ഇത്തരത്തിലുള്ള ആവശ്യകത കണ്ടുകൊണ്ട് വലിയ രൂപത്തിൽ വൈദ്യുതി വാങ്ങിച്ച് KSEBക്ക് സംഭരിച്ചു വെക്കാൻ പാടില്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം. ഇവിടെ നമ്മൾ കണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, വലിയ രൂപത്തിൽ വൈദ്യുതി നമ്മൾ സംഭരിച്ചു വെച്ചാൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് ഓറിയന്റഡ് ആയിട്ടുള്ള വൈദ്യുതി ഉപഭോഗമാണ്. അത്തരത്തിലുള്ള ഗാർഹിക വൈദ്യുതി ഉപഭോഗം പ്രധാനമായിട്ട് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ വേനൽ മഴ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം വൈദ്യുതി ആവശ്യകത കുറയുകയും അധികമായി വൈദ്യുതി വാങ്ങിച്ച വൈദ്യുതി KSEBക്ക് സറണ്ടർ ചെയ്യേണ്ടി വരികയും, അതുകൂടാതെ ഈ വൈദ്യുതി വാങ്ങുന്നതിനാവശ്യമായ ചെലവ് സാധാരണ ഉപഭോക്താക്കൾക്ക് താരിഫായി വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും KSEBക്ക് സൂചിപ്പിക്കാനുള്ളത്, വൈദ്യുതിയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും KSEBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില വിഷയങ്ങൾ അത് KSEBയുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള വിഷയങ്ങളായതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെങ്കിലും ചില സമയത്ത് ചില തരത്തിൽ, പ്രത്യേകിച്ച് പീക്ക് സമയങ്ങളിൽ, ചില ലോഡ് റെസ്ട്രിക്ഷൻസ് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇലക്ട്രിക് ചാർജ് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ, അവയുടെ ചാർജിങ് രാത്രി പീക്ക് സമയങ്ങൾ എന്നുള്ളത് ഒഴിവാക്കുക. 2, AC പോലുള്ള ഉപകരണങ്ങൾ 26 ഡിഗ്രി സെൽഷ്യസിലേക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ആവശ്യമായ സമയങ്ങളിൽ മാത്രം വൈദ്യുതി ഉപയോഗിക്കുക. അനാവശ്യമായി വൈദ്യുതി പാഴാക്കാതിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത്, ഫ്രിഡ്ജ് പോലുള്ള ഉപകരണങ്ങൾ സാധിക്കുമെങ്കിൽ പീക്ക് സമയത്ത് 2 മണിക്കൂറെങ്കിലും ഓഫ് ചെയ്തിടുക. ഇത്തരം കാര്യങ്ങൾ ശ്രമിച്ചാൽ തന്നെ ഏതാണ്ട് 200-300 മെഗാവാട്ടിന്റെ സേവിങ്സ് പീക്ക് സമയത്ത് ഉണ്ടാകാനും ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ് ട്രിപ്പിംഗ് നമുക്ക് ഒഴിവാക്കാനും സാധിക്കുമെന്നുള്ളത് സൂചിപ്പിക്കുന്നു.
1: ചൂടിന് ആശ്വാസമായി വേനൽമഴ എത്തുന്നതുവരെ വൈദ്യുതി ഉപഭോഗത്തിൽ വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എങ്കിലും KSEB നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും വൈദ്യുതി അമിതമായി ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: चंदन का एहसास।
1: नूरा हाउस लोन्स രാഗ പരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗ പരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
1: പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
4: എം ബി ശ്രീനിവാസ് എന്ന സംഗീത സംവിധായകനെ ചലച്ചിത്ര സംഗീത രംഗം ഓർമ്മിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഗാനഗന്ധർവൻ ശ്രീ യേശുദാസിനെ ആദ്യമായി സിനിമയിൽ പാടിച്ച സംഗീത സംവിധായകൻ എന്നുള്ള പേരിലാണ്.

0: എന്നാൽ അതിനുമപ്പുറം മഹത്തായ അനേകം ചലച്ചിത്ര ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മനസ്സിന്റെ തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ഭൈരവിരാഗം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇദ്ദേഹം ഇതിന്റെ പല്ലവി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വളരെ അപൂർവമായിട്ട് മാത്രം ചലച്ചിത്ര സംഗീതത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഗമാണ് ഭൈരവി.
1: സഗരിഗ മപദനിസ സനിദപമഗരിസ.
0: ഭൈരവി നടഭൈരവിയുടെ ജന്യമാണെന്നും ഖരഹരപ്രിയയുടെ ജന്യമാണെന്നും രണ്ടഭിപ്രായങ്ങളുണ്ട്. കാരണം ആരോഹണത്തിൽ ഖരഹരപ്രിയയുടെയും അവരോഹണത്തിൽ നടഭൈരവിയുടെയും ഛായ ഉള്ളത് തന്നെ. മുഖാരി രാഗവുമായിട്ട് ഈ രാഗത്തിന് ചെറിയൊരു സാമ്യമുണ്ട്. എന്നാൽ മുഖാരി അല്പം കൂടി കരുണരസപ്രദമാണ്. നമുക്ക് ഈ ഗാനത്തിന്റെ പല്ലവിയിലേക്ക് പോകാം.

രണ്ടാമത്തെ ചരണം അദ്ദേഹം വീണ്ടും ഭൈരവിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചരണം തുടങ്ങുന്നവരി മാത്രം ആനന്ദ ഭൈരവിയുടെ പോലെ നൊന്തു പീടഞ്ഞൊരു എന്നാണ് ചെയ്തിട്ടുള്ളത്.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: വെനീസിയ ബാത്ത്വെയർസ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
7: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
6: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
8: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
9: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 103.6 Real FM-ൽ സമർപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

0: ഉള്ളിയേരി കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം എന്നും രാവിലെ 7:30 സമർപ്പിക്കുന്നത്
0: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
2: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും ഫാർമസിയും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ ചേതന
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: അമ്മയുടെ കണ്ണിന് തീരെ സുഖമില്ല എവിടെ ഇപ്പൊ ഒന്ന് കാണിക്കാം
3: അതിനെന്താ ഇത്ര ആലോചിക്കുന്നത് നമ്മുടെ പേരാമ്പ്രയിലെ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ പോയാൽ മതി ഇഞ്ചക്ഷനോ വേദനയോ ഇല്ലാത്ത തിമിര ശസ്ത്രക്രിയ റെറ്റിന ക്ലിനിക് ഗ്ലോക്കോമ ക്ലിനിക് തുടങ്ങിയ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും അവിടെ ലഭ്യമാണ് മാത്രമല്ല ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
5: ഹലോ നമസ്കാരം കരിയർ ക്യൂസിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത്
6: അഭിലാഷ്
5: അഭിലാഷ് എവിടെ നിന്ന് വിളിക്കുന്നു
6: പെരിന്തൽമണ്ണ
5: എന്തി ഒന്നു
6: ഞാന് പി എസ് സി കോച്ചിങ്ങിനാണ്
5: ശരി കോച്ചിങ് ക്ലാസ് പോവാറുണ്ടോ
6: ആ പോവാറുണ്ട്
5: പി എസ് സി പഠനം ആരംഭിച്ചതിന് ശേഷമാണോ പൊതുവിജ്ഞാന മേഖല ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതോ നേരത്തെ തന്നെ ശ്രദ്ധിക്കാറുണ്ടോ
6: ഇല്ല നേരത്തെ പേപ്പർ ന്യൂസ് വായിക്കായിരുന്നു കൂടുതൽ പഠിക്കാൻ തുടങ്ങി
5: ശരി ഇന്നത്തെ ചോദ്യം ഇതാണ് പിമ്പിനെല്ല പിഗ്മിയ എന്ന ഒരു പുതിയ സസ്യത്തെ കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ വെച്ചാണ് ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഈ സസ്യം കണ്ടെത്തിയത് ചോദ്യം ഇതാണ് പിമ്പിനെല്ല പിഗ്മിയ കണ്ടെത്തിയ വന്യജീവി സങ്കേതത്തിന്റെ പേര് യെസ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലാണ് ഈ സസ്യത്തെ കണ്ടെത്തിയിട്ടുള്ളത് അഭിനന്ദനങ്ങൾ ഉത്തരം പറയാൻ കഴിഞ്ഞു കരിയർ ക്വിസിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം വീണ്ടും വിളിക്കണം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് പിമ്പിനെല്ല പിഗ്മിയ എന്ന പുതിയ സസ്യത്തെ കണ്ടെത്തിയ വന്യജീവി സങ്കേതം മലപ്പുറം ജില്ലയിലെ വന്യജീവി സങ്കേതമായ കരിമ്പുഴയിൽ ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ കെ എ സുജനയുടെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം കണ്ടെത്തിയ ഈ സസ്യം കാരറ്റ് കൊത്തവല്ലി പെരുഞ്ചീരകം എന്നിവയുടെ കുടുംബത്തിൽപ്പെട്ട ഒന്നാണ് സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്ററിലേറെ ഉയരമുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഈ സസ്യം കാരറ്റ് ജനുസിൽപ്പെട്ട 157-ാമത്തെ സസ്യമാണ് ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു അവതരണം ഷിബിൻ കെ
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിച്ചത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
7: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ സമർപ്പിക്കുന്നത്
8: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ
9: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ 8592944444
10: അസ്ഥികൂടം കിട്ടിയ കഥ ഇരു ചെവിയറിയാതെ ഒതുക്കാനും പറമ്പു വെളിപ്പിക്കൽ തുടരാനും ഉത്തരവിട്ട അച്ചമ്പി കുഞ്ഞുമാക്കോതയുടെ കുടിലെന്നു പോലും പറയാനാകാത്ത ഒന്ന് ചരിഞ്ഞുകിടന്നാൽ ആകാശം പോലും കാണാവുന്ന കൂരയിലേക്ക് പുറപ്പെട്ടു. മുറത്തിൽ മൂന്നു വിരലുകൊണ്ട് നെല്ലുവാരിയിട്ട് മൂന്നിട ഇടത്തോട്ട് ചുറ്റി ചുഴിഞ്ഞെടുത്ത് ലക്ഷണം നോക്കി കുഞ്ഞുമാക്കോത ഉരുവിട്ടു. കോഴിക്കണ്ടത്തിൽ പിറന്ന കോഴിക്കണ്ടാകർണ, യത്തീക്കണ്ടത്തിൽ പിറന്ന യത്തീക്കണ്ടാകർണ, യഹൂരകണ്ടത്തിൽ പിറന്ന യഹൂരകണ്ടാകർണ, പഞ്ചാകരകണ്ടത്തിൽ പിറന്ന പഞ്ചാ

0: കര കണ്ടാ കർണാ, പിന്നെ തിരിയാത്തതെന്തൊക്കെയോ ചുണ്ടിനടിയിലിട്ട് ഉരുവിട്ട ശേഷം സമനിലയിലെത്തി അച്ചമ്പിയെ നോക്കിയിട്ട് പറഞ്ഞു:
1: മാപ്പിളാരെ, അവിടെ വീട് കെട്ടണ്ട, അത് ഗതി പിടിക്കൂല.
0: അച്ചമ്പി ചിരിച്ചു:
1: അത് പറയാനിപ്പോ കുഞ്ഞുമാക്കോത വേണ, നമ്മക്ക് അവിടെ തന്നെ വീട് പണിയണം. ആ വീടിന്റെ കിഴക്കേതിരിൽ നിനക്ക് ഞാൻ മണ്ണളന്നു തരും, കുടിലും കെട്ടിത്തരും. ക്രിയ എന്തു വേണേലും ചെയ്തോ, എത്ര കോഴിയെ വേണേലും വെട്ടിക്കോ.
0: ചുരുക്കി പറഞ്ഞാൽ അച്ചമ്പിയുടെ വക മാളിക വീടും മാക്കോതയുടെ കുടിലും ഒരേ സമയത്ത് പൊങ്ങിയെന്ന് പറഞ്ഞാൽ എല്ലാമായി. അച്ചമ്പിക്ക് അന്നംകുട്ടി വന്നപ്പോ കുഞ്ഞുമാക്കോതയ്ക്ക് ചീര വന്നു. അച്ചമ്പിക്ക് അന്നംകുട്ടിയിൽ ഒരാണ് പിറന്നപ്പോ മാക്കോതയ്ക്ക് പെണ്ണ് പിറന്നു. പിന്നെയും കുറേ നാൾ കടന്നപ്പോഴാണ് കൊതിച്ച പോലെ കുഞ്ഞുമാക്കോതയ്ക്ക് ഒരാണിനെ കിട്ടിയത്. പറഞ്ഞു പറഞ്ഞ് വഴി തെറ്റിയെന്നാണ് തോന്നണേ. നേര് പറഞ്ഞ കുടുംബചരിത്രം പറയുകയല്ല നമ്മുടെ ഉദ്ദേശ്യം. കാപ്പിരിമുത്തപ്പന്റെ കഥയാണ് ഇവിടെ പറയേണ്ടത്. അതുമല്ല, കുഞ്ഞുമാക്കോതയുടെയും അച്ചമ്പിയുടെയും കൂട്ടുകെട്ടിന്റെ കഥ. ശേഷമെല്ലാം പരിസര വിവരണങ്ങൾ മാത്രം. കാപ്പിരിമുത്തപ്പം പുരാണമാണ്, ചരിത്രമാണ്, നാട്ടുമനസ്സിന്റെ സ്വത്തുമാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ളവരുടെ കണ്ണിലൂടെ ഒന്ന് നോക്കുമ്പോൾ പിന്നെയും ചില കെട്ടുപിണഞ്ഞ വഴികളും ആഴക്കിണറുകളും പാതാളക്കുളങ്ങളുമൊക്കെ തെളിഞ്ഞു വരും. അതവിടെ നിൽക്കട്ടെ. അച്ചമ്പി മാപ്പിളയും കുഞ്ഞുമാക്കോതയും തോളത്ത് കൈയിട്ട് നടക്കുന്നത് കണ്ടിട്ട് അക്കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോലും അന്തം വിട്ടിരുന്നിട്ടുണ്ട്. മനുഷ്യസ്നേഹത്തിന്റെ മഹനീയമായ ഉദാഹരണമാണെന്ന് വായനശാലയിലെ വാർഷിക സമ്മേളന പ്രസംഗത്തിൽ കെട്ടുകണക്കിന് പുസ്തകങ്ങൾ വായിച്ചു തള്ളിയിട്ടുള്ള നമ്മുടെ കറുപ്പം വരെ പറഞ്ഞു കളഞ്ഞു. ഏതായാലും അച്ചമ്പി മാപ്പിള പറയനെ മതം മാറ്റാൻ നോക്കുകയാണെന്ന് ഒരാൾ പോലും പറഞ്ഞില്ല. കാരണം കള്ളുകുടിച്ചിരിക്കുന്ന നേരത്ത് കുടുംബത്തിലേക്ക് കയറി വന്ന് ഉപദേശിക്കാൻ തുനിഞ്ഞ വികാരിയച്ഛനെ തുണിപൊക്കി കാണിച്ച പാരമ്പര്യമാണ് അച്ചമ്പിക്കുള്ളത്. പിന്നെന്താണ് അയാൾക്ക് കുഞ്ഞുമാക്കോതയിലുള്ള കണ്ണ്? അങ്ങനെ ചിന്തിക്കാത്തവരില്ല. മാപ്പിളാർ ലാഭം കാണാതെ ഒന്നും ചെയ്യില്ലെന്ന് മറുജാതിക്കാർക്കെല്ലാം നല്ല തീർച്ചയല്ലേ? പാതിരാത്രി അച്ചമ്പി മാപ്പിളയുടെ കള്ളും കുടിച്ച് ചെറിയും തുടച്ച് പഴയ കുടിയിലെ പറയപ്പതിക്ക് മുമ്പിൽ കൂടെ പോകുമ്പോ ചത്ത് തലയ്ക്ക് മോളി നിൽക്കുന്ന വല്യാമോ കൂകി വിളിക്കും:
1: എടാ, ആദവും ബോധവും ഇല്ലാണ്ട് നടന്നോ? മാപ്പിളയെ നമ്പിനാൻ അവൻ ഊമ്പിനാൻ, ചാവേർ കൊള്ളാണ്ട് നോക്കിക്കോ.
0: ചത്തിട്ടും ബഹച്ചിയുടെ നാവിനെന്ത് വീറാണെന്ന് മനസ്സിൽ പറഞ്ഞ് കുഞ്ഞുമാക്കോത ചെറിയിലൂറിയ ചിരി തുടച്ച് കുടിയിലേക്ക് പോവും. വല്യാമ്മയുടെ കൊളുത്തിടൽ എന്തിനാണെന്ന് കുഞ്ഞുമാക്കോതയ്ക്കറിയാം. എന്നാലും അച്ചമ്പി മാപ്പിളാരെ മോഷിപ്പിക്കാൻ പറ്റൂല. വല്യാമ്മയുടെ വിലക്ക് നോക്കാതെ അച്ചമ്പി വിളിച്ചെടുത്തെല്ലാം അയാൾ പോയി. ഒടുക്കം കള്ളുകുടിച്ച് പിമ്പിരിപാടി കയറി വന്ന നേരത്ത് അച്ചമ്പി അടുക്കളയിലേക്ക് വിളിച്ചു പറഞ്ഞു:
1: എടി അന്നംകുട്ടി, ഇറച്ചിക്കറി വെന്താടി?
0: വെന്തേ? ആവിപാറുന്ന ഒരു കിണ്ണം പോത്തിറച്ച് മുന്നിൽ വന്നപ്പോ കുഞ്ഞുമാക്കോതയ്ക്ക് കൊതിയടക്കാൻ പറ്റാണ്ടായി. അത് കണ്ട അച്ചമ്പി കണ്ണു ചോപ്പിച്ചിട്ട് പറഞ്ഞു:
1: ഊത്തിച്ചു മോനെ, ഇത് തൊട്ടുപോയ വെട്ടി തുണ്ടാക്കിക്കളയും.
0: അച്ചമ്പിയുടെ ഈ മുഖം മാക്കോതയ്ക്ക് അപരിചിതമല്ലാത്തതിനാലും എന്തു കേട്ടാലും പുറമേ കാട്ടാതെ അടക്കാനുള്ള കഴിവുള്ളതിനാലും.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
3: HNK യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
5: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
4: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
6: അച്ഛന്റെ മിക്കവാറും എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ കിരീടത്തിലെ അച്ഛൻ കഥാപാത്രം, അത് എന്റെ അച്ഛനാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ അച്ഛന്റെ ക്യാരക്ടർ, അത് എന്റെ അച്ഛനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ സ്ഫടികത്തിലെ അച്ഛനും എന്റെ അച്ഛനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഞാനിപ്പോ പറഞ്ഞ മൂന്ന് കഥാപാത്രങ്ങൾ.
7: ഇന്ന് 8:45 സസ്നേഹത്തിൽ ഫഹദ് റാസയുമായി നടൻ തിലകന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു മകൻ ശോഭി തിലകൻ.
8: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
9: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ റാംമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: ഹവാകർ ഓർമ്മച്ചെപ്പ് ഞായറാഴ്ചകളിൽ രാവിലെ 8:30 സമർപ്പിക്കുന്നത്
4: ഹവാകർ സോഫ്റ്റ് ടീ. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

FM പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മറ്റന്നാൾ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. പശ്ചിമബംഗാളിലെ 2 ജില്ലകളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് തുടങ്ങി. മഗ്രാഹത്ത് പശ്ചിമ മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് ഇന്ന് റീപോളിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും നിർണായക മേഖലകളിലെ തയ്യാറെടുപ്പും തുടർച്ചയും ഉറപ്പാക്കാൻ സത്വര നടപടികൾ എടുക്കുന്നുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ്. LPG പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപകമായ റെയ്ഡുകൾ നടത്തിവരികയാണ്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇതുവരെ 82 ലക്ഷം വീടുകൾ ഡിജിറ്റൽ പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തി. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സചേത് സംവിധാനം ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ഉണ്ടായിരിക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് സർവ്വീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികിയ ദിവസങ്ങളിൽ ഇൻഡിഗോ ദോഹയിലേക്കും ചൊവ്വ ഒഴികിയ ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായിലേക്കും സർവ്വീസ് നടത്തും. കോഴിക്കോട്ട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 149 ഗ്രാം MDMA യുവാവ് പിടിയിൽ. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് യൂനസ് അൽത്താഫിനെയാണ് സിറ്റി സാൻസാഫും ഫറൂഖ് പോലീസും ചേർന്ന് പിടികൂടിയത്. തോമസ് കപ്പ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഫ്രാൻസിനെ നേരിടും. ഡെൻമാർക്കിലെ ഹോർസെൻസിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 9 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്
2: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ് കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാണ് പ്രണയം. സ്വന്തമാക്കലല്ല, മനസ്സിലാക്കലാണ് അത്. അവരുടെ സന്തോഷത്തിൽ നമ്മുടെ സന്തോഷം കണ്ടെത്തലാണ് പ്രണയം. എല്ലായ്പ്പോഴും സന്തോഷത്തിന്റെ കഥ മാത്രമല്ല, ചിലപ്പോഴൊക്കെ അത് വേദനയുടെയും വിരഹത്തിന്റെയും കഥ കൂടിയാണ്. തന്റെ സുഹൃത്തും യുവകവിയുമായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പ്രണയനഷ്ടത്തിനും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലും മനംനൊന്ത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയ രമണൻ എന്ന പ്രണയകാവ്യം ഉദാത്തവും നിസ്വാർത്ഥവുമായ പ്രണയത്തിന്റെ കഥ പറയുന്നു. 1967 രമണന് ചലച്ചിത്രാവിഷ്കാരമുണ്ടാകുന്നത്. പ്രേംനസീറും ഷീലയും മത്സരിച്ചഭിനയിച്ച രമണനിലെ ഗാനമാണ് ഇന്നത്തെ ഹണി ഡ്രോപ്സിൽ ആദ്യം. ചങ്ങമ്പുഴ എഴുതി രാഘവൻ മാസ്റ്റർ ഈണമിട്ട ഗാനം പാടിയത് KP ഉദയഭാനുവും പി ലീലയും ചേർന്ന്. അന്ന് പ്രണയികളുടെ ഇഷ്ടഗാനമായിരുന്നു ഇത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: കാലമെത്ര കഴിഞ്ഞു, പ്രണയം എന്നത്തെയും പോലെ ഇന്നും നമ്മോടൊപ്പമുണ്ട്. എന്നാൽ പുതുതലമുറ ഉപയോഗിക്കുന്ന വാക്കുകളിലും ബിംബങ്ങളിലും ഗണ്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. രമണനോട് കാടിന്റെ ഭംഗി കാണാൻ ഞാനും വരട്ടെ എന്ന് ചന്ദ്രിക ചോദിക്കും പോലെയല്ല ജെൻസിയുടെ ഫ്രീക്ക് പ്രണയഭ്യർത്ഥനകൾ. ഹണി ഡ്രോപ്സിൽ അടുത്തതായി ഒരു ന്യൂജൻ ഗാനം കേൾക്കാം. ഒരു അഡാർ ലവ് എന്ന ചിത്രത്തിനു വേണ്ടി സത്യജിത്ത് എഴുതി ഷാൻ റഹ്മാൻ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം പാടിയത് സത്യജിത്, നീതു എന്നിവർ ചേർന്ന്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: 103.6 റിയൽ എഫ്എം.
1: മുക്കം ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ.
2: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ.
1: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
3: സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ADF ആഷ്ലി അലുമിനിയം എക്സ്പോ May 1, 2, 3 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ.
4: കെട്ടിട നിർമ്മാണ രംഗത്തെ അലുമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലുമിനിയം എക്സ്പോ സന്ദർശിക്കുക.
3: ADF ആഷ്ലി അലുമിനിയം എക്സ്പോ May 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.

0: കണ്ണം കണ്ടി സസ്നേഹം, മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ഇപ്പോൾ ടെക്നോളജി അറിഞ്ഞു വേണം റെഫ്രിജറേറ്റർ വാങ്ങിക്കാൻ. ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള റെഫ്രിജറേറ്ററുകളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
1: മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
3: എന്റെ അനുജന്മാരെ തല്ലിക്കുമല്ലേ, ഞങ്ങൾ ചേട്ടാനിയന്മാർ പലതും ഉണ്ടാവും, അത് കണ്ടിട്ടായിരിക്കും. ഇനി എന്റെ അനുജന്മാരെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണ് നുള്ളിട്ടാണുണ്ടല്ലോ തലേ. ഈ നിക്കുന്നമാരുടെ കാര്യത്തിന് മുകളിൽ തലയുണ്ടാവില്ല, അതിന് ഞങ്ങൾക്ക് റൗഡികളുടെ ആവശ്യമൊന്നുമില്ല. നേരിട്ട് വന്ന് ചെയ്യും ബാലരമണ പറയുന്നത്.
0: വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചും സൂക്ഷ്മമായ ഭാവാഭിനയം കാഴ്ചവെച്ചും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ മഹാനടനായിരുന്നു തിലകൻ.
3: ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ഞാനാണ് അയാൾ.
0: കിരീടം, സ്ഫടികം, പെരുന്തച്ഛൻ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, മൂന്നാം പക്കം, കിലുക്കം, കാട്ടുകുതിര, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഇന്ത്യൻ റുപ്പി, ഉസ്താദ് ഹോട്ടൽ, എണ്ണമറ്റ കഥാപാത്രങ്ങളെയാണ് അനായാസമായ തന്റെ അഭിനയ ശൈലി കൊണ്ട് തിലകൻ അനശ്വരമാക്കി തീർത്തത്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നടനെന്ന നിലയിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ തിലകനെ 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു.
4: കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നോടുണ്ട് ബാക്കി. തായ് വേര് വരെ ഇറക്കും, എന്നിട്ട് ചാ.
0: അഭിനയകലയുടെ പെരുന്തച്ഛൻ തിലകനെ കുറിച്ചുള്ള ഓർമ്മകൾ സസ്നേഹത്തിൽ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മകൻ ഷോബി തിലകൻ.
5: ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ അണിയേണ്ട എല്ലാ വേഷങ്ങളും, അതിപ്പോ ഒരു മകന്റേതാകാം, ഭർത്താവിന്റേതാകാം, അച്ഛനോ മുത്തച്ഛനോ അമ്മാവനോ ജ്യേഷ്ഠനോ ഒക്കെ ആവാം, ഈ വേഷങ്ങളെല്ലാം സ്ക്രീനിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവം നടന്മാരിൽ ഒരാളാണ് തിലകൻ. അതുകൊണ്ട് തന്നെ ഏതൊരു മലയാളിക്കും തിലകന്റെ കഥാപാത്രങ്ങളെ കാണുമ്പോൾ ഇത് ഞാനാണല്ലോ, അല്ലെങ്കിൽ ഇതെന്റെ അച്ഛനാണല്ലോ എന്നൊക്കെ തോന്നും. താങ്കൾക്കും തോന്നിയിട്ടുണ്ടാകാം ചില അച്ഛൻ കഥാപാത്രങ്ങൾ തിലകൻ അവതരിപ്പിച്ച് കാണുമ്പോൾ, ഈ കഥാപാത്രം തന്നെയാണല്ലോ യഥാർത്ഥ ജീവിതത്തിൽ എന്റെ അച്ഛനും എന്ന്. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ള ചില സിനിമകൾ പറയാമോ?
6: അങ്ങനെ തോന്നിയിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട്. ഒരു സിനിമ എന്ന് പറയാൻ പറ്റില്ല, കാര്യം ഞാൻ അച്ഛന്റെ മിക്കവാറും എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ കിരീടത്തിലെ ആ അച്ഛൻ കഥാപാത്രം, അത് എന്റെ അച്ഛനാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ അച്ഛന്റെ ക്യാരക്ടർ, അത് എന്റെ അച്ഛനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ സ്ഫടികത്തിലെ അച്ഛനും എന്റെ അച്ഛനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഞാനിപ്പോ പറഞ്ഞ മൂന്ന് കഥാപാത്രങ്ങളും എക്സാക്ട് അച്ഛനാണോന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാനുള്ളൂ. പക്ഷെ അതില് എല്ലാം എന്റെ അച്ഛന്റെ അംശങ്ങളുണ്ട്. അതിന്റെ ഉദാഹരണം പറഞ്ഞാല് കിരീടത്തിലെ കഥാപാത്രം എന്ന് പറയുന്ന മകൻ എസ്ഐ ആവാനായിട്ട് സ്വപ്നം കാണുന്ന ഒരച്ഛനും, എന്നാൽ അച്ഛന്റെ കൺട്രോളിൽ നിന്നും ചില ജീവിത സാഹചര്യങ്ങളിൽ കൈവിട്ടു പോകുന്ന നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരച്ഛൻ, അതൊക്കെയാണ്. പക്ഷെ റിയൽ ലൈഫിലെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പുള്ളി എന്റെ മകൻ ഇന്നതാകണം, ഇന്ന വഴിക്ക് മാത്രമേ പോകാവുള്ളൂ, അങ്ങനെ പോകാവുള്ളൂ, ഇങ്ങനെ അങ്ങനെ ഒരു ഒരു ദുശാഖ്യം പിടിക്കുന്ന ഒരച്ഛനല്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, അത് മകളായാലും മകനായാലും ആരായാലും, അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ മേഖലയിൽ പഠിക്കട്ടെ. അപ്പൊ എനിക്ക് ഞാൻ ഡബ്ബ് ചെയ്യാൻ പോകുന്നതിനെ പുള്ളി എതിർത്തിട്ടില്ല, ഞാൻ അഭിനയിക്കുന്നതിനെ എതിർത്തിട്ടില്ല, ഞാൻ അതിനു മുമ്പ് പല പല കാര്യങ്ങൾ ചെയ്തിരുന്നു അതിനെ ഒന്നും എതിർത്തിട്ടില്ല. എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു മേഖലയിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം അച്ഛൻ തന്നിട്ടുണ്ട്. നമ്മളുടെ സ്ഥിരം ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, നമ്മൾ സ്വയം സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഒരുപാട് ഒരുപാട് ഊരാക്കുടുക്കുകളിലേക്ക് ചെന്ന് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആകാശത്തിന് കീഴിലുള്ള എന്ത് പ്രശ്നമായിട്ട് നമ്മൾ അച്ഛന്റെ മുമ്പിൽ ചെന്നാൽ അതിന് അച്ഛനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അച്ഛന്റെ ഒരു വാക്കിലെ ഒരു മൂളലിലൊക്കെ നമുക്ക് ചിലപ്പോ അതിന്റെ ഒരു ഉത്തരം കിട്ടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ അച്ഛന്റെ കഥാപാത്രം വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ എന്റെ അച്ഛനാണെന്ന് കിലുക്കത്തിലെ അച്ഛനും ഉണ്ട് എന്റെ മനസ്സിൽ എന്റെ അച്ഛനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്.
5: അദ്ദേഹത്തിന്റെ ചില കഥ

0: അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ അച്ഛന്റെ കഥാപാത്രം വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ എന്റെ അച്ഛനാണെന്ന് എനിക്ക്, ചിലക്കത്തിലെ അച്ഛനും ഉണ്ട് എന്റെ എന്റെ മനസ്സിൽ, എന്റെ അച്ഛനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്.
1: അദ്ദേഹത്തിന്റെ ചില കഥാപാത്രങ്ങൾ, ഇപ്പോ അദ്ദേഹത്തിന്റെ കോമഡി റോളുകളൊക്കെ നമ്മൾ എടുത്തു പറയാറുള്ള ചില സിനിമകളൊക്കെ ഉണ്ട്. ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ ദാമോദർജി, അല്ലെങ്കിൽ കിലുക്കത്തിലെ താങ്കൾ പറഞ്ഞ ജസ്റ്റിസ്, അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ പലപ്പോഴും വളരെ സീരിയസ് ആയിട്ടാണ് ഇടപെടുന്നതെങ്കിലും അദ്ദേഹം ശരിക്കും നമ്മളെ ചിരിപ്പിക്കുകയാണ്.
0: തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛന് കുറെ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, തിലകൻ ഈയൊരു റഫായിട്ടുള്ള മുഖം വെച്ച് കോമഡി ചെയ്യുന്ന എങ്ങനെയാ എന്നുള്ളൊരു ഒരു സംശയം പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ റിയൽ ലൈഫിലും സിനിമയിൽ കണ്ടിട്ടുള്ള പല കഥാപാത്രങ്ങൾ, ഇപ്പൊ പറഞ്ഞത് ദാമോദർജി അല്ലെങ്കിൽ മൂക്കിലാ രാജ്യത്തിലെ കഥാപാത്രം, ചിന്താവസ്ഥയായ ശ്യാമളയില് പുള്ളിക്കാരൻ കോമഡി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകളിൽ പുള്ളി കോമഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യകാലങ്ങളിലൊന്നും അച്ഛനെ കൊണ്ട് കോമഡി ചെയ്യാൻ പറ്റുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. ഞാൻ പറയട്ടെ, റിയൽ ലൈഫിൽ അദ്ദേഹം പറയുന്ന, നമ്മളോട് പോലും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കുടുംബത്തിലായാലും അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മളൊരു ഒരു നാടകത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമാ ലൊക്കേഷനിൽ നടന്ന സംഭവങ്ങൾ നമ്മളോട് വിവരിക്കുന്ന സമയത്തോ ഒക്കെ അത് നമ്മളോട് അവതരിപ്പിക്കുന്നത്, ആ അവതരിപ്പിക്കുന്നത് പുള്ളി ഒരു പ്രത്യേക രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ആ അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിരി വരും. ഈ നർമ്മം എന്നും പുള്ളിയുടെ ഉള്ളിലുള്ളതാണ്. പുള്ളിക്ക് നന്നായിട്ട് കോമഡി വഴങ്ങുന്ന ആർട്ടിസ്റ്റ് തന്നെയാണ്, അദ്ദേഹം അത് തെളിയിച്ചിട്ടുമുണ്ട്.
2: എന്താ
3: അല്ല, എന്നൊക്കെ പ്രായമുള്ള കോഴിയാണല്ലോ, കഴിക്കുന്ന മുമ്പ് ഒന്ന് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കാണോ തന്നെ, ഇനി വല്ലതും ഉണ്ടോടോ നക്കാൻ?
2: മീൻകറിയേ
3: ഒരു വടി കിട്ടുമോ?
2: പിന്നെയും വടി ഇവിടെയുണ്ട്. എന്തിനാ?
3: ഇതിനെ ഒന്ന് കൊന്നു തിന്നാനാ. പുഴയെന്ന് പിടിച്ച് അതുപോലെ ഇട്ട് കൊണ്ടുവന്നിരിക്കല്ലേ. ഉപ്പുമില്ല, മുളകുമില്ല, ഒന്നുമില്ല.
2: ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടുവയ്ക്കാം.
3: ഒരു 10-15 പാത്രം ഈ ടേബിളെ നിരത്തി വെച്ചിട്ട് ഉപ്പ്, മുളക്, ഉള്ളി, ജീരകം, കറിവേപ്പില എല്ലാം ഇട്ട് വെച്ചാല് ഞാൻ എന്റെ പരുവത്തിനടുത്ത്
2: കഴിച്ചോളാം.
3: തന്നെ ഒക്കെ തീറ്റി പോരുന്ന എന്നെ വേണം പറയാൻ. തനിക്ക് പ്ലേറ്റ് കഴുകി വെച്ചു,
2: കഴുകിയിട്ടുണ്ടല്ലോ.
3: പച്ചവെള്ളത്തിലായിരുന്നു
2: ചൂടുള്ളത്തില്.
3: ആരും ചൂടുള്ളത്
2: കഴിയാം? ഞാൻ പച്ചവെള്ളത്തിലെ കഴുകി.

0: തിലകൻ വരുന്നത് നാടകത്തിൽ നിന്നാണ്. അദ്ദേഹം സിനിമയിൽ വളരെ സജീവമായിരുന്ന കാലത്തും നാടകം ചെയ്തിരുന്ന ആളാണ്. സിനിമയിലേക്ക് അദ്ദേഹം അല്പം വൈകിയിട്ടാണ്, ഇപ്പോൾ ഒരു 40 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് സിനിമയിൽ സജീവമാകുന്നത്. അപ്പോൾ നാടകത്തിൽ വളരെ സജീവമായിരുന്ന ആ ഒരു കാലം എങ്ങനെയായിരുന്നു?
1: എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്കറിയില്ല. കാര്യം എന്ന് വെച്ചാല് അച്ഛന്റെ ഈ നാടകത്തിൽ പുള്ളി സജീവമായി അഭിനയിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ അച്ഛനോടൊപ്പം അല്ലായിരുന്നു. ഞാൻ അന്ന് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലാണ്, ഞാൻ ജയമ്പൂരിലാണ് ജനിച്ചു വളർന്നത്, അവിടെ തന്നെയാണ്. പറഞ്ഞു കേട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് സമിതികളിൽ നമ്മുടെ ചങ്ങനാശ്ശേരി ഗീത, കൊല്ലം കാളിദാസ കലാകേന്ദ്രം, KPSC, അങ്ങനെയുള്ള ഒരുപാട് സമിതികളിൽ പുള്ളി നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ നാടകങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അച്ഛന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കേട്ടിടത്തോളം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും പിന്നീട് ഞാൻ അച്ഛന്റെ നാടകങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ ചെയ്ത നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ലാസ്റ്റ് സമയത്ത് സിനിമയിൽ ഇടവേളകൾ വന്ന ഒരു സമയമുണ്ടായിരുന്നു, അച്ഛനെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ സമയത്ത്. അതെ, ആ സമയത്ത് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയെങ്കിലും പുള്ളി അഭിനയം ഉപേക്ഷിച്ചില്ല, നാടകം ചെയ്തിരുന്നു. ഇതോ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഒരു നാടകം പുള്ളി ചെയ്തിരുന്നു. ആ നാടകം ഞാൻ ലൈവായിട്ട് അച്ഛന്റെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് അച്ഛൻ നാടകം ചെയ്ത അതേ രീതിയിൽ തന്നെയായിരുന്നു പുള്ളി പണ്ടും നാടകം ചെയ്തിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിക്കൊള്ളുന്നത്. കാരണം പുള്ളി ഒരിക്കലും നാടകത്തിന് കുറച്ച് സ്വാഭാവിക അഭിനയത്തിൽ നിന്ന് മാറി കുറച്ച് എക്സാജറേഷൻ വേണ്ട ഒരു മീഡിയയാണ് നാടകം. കാരണം 24 സ്റ്റേജിനകത്ത് നമ്മൾ നാടകം കളിക്കുമ്പോൾ ഏറ്റവും ബാക്കിലെത്തിയിരിക്കുന്ന പ്രേക്ഷകനും ഇയാൾ എന്താണ് പറയുന്നത് അല്ലെ എന്താണ് കാണിക്കുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ കുറച്ച് എക്സാജറേറ്റഷൻ ചിത്താൽ മാത്രമേ നാടകത്തിന് നമുക്കത് സ്വീകാര്യമാകുള്ളൂ. പക്ഷെ അവിടെ പോലും അച്ഛൻ ഒരിക്കലും അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് അഭിനയിക്കാറില്ല, ഓവർ എക്സ്പ്രഷൻസ് കൊടുത്ത് അഭിനയിക്കാറില്ല. അപ്പുള്ളി സ്വാഭാവികമായി തന്നെ അഭിനയിക്കുന്നു. പക്ഷെ ആ സ്വാഭാവികമായ അഭിനയത്തിൽ അദ്ദേഹത്തിന് ശബ്ദത്തിലൂടെ അദ്ദേഹത്തിന് ആ അഭിനയത്തിന്റെ ആ വികാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എറണാകുളത്ത് ഞാൻ ജനിച്ചു വളർന്ന ആ സ്ഥലത്തുള്ള എല്ലാ ഉത്സവപ്പറമ്പുകളിലും മിക്കവാറും നമ്മുടെ വീടിനടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലും നാടകത്തിന് ഞാൻ പോകാറുണ്ട്. ഉറക്കൊളച്ചിരുന്നു നാടകം കാണാറുണ്ട്. 35 വർഷം നാടകത്തിൽ അഭിനയിച്ച് ആ പഴക്കവും പഴക്കവുമായിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. സിനിമയിൽ വന്നപ്പോഴും ആ അഭിനയത്തിലുള്ള കാര്യങ്ങൾ നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് പുള്ളിക്ക് അഭിനയിക്കാൻ സാധിച്ചതുകൊണ്ടാണ് മരണം വരെയും പുള്ളിക്ക് സിനിമയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും തിളങ്ങാനും പറ്റിയതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി.
2: നീ ഉണ്ടാക്കിയ പലതും മങ്ങുന്നു എന്ന ആക്ഷേപം എങ്ങനെ വന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ കണ്ണ?
3: ഇത് ഏത് ഗ്രന്ഥത്തിൽ?
2: ചിതലരിക്കാത്ത ഓലക്കെട്ടുകൾ ചിലത് തച്ചന്റെ പുരയിലും ഉണ്ടാകുന്നിരുമേനി. കൗശികീയം കണ്ടിട്ടുണ്ടോ?

0: മുകളിൽ കുടിപാർക്കുന്ന ജീവികളോട് മാറി താമസിക്കാൻ അപേക്ഷിച്ച് ക്ഷമ ചോദിക്കുകയും വേണം. വെട്ടം മുമ്പ് യാനീഹ ഭൂതാ നിവസന്തി ദാനീ ബലിം ഗൃഹീത്വ വിധിവൽ പ്രയുക്തം അന്യത്ര വാസം പരികൽപ്പയാമി ക്ഷമന്തുദാനദ്യ നമോസ്തുതേഭ്യ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഭാഗം നോക്ക്. എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നവനെ പോലെ പടുവിട്ടിയില്ല. ഗുരുനാഥൻ പറഞ്ഞിരുന്ന ഓർമ്മയില്ലേ? നടക്കട്ടെ തമ്പുരാൻ, മണ്ഡപം ആരുണ്ടാക്കിയാലും എന്നും ശോഭിക്കണമെന്നത് നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹമാണ്. അച്ഛന് തമ്പുരാക്കന്മാരെ പഠിപ്പിക്കാമെന്ന് വിട്ടിത്തം തോന്നി വന്നതല്ല.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണം കണ്ടി സസ്നേഹം.
2: വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകൾ വിവിധ രീതിയിലാണ് അലക്കുന്നത്. പുത്തൻ ടെക്നോളജികളും അലക്കിലെ വൈവിധ്യവും നേരിൽ കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് അനുയോജ്യമായ വാഷിംഗ് മെഷീനുകൾ ECEMIൽ സ്വന്തമാക്കൂ. കണ്ണം കണ്ടി

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ADF ആഷ്ലി അലുമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ.
2: കെട്ടിട നിർമ്മാണ രംഗത്തെ അലൂമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലൂമിനിയം എക്സ്പോ സന്ദർശിക്കുക.
1: ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണം കണ്ടി സസ്നേഹം.
4: ഇക്കാര്യം ഓർമ്മിക്കണേ, നിങ്ങൾ വാങ്ങിക്കുന്ന AC യഥാർത്ഥ ടണ്ണേജ് അഥവാ BTU-ലുള്ളതല്ലെങ്കിൽ മതിയായ കൂളിംഗ് ലഭിക്കില്ല. അറിഞ്ഞു വാങ്ങാൻ കണ്ണം കണ്ടി സന്ദർശിക്കൂ.
5: മലബാറിലുടനീളം 22 ഷോറൂമുകൾ.
6: കണ്ണം കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
7: ഈ അഭിനയിക്കുന്നതിന് പുറമെ നാടകങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അദ്ദേഹം. അപ്പോൾ നല്ല നാടകങ്ങൾ ചെയ്യണമെങ്കിൽ, എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ സംവിധാനം ചെയ്യണമെങ്കിൽ നല്ല വായനയും വേണം. അദ്ദേഹം നല്ലൊരു വായനക്കാരനായിരുന്നോ?
8: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അച്ഛൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന അച്ഛന്റെ ഫ്ലാറ്റില് അച്ഛന്റെ മുറിയിൽ ചെന്ന് നോക്കിയാൽ തന്നെ അച്ഛന്റെ മുറിയിൽ മൊത്തം ഒരു ലൈബ്രറിയാണ്. ലൈബ്രറി എന്ന് പറയുമ്പോ സാധാരണ വീട്ടിലെ ലൈബ്രറി എന്ന് പറയാൻ എന്തോരം ഉണ്ടാവും, അങ്ങനെയല്ല. നമ്മുടെ ലിവിംഗ് റൂമിലുള്ള ലൈബ്രറി കൂടാതെ അവിടെയും ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അച്ഛന്റെ മുറിയിലുള്ള കംപ്ലീറ്റ് ഭിത്തി, 4 ചുവരുകളിലും കബോർഡുകൾ പണിഞ്ഞ് പണിഞ്ഞ്, അത് സെപ്പറേറ്റ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്, ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അതിൽ മൊത്തം പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളില്ല. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വിവേകാനന്ദന്റെ പുസ്തകങ്ങൾ, വിവേകാനന്ദനെ കുറിച്ചുള്ള പുസ്തകങ്ങളും വിവേകാനന്ദന്റെ കാര്യങ്ങളുമുള്ള പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് വോളിയംസ് ഉള്ളിടയിൽ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാം ദ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതുപോലെ മേക്കപ്പിനെ കുറിച്ചുള്ളത്, ക്യാമറയെ കുറിച്ചുള്ളത്, അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച്, സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളെ കുറിച്ചുള്ള പല പല പുസ്തകങ്ങൾ പലപ്പോഴായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ നോവൽസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം പുള്ളി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ലൊക്കേഷനിലായാലും ശരി, വീട്ടിലായാലും ശരി, എവിടെ പോയാലും ശരി, പുള്ളിയുടെ പുസ്തകം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, വളരെ ആധികാരികമായിട്ട്, വളരെ കൃത്യമായിട്ട് കുറിച്ചുകൊള്ളുന്ന രീതിയിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതിന്റെ കാര്യം എന്താ, ഈ വായന തന്നെയാണ്. അച്ഛനോടൊപ്പം എനിക്ക് ഒരു ഒരു നാടകത്തിൽ അച്ഛനെ അസിസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ എന്ന് പറയുന്ന നാടകത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഞാനായിരുന്നു. അച്ഛന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനൊക്കെ ഞാനുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ നാടക സംവിധാനത്തിലൊക്കെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി പല പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നാടകം ഡയറക്ട് ചെയ്യുമ്പോൾ സാധാരണ ഞാൻ അതിന് മുമ്പേ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ ആദ്യം എല്ലാവർക്കും അവരവരുടെ പോർഷൻ എഴുതി കൊടുക്കും. ഈ പോർഷൻ എല്ലാം കാണാതെ പഠിച്ചുകൊണ്ടിരാൻ പറയും. അവർ കാണാതെ പഠിച്ചുകൊണ്ടിരും. അത് വെച്ചിട്ട് പിന്നെ നാടകത്തിന്റെ ഓരോരോ പുതായിട്ട് ഇങ്ങനെ ഡയറക്ട് ചെയ്ത് പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ അച്ഛൻ നേരെ തിരിച്ച, അച്ഛൻ ഡയറക്ട് ചെയ്യുന്ന നാടകത്തിൽ ഒരു കാരണവശാലും ആർക്കും പോർഷൻ കൊടുക്കില്ല. പോർഷൻ കൊടുക്കുന്നത് അച്ഛൻ പറഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ്

0: അച്ഛൻ നാടകം വായിക്കും. ഈ നാടകം വായിക്കുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ടെക്നീഷ്യന്മാരും അച്ഛന്റെ മുമ്പിൽ ഉണ്ടാവണം. അച്ഛനൊരു കസേരയും മേശയിട്ടിട്ട് അവിടെ നിന്ന് നാടകം വായിക്കും. അച്ഛന്റെ എതിർവശത്തായിട്ട് എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ ഇരിക്കണം. എന്നിട്ട് അച്ഛൻ നാടകം വായിക്കും. ഈ വായിക്കുന്ന നാടകത്തിൽ വായിക്കുന്ന 9 കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ഈ 9 കഥാപാത്രങ്ങളെയും ഓരോരുത്തരുടെയും ഡയലോഗ് അവരവരുടെ മോഡുലേഷനിൽ അച്ഛൻ വായിക്കും. ആ കഥാപാത്രം എങ്ങനെയാണോ മോഡുലേറ്റ് ചെയ്യേണ്ടത്, ആ മോഡുലേറ്റ് ചെയ്യേണ്ട രീതിയിൽ അദ്ദേഹം വായിച്ച് കേൾപ്പിക്കും നാടകം. അതിൽ നിന്നും മാറാൻ പാടില്ല. കാരണം ഇവർക്ക് പോർഷൻ കൊടുത്താൽ അവർ പോയി പഠിച്ചുകൊണ്ട് വരുന്നത് ഈ പറയുന്ന മോഡുലേഷനിലായിരിക്കില്ല. അതുകൊണ്ടാണ് അതിന് മുമ്പ് ആർക്കും പോർഷൻ കൊടുക്കാത്തത്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളിലും മ്യൂസിക് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡിയോയിലെല്ലാവരും വേണം, പ്രത്യേകിച്ചും സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ സ്റ്റുഡിയോയിൽ മസ്റ്റായിട്ടും വേണം. അങ്ങനെയൊക്കെ വാശി ദുർവാശി പിടിക്കുന്ന ദുർവാശിയായിട്ട് തോന്നും. പക്ഷെ അത് ചില ആൾക്കാർക്ക് അത് മനസ്സിലാവും, ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ നമുക്കത് പഠിക്കാനുള്ള, നമുക്ക് എന്താണ് നാടകം എന്ന് പഠിക്കാനുള്ള ഒരു അവസരം അതിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
1: പ്രായമായ ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, മുൻതലമുറ ചെയ്ത് അവരും ആവർത്തിക്കുന്നു എന്ന് മാത്രം. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യമാണ് കഷ്ടം. അവരിനി ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയെ കാണുമ്പോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പ് നിന്റെ വീട്ടുകാരുടെ ആസ്തി എത്രയാന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ പിന്നെ കാര്യങ്ങൾ ഈസി ആയല്ലോ.
2: സോറി, ഡൗറിയുടെ കണക്കറിയാൻ വേണ്ടി വന്നതല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു.
3: അല്ല, ഒന്ന് വെറുതെ അറിയാനുള്ള, അങ്ങനെ ചോദിച്ചേ ഉള്ളൂ.
1: അതെ, അറിയണം. കുറഞ്ഞു പോയില്ല എന്ന് ഉറപ്പു വരുത്തണം. എന്നിട്ട് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത തകർത്ത് നമുക്ക് അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യാം.
2: ഇല്ല സർ, ഞാനാ പറയുന്നത്, ഒരു ഡിമാൻഡും ഇല്ല എനിക്ക്. ഇനി ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താനാണെങ്കിലും ഞാൻ തയ്യാറാ.
1: കൈനിറയെ കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിലല്ല, ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളുടെ പേരിലാണ് ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യുക.
4: അഭിനയം, വായന ഇതൊന്നും അല്ലാതെ മറ്റ് താല്പര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ?
0: അഭിനയം വായന അല്ലാതെ പുള്ളിക്കാരൻ നന്നായിട്ട് പടം പഠിക്കുമായിരുന്നു. പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കൈയക്ഷരമാണ്. അദ്ദേഹം എഴുതുമ്പോഴൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ. കൈയക്ഷരമൊക്കെ നന്നാവാനുള്ള കാരണം അത്യാവശ്യം പടം പഠിക്കാൻ അറിയാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പാടുമായിരുന്നു. അതൊരു എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ഇതൊന്നും സാധാരണക്കാർക്ക് പലർക്കും അറിയില്ല. കാരണം പണ്ട് പാർട്ടി വേദികളിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് മുണ്ടക്കയം കിലകൻ എന്ന പേരിൽ പാട്ട് പാടിക്കുന്നതാണ്. പൊന്നരി വാളമ്പുഴിയൊക്കെ ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. ബലികുടീരങ്ങളെയൊക്കെ എനിക്ക് തോന്നുന്നു അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പുള്ള ഒരു ഏതോ ഒരു ചാനലിലെ ഇന്റർവ്യൂവില് പാടിയിരുന്നു. അന്നേരം അത് പാടുമ്പോ പോലും ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ പോലും ആ ആവേശം, ബലികുടീരങ്ങളെ പാടുമ്പോ ഉള്ളൊരു ആവേശമുണ്ട്. ആ ആവേശം കൊണ്ടുപോകാതെ ഇപ്പോഴും അത് മനസ്സിലുണ്ട്, ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രമാത്രം ആവേശത്തുള്ളിലാണ് ബലികുടീരങ്ങളൊക്കെ പാടുന്നത്.

0: നടൻ തിലകനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് മകൻ ഷോബി തിലകൻ.
1: നിങ്ങൾ രണ്ടുപേരും തമ്മിൽ, അതായത് ഈ അച്ഛനും മകനും എന്ന രീതിയിൽ കലാപരമായിട്ട് ഒരുപാട് സാമ്യതകളുണ്ട്. അദ്ദേഹത്തിന്റെ അതുപോലത്തെ ഒരു ശബ്ദം കിട്ടിയിട്ടുണ്ട്. അഭിനയത്തിൽ താങ്കളും വളരെ സജീവമാണ്. അതിലപ്പുറം സ്വഭാവ സവിശേഷതകളിൽ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് സാമ്യം?
2: സ്വഭാവത്തില് എനിക്ക് തോന്നുന്നു ശരിയാണ്. ഞാൻ അഭിനയത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ കാര്യത്തിലോ ഒക്കെ അച്ഛന്റെ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഞാൻ നേരെ ഓപ്പോസിറ്റ്, അച്ഛന് നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം അച്ഛൻ ഇങ്ങനെ എന്തുണ്ടെങ്കിലും വെട്ടിത്തുറന്ന് പറയുന്ന, ആരുടെ മുഖം നോക്കാതെ സംസാരിക്കുന്ന, വഴക്ക് പറയേണ്ടത് വഴക്ക് പറയുക, പണ്ടത്തെ കാലത്തും പറയുകയാണെങ്കിൽ ഒരു നിഷേധി എന്നുള്ള ലെവലിൽ തന്നെ ഞാൻ അച്ഛൻ ചെറുപ്പകാലം തൊട്ടേ. ഇപ്പൊ സിനിമയിലും

0: കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അച്ഛൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം വളരെ ഒരു നിഷേധിത സ്വരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ്, എനിക്കാരെയും വഴക്ക് പറയുന്നത് എനിക്കിഷ്ടമല്ല, എനിക്ക് വഴക്കിടുന്നത് ഇഷ്ടമല്ല, ഞാൻ മുഖം കറുത്ത ഒരാളോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സ്വതവേ ഞാനങ്ങനെ ഒരു നിഷേധിയുടെ ഒരു ക്യാരക്ടർ എനിക്കില്ല. ഞാൻ എല്ലാവരോടും വളരെ സൗമ്യനായി സംസാരിക്കാനും പെരുമാറാനും ശീലിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അച്ഛന്റെ സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്റെ സ്വഭാവം വന്നിട്ടുള്ളത്.
1: അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രശസ്തരായ ഒട്ടേറെ ശത്രുക്കൾ തിലകനുണ്ടായിരുന്നു. എന്നാൽ പ്രശസ്തരായ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ?
0: അച്ഛന്റെ സുഹൃത്തുക്കൾ ഇൻഡസ്ട്രിയിൽ പുള്ളിയുടെ സുഹൃത്തുക്കൾ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ വളരെ കുറവായിരുന്നു. അത് പക്ഷെ എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എം ജി സോമൻ അച്ഛനെ നല്ല
1: സുഹൃത്തായിരുന്നു.
0: അവർ തമ്മിൽ ഭയങ്കര അടുപ്പമായിരുന്നു. സംവിധായകരൊക്കെ എടുക്കുകയാണെങ്കിൽ ലോഹിയേട്ടൻ, ലോഹിയേട്ടൻ അച്ഛനുമായിട്ട് വളരെ അടുപ്പമാണ്. ലോഹിയേട്ടനെ കൊണ്ടുവന്ന അച്ഛനാണ്. അതുപോലെ തന്നെ സത്യനന്ദിക്കാട് ആയിട്ട് നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്ക് കൂടുതലും വലിയ സൗഹൃദങ്ങളുള്ളതൊക്കെ സിനിമയ്ക്ക് വെളിയിലുള്ളവരാണ്.
2: ഏത് തോണി ഒറ്റയ്ക്ക് തോന്നിയാ തോന ദൂരം പോവില്ല, കൂടെ തുഴയാൻ ആളുണ്ടെങ്കിൽ. അങ്ങനല്ല,
3: നിങ്ങൾക്ക് തോന്നുന്ന ഒരു കമ്മിറ്റ്മെന്റ് വേറെ ആർക്കും ഹോട്ടലിനോട് ഉണ്ടാവില്ലല്ലോ പൂപ്പ. അതുകൊണ്ട് തന്നെ നിങ്ങളെ തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെ തീർക്കുന്നതല്ലോ.
2: കിസ്മത്ത് ഉണ്ട് ഫൈസി, അതിനെ ആർക്കും തടുക്കാൻ കഴിയൂല. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുന്നു.
3: നമ്മുടെ കിസ്മത്തൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു പൂപ്പ. എന്റെ ലൈഫിൽ എന്തായിണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണ്ടേ, അതിന് വേറെ ആർക്കെങ്കിലും പറ്റും.
2: അങ്ങനാണ് ഈ നമ്മുടെ കൂടെ ഉണ്ടാവായിരുന്നു. എന്റെ ഇഷ്ടം അനുസരിച്ചായിരുന്നെങ്കിൽ ഈ ഇപ്പൊ ലണ്ടനിൽ കസറൊന്നും ഉണ്ടാവൂല്ലേ. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കിളവന്റെ പ്രശ്നങ്ങളോട്ടിരിക്കൂല്ലോ. കിസ്മത്താണ് മോനെ.
3: ചിലപ്പോ തോന്നും ലണ്ടനൊക്കെ സ്വപ്നം കണ്ടതിൽ ഒരർത്ഥമില്ല. ഒരു വ്യത്യാസമുണ്ടല്ലോ. ഏലക്ക കരാമ്പട്ട അല്ല, കരാമ്പട്ടയുടെ അല്ല അല്ലേ?
2: അതിൽ ചേർത്തൊക്കെ പറഞ്ഞുതരാം, പക്ഷെ അതിനെക്കാട്ടിലും വലുത് എന്റെ മനസ്സിലെ തോന്നല. ഓരോ സുലൈമാനിലും ഒരിത്തിരി മുഹബ്ബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്നിരിക്കണം.
1: ഇന്ന് ആലോചിക്കുമ്പോ അച്ഛൻ നൽകിയ എന്താണ് താങ്കളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം?
0: അച്ഛൻ നൽകിയത് ഞാൻ, അച്ഛൻ നൽകിയ ഒരുപാട് അറിവുകളുണ്ട്. അച്ഛൻ നൽകിയ ഒരുപാട് പാഠങ്ങളുണ്ട്. മക്കള് പൈസയുടെ വരെ അറിഞ്ഞ് വളരണം, പൈസ ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ അവർ അറിയണം, നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. അച്ഛനോട് ഞാൻ എന്റെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അച്ഛനോട് ചെലവിന് പൈസ വാങ്ങിക്കാൻ പോകുമ്പോൾ 2000 രൂപ ചോദിച്ചാൽ 20,000 രൂപയുടെ വഴക്ക് പറഞ്ഞിട്ടേ കൂടി 2000 രൂപ തരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ അച്ഛൻ ഇതിനെ എന്നെ വഴക്ക് പറയുന്നത്, എനിക്ക് ചെലവിന് തരേണ്ട അച്ഛനല്ലേ. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പുള്ളി ആ വഴക്ക് പറഞ്ഞത് ഞാൻ നന്നാവാൻ വേണ്ടിട്ടാ. ഞാൻ തച്ചിലെടുത്ത ചുണ്ടൻ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അവസാനമായിട്ട് എന്റെ ചെലവിന് അച്ഛൻ്റെ ഇത് പൈസ മേടിച്ചത്. അതിനുശേഷം പിന്നീട് ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങി, ഞാൻ ഡബ്ബിങ്ങിലും അഭിനയത്തിലും ഒക്കെ എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങി. പിന്നീട് ഞാൻ അച്ഛന്റെ മരണം വരെ അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല. കാരണം കിളികളൊക്കെ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോ അവരെ പറക്കം മുറ്റാൻ പഠിപ്പിച്ചതിന് ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കത്തില്ല, സ്വന്തമായിട്ട് പോയി ഇരയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ തള്ളിവിടുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ തള്ളി വിട്ട് സ്വന്തമായിട്ട് ഇരയെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് തള്ളക്കിളിയോ ഒന്നും അതിന് നോക്കേണ്ട കാര്യമില്ല, അതിനെ തന്നെ പോകും എന്ന് പറഞ്ഞ പോലെ അച്ഛൻ അങ്ങനെ ചെയ്തതാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് മക്കളുണ്ടായപ്പോഴാണ് ഞാൻ ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മക്കളോടും ഞാൻ അത് തന്നെ ആ രീതിയിൽ തന്നെ പറഞ്ഞാണ് അവരെയും വളർത്തുന്നത്. അവർക്കും നമ്മൾ അധ്വാനിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത്. അപ്പോ അങ്ങനെ നോക്കുമ്പോ അച്ഛന്റെ ജീവിതവും അച്ഛന്റെ രീതികളും അച്ഛന്റെ അഭിനയരംഗത്തെ കാര്യങ്ങളും എല്ലാം അച്ഛനിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം.

സ്വഭാവ നടനെന്ന നിലയിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രകടനങ്ങളിലൂടെ തനിക്ക് ലഭിച്ച വേഷങ്ങളെ തിളക്കമുള്ളതാക്കി തീർക്കാൻ തിലകന് സാധിച്ചു. സിനിമയിലും ജീവിതത്തിലും സ്വയം വെട്ടിയുണ്ടാക്കിയ വഴികളിലൂടെ മാത്രം നടന്ന തിലകൻ അന്നും ഇന്നും പ്രേക്ഷകരുടെ ആരാധനാപാത്രമായി നിലകൊള്ളുന്നു. നടൻ തിലകനെക്കുറിച്ചുള്ള ഓർമ്മകൾ സസ്നേഹത്തിൽ ഫഹദ് റാസയുമായി പങ്കുവച്ചത് നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ മകൻ ഷോബി തിലകൻ.

0: കണ്ണം കണ്ടി സസ്നേഹം, മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സമർപ്പിച്ചത്
1: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ഏതെങ്കിലും ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാതെ നിങ്ങളുടെ വെള്ളത്തിലെ തകരാറുകൾ പരിഹരിക്കാൻ ഒതുങ്ങുന്ന വാട്ടർ പ്യൂരിഫയർ മാത്രം വാങ്ങുക. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണൽ ഡ്യൂട്ടിക്ക് കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇന്ന് പരിഗണിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് TMC സുപ്രീംകോടതിയെ സമീപിച്ചത്. മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിൽ സൌരോർജ്ജ തെരുവുവിളക്കൾ സ്ഥാപിക്കുന്ന മത്സ്യസാഗരമാല പദ്ധതിയുടെ ഒന്നാംഘട്ടം കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു ശ്രീകാകുളത്ത് ഉദ്ഘാടനം ചെയ്തു. മുലാപ്പെട്ട ഗ്രീൻഫീൽഡ് പോർട്ടും ഭോഗാപുരം വിമാനത്താവളവും മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും വടക്കനാന്ധ്രയെ സാമ്പത്തിക ഹബ്ബാക്കി മാറ്റുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ പൊതുഭരണരംഗത്ത് നടപ്പിലാക്കിയ ഡിജിറ്റൽ പരിഷ്കാരങ്ങൾ ചെറുകിട സംരംഭങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ചതായി അന്താരാഷ്ട്ര നാണയനിധിയുടെ പഠന റിപ്പോർട്ട്. നികുതി അടയ്ക്കൽ, പെർമിറ്റുകൾ, തർക്കപരിഹാരം തുടങ്ങിയ മേഖലകളിലെ ഡിജിറ്റലൈസേഷൻ ചെലവ് കുറയ്ക്കാനും സുതാര്യത ഉറപ്പാക്കാനും സഹായിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് സർവ്വീസ് പുനരാരംഭിച്ചു. ഞായർ ചൊവ്വ ഒഴികെ ദിവസങ്ങളിൽ ഇൻഡിഗോ ആണ് ദോഹയിലേക്ക് സർവ്വീസ് നടത്തുക. ഒമാൻ ഉൾക്കടലിലും സമുദ്രപാതകളിലും ഏർപ്പെടുത്തിയ ഉപരോധം ഇറാന് ഏകദേശം 4.8 ബില്യൺ ഡോളറിന്റെ എണ്ണ വരുമാന നഷ്ടം വരുത്തിയതായി അമേരിക്ക. ഇറാന്റെ സ്ഥിരമായ സാമ്പത്തിക വരുമാനത്തിനുമേൽ സമ്മർദ്ദമുണ്ടാക്കുക എന്നതാണ് US ലക്ഷ്യമെന്ന പെന്റഗൺ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തൃശൂരിൽ ഇടിമിന്നലേറ്റ് 3 പേർക്ക് പരിക്കേറ്റു. മണത്തല, ഐനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യ സതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയ്ക്കെതിരെ കന്നിയംഗത്തിനിറങ്ങും. ഈ വർഷം സീനിയർ U20 ടീമുകൾക്ക് പിന്നാലെ U17 ടീമും ഏഷ്യൻ കപ്പ് യോഗ്യത നേടുന്നത് ഇന്ത്യൻ വനിതാ ഫുട്ബോളിന് ചരിത്ര നിമിഷമാണ്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
4: കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ
5: കെട്ടിട നിർമ്മാണ രംഗത്തെ അലൂമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലൂമിനിയം എക്സ്പോ സന്ദർശിക്കുക.
4: ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.

മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ വസന്തകാലമായിരുന്നു 60കൾ. വസന്താഗമനം വിളിച്ചറിയിക്കുന്ന നിരവധി പൂങ്കുയിൽ നാദങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന 60കളുടെ പാതിയിൽ ചലച്ചിത്ര സംഗീത രംഗത്തേക്ക് കടന്നുവന്ന് തന്റെ വേറിട്ട ശബ്ദം കേൾപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും ചെയ്ത ഒരു ഗായികയുടെ ഓർമ്മകളിലൂടെ, പാട്ടുകളിലൂടെ ഇന്ന് നാം കടന്നുപോകുന്നു. അച്ഛൻ രവീന്ദ്രനാഥ് കലാഭിമുഖ്യമുള്ള സഹൃദയനായിരുന്നു. തെലുങ്ക് സിനിമകളിൽ നായകനായി വേഷം പകർന്നിട്ടുണ്ട് പലകുറി രവീന്ദ്രനാഥ്. എന്നാൽ അദ്ദേഹത്തിന് സിനിമാ രംഗത്ത് ചുവടുറപ്പിക്കാനായില്ല. സംഗീതപ്രേമിയും സംഗീത സംവിധായകനുമായ പിതാവിന്റെ പ്രേരണയിൽ വിജയവാഡ ആകാശവാണി നിലയത്തിൽ നന്നേ ചെറുപ്പം മുതലേ സംഗീത പരിപാടികൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു ബാലവസന്ത എന്ന ബി വസന്ത.

വി വസന്തയുടെ ശബ്ദം ആദ്യമായി സിനിമയിൽ കേൾക്കുന്നത് തെലുങ്ക് സിനിമയായ വാഗ്ദാനത്തിൽ, വർഷം 1962.

ഈ ആദ്യ ഗാനം മുതൽ ബി വസന്തയുടെ സംഗീത ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു ദുർഗതിയെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. സോളോ ഗാനങ്ങൾ പാടാൻ പരിഗണിക്കുന്നതിന് പകരം സംഘഗാനങ്ങളിലും യുഗ്മഗാനങ്ങളിലും ബി വസന്തയെ ഉൾക്കൊള്ളിക്കാനാണ് സംഗീത സംവിധായകർ തയ്യാറായിരുന്നത്. അതുകൊണ്ടുതന്നെ ഈ ഗായിക തനിച്ചു പാടുന്ന സോളോ പാട്ടുകൾ ഇവരുടെ കരിയറിൽ നന്നേ കുറവാണ് എന്ന് കാണാം.

മുതലാളിയെ തുടർന്ന് മലയാളത്തിൽ ബി വസന്തയെ തേടി വന്ന അവസരങ്ങളിൽ മിക്കതും യുഗ്മഗാനങ്ങളോ സംഘഗാനങ്ങളോ ഹമ്മിങ്ങുകളോ ആണ് എന്ന് കാണാം.

മലയാളത്തിൽ 70 ചിത്രങ്ങളിൽ നിന്നുമായി 100 ഗാനങ്ങൾ. എത്രയോ കാലം പിന്നണി രംഗത്ത് നിന്ന് മാറി നിന്നിട്ട് പോലും മലയാളത്തിൽ പാടിയ ഒട്ടേറെ ഗാനങ്ങളെ ഓർത്തെടുത്ത് പാടാനാകുന്നുണ്ട് ഈ ഗായികയ്ക്ക്.

0: സംഗീത സംവിധായകരുടെ കൂട്ടത്തിൽ ബി എ ചിദംബരനാഥിന് സവിശേഷ സ്ഥാനം നൽകും ബി വസന്ത. കാരണമുണ്ട്.
1: ബി എ ചിദംബരനാഥൻ സാർ കൂടെ എപ്പി അറിമുഖം തരില്ല. അവർ തുടർന്ന് എന്നെ എല്ലാ സോങ്സ് ആൾമോസ്റ്റ് ആൾ സോങ്സ് നാനേ പാടിട്ടിരുന്ന അവർ പടത്തിൽ.
0: കായംകുളം കൊച്ചുണ്ണിയിലെ ഈ ഗാനം ബി വസന്തയുടെ ആലാപന ശൈലിയുടെ പ്രത്യേകതകളെ വിളംബരം ചെയ്യുന്ന ഒന്നാണ്.
1: കാർത്തിക വിളക്ക് കണ്ടു പോരുമ്പോഴും

ചിദംബരനാഥിന്റെ സംഗീത സംവിധാനത്തിൽ 11 ചിത്രങ്ങളിൽ നിന്നായി 18 ഗാനങ്ങൾ. ചിത്രം വിദ്യാർത്ഥി. കൂടെ പാടുന്നത് ജയചന്ദ്രൻ.

0: ജി ദേവരാജന്റെ സംഗീത സംവിധാനത്തിന് കീഴിൽ 16 ചിത്രങ്ങൾ, 20 ഗാനങ്ങൾ. അശ്വമേധം എന്ന സിനിമയിലെ പ്രശസ്തമായ പാട്ടിൽ നിന്ന് തുടങ്ങുന്നു ആ കൂട്ടുകെട്ട്.
1: അശ്വമേധം ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് അവർക്കിട്ട് പാടുന്നത്.

0: ഗോപാലകൃഷ്ണന്റെ പാട്ട്.
1: പുള്ളുവപ്പാട്ടിന്റെ രൂപഭാവങ്ങളുള്ള ഈ പാട്ട് ഏറെ ജനപ്രീതി നേടിയെടുത്തു.
0: സഡനാ വന്നത് അത് അവങ്ങൾക്ക് ഏതോ അർജന്റാ ഷൂട്ടിംഗ് പണ്ണണം. സുശീല അമ്മ പാട വേണ്ടി പാട്ട് തന്നെ അവങ്ക പേസുക്കാങ്ക. അപ്പൊ ആർ കെ ശേഖർ രഹമാനോടെയാരുടെ അപ്പ അവരുടെ അസിസ്റ്റന്റ് വിജയ ഗാർഡൻസിലെ റെക്കോർഡിംഗ് രണ്ടേ രണ്ട് ഇൻസ്ട്രുമെന്റ് ഒരു ടിങ് ടിങ് ടിങ് ആസിക്കരുത് ഒന്ന് രണ്ടേ ഇൻസ്ട്രുമെന്റ്.

0: அந்த பாட்டு கேட்டுட்டு அப்புறம் நிறைய சாங்ஸ் தேவராஜன் மாஸ்டர் கிட்ட குஞ்சாக்கோ சார் படத்திலே.
1: தொடர்ந்து தேவராஜன் சங்கீதம் பகர்ந்த சித்திரங்களில் பிரத்யேகிச்ச ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ പുറത്തുവന്ന ചിത്രങ്ങളിൽ ബി വസന്ത സ്ഥിരം ആലാപന സാന്നിധ്യമായി.
0: കുഞ്ചാക്കോ സാറിന്റെ മെയിൻ
1: ബി വസന്തയുടെ ഓർമ്മകൾ
0: അഡോപ്റ്റഡ് ഡോട്ടർ അവർ അന്ത മാതിരി നെനച്ചിട്ട് അവർക്ക് എന്നെ എത്ര പടം പണ്ണാങ്ങളോ അത്ര പടത്തിലെയും എനിക്ക് ഉദയനന്റെ മകന്
1: ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിൽ ഒന്നിലധികം ഗാനങ്ങൾ
0: പൊന്നാനാം കുളക്കടവിൽ അന്ത പാട്ട് അപ്പുറം

0: ദേവരാജൻ മാസ്റ്റർ നിരവധി അവസരങ്ങൾ നൽകിയിരുന്നു എന്ന് വസന്ത കൃതജ്ഞതയോടെ ഓർക്കുന്നു. എങ്കിലും മാസ്റ്ററെ പ്രതി ഒരു ഖേദമുള്ളത് അവർ മറച്ചുവെക്കുന്നില്ല.
1: ദേവരാജൻ മാസ്റ്റർ അത്ര സാങ് പാടിയിരിക്കേ, അത്ര സാങ് നല്ല നല്ല ഹിറ്റായി. ആനാലും എപ്പോ ഒരു വാട്ടി കൂടെ നീ നല്ല പാടിയിരിക്കേ സൊല്ലല, ഒരു വാട്ടി കൂടെ.
0: ഒരിക്കൽ പോലും പാട്ട് നന്നായി പാടി എന്നൊരു പ്രശംസാ വാചകം ആ മഹാനായ സംഗീത സംവിധായകനിൽ നിന്ന് തനിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് ആ ഖേദം.
1: കറക്റ്റാ പാടുറേ സന്തോഷമാ, ഇല്ല ഒരു തവറു കൂടെ പണ്ണലിയേ അനി കോപമാ, ഇത് തരിയാത് അവർ എക്സ്പ്രഷൻ ഒന്നും കിടയാത്. എന്ത പാട്ട് പാടിനാലും അഴകാ പാടിനാലും പാടുറത് നമ്മ തൊഴിൽ നല്ല, എന്ത പാട്ട് കൊടുത്താലും ரொம்ப நல்லா பாடி நம்ம டேலண்ட் காட்டணும், அப்பதான் நமக்கு ஒரு சந்திருப்தி. லாட்ஸ் ஆஃப் சாங்ஸ் ஐ சாங் ஃபார் ஹிம், அவருக்கு இஷ்டம் இருக்குதோ இல்லையோ, ஆனா எனக்கு மனசுல ஒரு அசந்திருப்தி. ஒரு வாட்டியும் எப்பவும் அவரு நல்லா பாடியிருக்கேன் சொல்லலையே எனக்கு. நான் அப்படி பண்ணா கூட அவரு ஐ எம் வெரி வெரி கிரேட்ஃபுல் டு ஹிம் பிகாஸ் ஐ சாங் மெனி மெனி குட் சாங்ஸ், மெனி ஹிட் சாங்ஸ்.
0: கிருதஜ்ஞதாபூர்வம் பி வசந்த ஓர்த்தெடுக்கிற പ്രിയപ്പെട്ട ഒരു ദേവരാജൻ ഗാനം. ചിത്രം കൂട്ടുകുടുംബം.
1: നീലേ മാനത്തെ നീലിപ്പുലയിക്ക് മഴ പെയ്ത

ജ്വാല എന്ന സിനിമയിൽ രണ്ട് പാട്ടുകൾ, ഒരു യുഗ്മഗാനവും ഒരു സോളോ ഗാനവും. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

ഉത്സാഹഭരിതമായ ആലാപനം കൊണ്ട് പി സുശീല ഈ ഗാനത്തെ പ്രസാദപൂർണമാക്കിയപ്പോൾ ബി വസന്ത മറുപതിപ്പിനെ വിഷാദഭരിതമായ ആലാപനത്താൽ അവിസ്മരണീയമാക്കി.

ബി വസന്തയുടെ ഗാനങ്ങളുമായി ഓർമ്മകളുടെ സംഗീതം തുടരും. ഓർമ്മകളുടെ സംഗീതം ആഖ്യാനം എം എസ് വാസുദേവൻ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: മുക്കം ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ.
1: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ.
0: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: മുക്കം ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ
2: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നരകാവിൽ.
1: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട് ഈസ്റ്റ് നരകാവ് കോഴിക്കോട്.
3: വടക്കനാഥൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ പാട്ട് കേൾക്കാമിനി. ഗിരീഷ് പത്തിഞ്ഞേരുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ.
1: കെട്ടിട നിർമ്മാണ രംഗത്തെ അലൂമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലൂമിനിയം എക്സ്പോ സന്ദർശിക്കുക.
0: ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.
2: മുക്കം ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ.
3: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ.
2: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.
4: FM പ്രധാന വാർത്തകൾ. ഇറാനിലെ US സൈനിക നടപടിയെ സംബന്ധിച്ച് US യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിൽ വർദ്ധിച്ചുവരുന്ന ഭിന്നതയെ തുടർന്ന് ട്രംപ് ഭരണകൂടം ജർമ്മനിയിൽ നിന്ന് 5,000 സൈനികരെ പിൻവലിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട്. നാറ്റോ സഖ്യകക്ഷിയായ

ജർമ്മനി അമേരിക്കയുടെ ഇറാൻ നയത്തെ പിന്തുണയ്ക്കാത്തതിന്റെ ഭാഗമായാണ് സൈനികരെ പിൻവലിക്കാൻ തീരുമാനമായത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ നൽകിയ ഏറ്റവും പുതിയ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. അമേരിക്കയുമായി ചർച്ചകൾക്ക് ഏറ്റവും പുതിയ നിർദ്ദേശം ഇന്നലെയാണ് ഇറാൻ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി യു എസിന് അയച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കരാറുകാർക്ക് ആശ്വാസമായി ഫോഴ്സ് മജ്യൂർ വ്യവസ്ഥ പ്രയോഗിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകി. ഇതനുസരിച്ച് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാരണം തടസ്സപ്പെട്ട പ്രവൃത്തികൾക്ക് പിഴയില്ലാതെ 4 മാസം വരെ കാലാവധി നൽകാൻ ധനമന്ത്രാലയം തീരുമാനിച്ചു. ബുദ്ധപൂർണിമ ദിനത്തിൽ ജമ്മുകാശ്മീരിലെ ലേയിലെ ചോഗ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും നിരവധി സത്യാന്വേഷകർക്ക് ജീവിത പുരോഗതി കൈവരിക്കാൻ ബുദ്ധസന്ദേശം കാരണമായെന്ന് അമിത്ഷാ പറഞ്ഞു. പശ്ചിമബംഗാളിലെ 2 ജില്ലകളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. മഗ്രഹത് പശ്ചിമ മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തിലുമാണ് ഇന്നത്തെ റീപോളിംഗ്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. കോഴിക്കോട് 149 ഗ്രാം MDMA മലപ്പുറം ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് യൂനസ് അൽത്താഫിന് സിറ്റി ഡാൻസാഫും ഫറൂഖ് പോലീസും ചേർന്ന് പിടികൂടി. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും 40,000 രൂപയും ഇതോടൊപ്പം പിടിച്ചെടുത്തു. കോഴിക്കോട് വെസ്റ്റീലിൽ പ്രസവാനന്തര ശുശ്രൂഷ കേന്ദ്രത്തിൽ തീപിടുത്തം. ആളപായമില്ല. അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു. FM പ്രധാന വാർത്തകളിനി 11 മണിക്ക്.

റിയൽ എഫ്എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പൊത്തഞ്ചേരി എഴുതി ശരത്തിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം സാഗരം സാക്ഷി എന്ന ചിത്രത്തിൽ നിന്ന്.

0: മുക്കം ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ.
1: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ.
0: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മഴവില്ല എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രമെഴുതി മോഹൻ സിത്താര ഈണമൊരുക്കി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
3: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ.
3: സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
6: ഷോപ്പിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തിരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. 1 April ആരംഭിച്ച് 29 അവസാനിച്ച വിവിധ ഘട്ടങ്ങളിലെ പോളിംഗിന് ശേഷമാണ് മറ്റന്നാളത്തെ ഫലപ്രഖ്യാപനം. രാവിലെ 8 വോട്ടെണ്ണൽ തുടങ്ങും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർത്ത ശേഷം

ആയിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃതമായി ആരും പ്രവേശിക്കുന്നില്ല എന്നുറപ്പുവരുത്താനാണ് നടപടി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരിച്ചറിയലിനായി ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ വരണാധികാരി നൽകിയ ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ചായിരിക്കും ആളുകളെ ഹാളിലേക്ക് കടത്തിവിടുന്നത്. മൂന്നാം ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കായി ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപവും മീഡിയ സെന്ററുകൾ സജ്ജമാക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അധികാരപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് മീഡിയ സെന്ററിലെ പ്രവേശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന തിരുവനന്തപുരത്തെ ജീവനക്കാർക്ക് ഇന്ന് ഉച്ചയ്ക്ക് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം ക്രമീകരിച്ചതായി ട്രെയിനിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം മറ്റന്നാൾ വരാനിരിക്കെ ഭരണമാറ്റം സംബന്ധിച്ച അണിയറ ചർച്ചകൾ മാധ്യമങ്ങളും മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും സജീവമാക്കി. പോളിംഗിന് ശേഷം വന്ന അഭിപ്രായ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. സിപിഐഎം നേതൃത്വം നൽകുന്ന LDF മൂന്നാമതും കേരളത്തിൽ അധികാരമേൽക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് അവകാശപ്പെട്ടത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഭരണം ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനമാകെ ഭരണവിരുദ്ധ തരംഗമുണ്ടെന്നാണ് UDF നേതാക്കളുടെ അവകാശവാദം. അതിനാൽ UDF മികച്ച വിജയം നേടി ഭരണാധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും പറഞ്ഞു. NDA സംസ്ഥാനത്തെ നിർണായക ശക്തിയാകാൻ പോകുന്ന ഫലമായിരിക്കും കേരളത്തിലേതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രണ്ട് മുന്നണികൾക്കുമെതിരെ BJP ഉയർത്തിയ സന്ദേശം ജനങ്ങൾ സ്വീകരിച്ചതായും രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെട്ടു. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിൽ ഇടപെടാനാവില്ലെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് അല്പസമയത്തിനകം പരിഗണിക്കും. അവധി ദിവസമാണെങ്കിലും വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ PS നരസിംഹയും ജയ്മാല ബാഗ്ചിയുമാണ് അപ്പീൽ ഹർജി പരിഗണിക്കുന്നത്. പശ്ചിമബംഗാളിലെ രണ്ട് ജില്ലകളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. മഗ്രാഹത്ത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് ഇന്നത്തെ പോളിംഗ്. രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇവിടങ്ങളിലെ വോട്ടെടുപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും നിർണായക മേഖലകളിലെ തയ്യാറെടുപ്പും തുടർച്ചയും ഉറപ്പാക്കാൻ ഗവൺമെന്റ് സത്വര നടപടികൾ എടുക്കുന്നുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. LPG പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തുടരാൻ രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തിവരികയാണ്. 2300ലധികം റെയ്ഡുകൾ ഇതിനകം പൂർത്തിയായി. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകൾ 98% വർദ്ധിച്ചുവെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾക്കിടയിൽ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ശക്തമാക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ സ്രോതസ്സുകൾ 27 രാജ്യങ്ങളിൽ നിന്ന് 41 ഉയർത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ദക്ഷിണ ഗുജറാത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് പ്രാദേശിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആസൂത്രണം പ്രധാന പങ്ക് വഹിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് ഗവൺമെന്റ് കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഫോഴ്സ് മജൂർ വ്യവസ്ഥ പ്രകാരം ഇളവുകൾ അനുവദിക്കാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം തീരുമാനിച്ചു. യുദ്ധം മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ കരാർ ലംഘനമായി കണക്കാക്കാതെ കരാറുകാർക്ക് പിഴയോ മറ്റ് അധിക ചെലവുകളോ ഇല്ലാതെ 4 മാസം വരെ സമയപരിധി നീട്ടി നൽകാനാണ് ഉത്തരവ്. 2026 February 28 അതിനുശേഷമോ പൂർത്തിയാക്കേണ്ട കരാറുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങൾ പരിഗണിച്ച് കുറഞ്ഞത് 2 മാസവും പരമാവധി 4 മാസവും വരെയാണ് ഇളവ് നൽകുന്നത്. ഒമാൻ ഉൾക്കടലിലും സമുദ്രപാതകളിലും ഏർപ്പെടുത്തിയ ഉപരോധം ഇറാൻ ഏകദേശം $4.8 ബില്യൻ എണ്ണ വരുമാന നഷ്ടം വരുത്തിയതായി അമേരിക്ക. ഇറാന്റെ സ്ഥിരമായ സാമ്പത്തിക വരുമാനത്തിന് മേൽ സമ്മർദ്ദമുണ്ടാക്കുക എന്നതാണ് US ലക്ഷ്യമെന്ന പെൻറ്റഗൺ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇറാന്റെ ഊർജ്ജ കയറ്റുമതി കുറച്ചതായും പെൻറ്റഗൺ അറിയിച്ചു. ഇറാനിലെ US സൈനിക നടപടിയെ സംബന്ധിച്ച് US യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ഭിന്നതയെ തുടർന്ന് ട്രംപ് ഭരണകൂടം ജർമ്മനിയിൽ നിന്ന് 5000 സൈനികരെ പിൻവലിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട്.
നാറ്റോ സഖ്യകക്ഷിയായ ജർമ്മനി അമേരിക്കയുടെ ഇറാൻ നയത്തെ പിന്തുണയ്ക്കാത്തതിന്റെ ഭാഗമായി

മായാണ് സൈനികരെ പിൻവലിക്കാൻ തീരുമാനമായത്. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും പുതിയ വിവരങ്ങൾ സംവിധാനത്തിൽ ലഭ്യമാകും. സജീത് എന്ന പേരിൽ ദുരന്ത നിവാരണ അതോറിറ്റി സമഗ്ര ജാഗ്രത സംവിധാനം ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. സീഡോട്ട് ആണ് ഇത് വികസിപ്പിച്ചത്. സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതിക വിദ്യയും ഇതോടൊപ്പം ലഭ്യമാണ്. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങളുണ്ടായിരിക്കും. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങളിലാണ് കണക്കെടുപ്പിന്റെ 1-ാം ഘട്ടമായ വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും തുടങ്ങിയത്. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് ശേഷമാണ് ഉദ്യോഗസ്ഥതല കണക്കെടുപ്പ് ആരംഭിച്ചത്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സെൽഫ് എന്യൂമറേഷൻ സൗകര്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇതുവരെ 82 ലക്ഷം വീടുകൾ ഡിജിറ്റൽ പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരണ സ്രോതസ്സുകൾ 41 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞതായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. നേരത്തെ 27 രാജ്യങ്ങളിലായിരുന്നു ഈ സംവിധാനം. ലോകത്തെ ഇന്ധന പ്രതിസന്ധി കാലത്ത് രാജ്യത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്ന് ഹർദീപ് സിംഗ് പുരി സൌത്ത് ഗുജറാത്തിൽ പറഞ്ഞു. ആഭ്യന്തര പെട്രോളിയം ഉൽപ്പാദനം 60% ഉയർത്താൻ കഴിഞ്ഞതായും പുരി പറഞ്ഞു. 2000 രൂപ നോട്ടുകൾ പിൻവലിച്ച് 3 വർഷത്തിനകം 98.47% നോട്ടുകളും തിരികെ എത്തിയതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 2023 മെയ് 19 RBI 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചത്. കഴിഞ്ഞ മാസം 30 ലഭിച്ച കണക്കുകൾ അനുസരിച്ച് 5451 കോടി രൂപയുടെ നോട്ടുകൾ മാത്രമാണ് വിനിമയത്തിലിരിക്കുന്നത്. 2000 രൂപ നോട്ട് പിൻവലിച്ചെങ്കിലും അതിന് ഇപ്പോഴും സാധുതയുണ്ടെന്നും റിസർവ് ബാങ്ക് അറിയിച്ചു. ബുദ്ധപൂർണിമാ ദിനത്തിൽ ജമ്മുകശ്മീരിലെ ലേയിലെ ചോഗ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും നിരവധി സത്യാന്വേഷകർക്ക് ജീവിത പുരോഗതി കൈവരിക്കാൻ ബുദ്ധസന്ദേശം കാരണമായെന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് അമിത്ഷാ പറഞ്ഞു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തൃശൂരിൽ ഇടിമിന്നലേറ്റ് മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. അയനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യയും മുൻ നഗരസഭാ കൌൺസിലറുമായ സതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെ ദിവസങ്ങളിൽ ഇൻഡിഗോ ആണ് ദോഹയിലേക്ക് സർവീസ് നടത്തുക. ചൊവ്വാഴ്ച ഒഴികെ ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ദുബായിലേക്ക് സർവീസ് നടത്തുന്നത്. ബഹ്റിനിലേക്ക് ഈ മാസം 7 എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കും. വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ബഹ്റിനിലേക്ക് സർവീസ്. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ചടങ്ങുകളുടെ സമയക്രമം നിശ്ചയിക്കാൻ പ്രക്കൂഴ ചടങ്ങ് ഇന്ന് നടത്തും. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് പ്രക്കൂഴം ചടങ്ങ്. ക്ഷേത്രസ്ഥാനികർ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. പ്രക്കൂഴം ചടങ്ങിൽ അവൽ സമർപ്പിക്കുന്നതിന് കാക്കയങ്ങാട് പുല്ലാഞ്ഞിയോട് ശ്രീനരഹരിപ്പറമ്പ് നരസിംഹക്ഷേത്രത്തിൽ നിന്ന് അവൽ സംഘം പുറപ്പെട്ടു. ഹജ്ജ് തീർത്ഥാടനത്തിന് മുഴുവൻ പണവും അടച്ച് യാത്ര പുറപ്പെട്ടവർ 10,000 രൂപ കൂടി അടയ്ക്കണമെന്ന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് കെ എം ഖാദർ മൊയ്തീനും ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീറും ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനയുടെ പേരിൽ ഈടാക്കുന്ന അധിക തുകയുടെ ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. കോഴിക്കോട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 149 ഗ്രാം MDMA മലപ്പുറം ചേലിമ്പ്ര സ്വദേശി മുഹമ്മദ് യൂനിസ് അൽത്താഫിനെ സിറ്റി ഡാൻസാഫും ഫറൂഖ് പോലീസും ചേർന്ന് പിടികൂടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ADF ആഷ്ലി അലുമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ.
1: കെട്ടിട നിർമ്മാണ രംഗത്തെ അലുമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന

0: ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലൂമിനിയം എക്സ്പോ സന്ദർശിക്കുക.
1: ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.
2: ഇപ്പോൾ ചെസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത്, ശരത് വയലാറിന്റെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 13,835 രൂപയായി. പവന് 110,680 രൂപ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: കണ്ണങ്കണ്ടി സസ്നേഹം ശനിയാഴ്ചകളിൽ രാവിലെ 8:30 സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്
6: ഫറൂഖ് പന്തീരങ്കാവ് അരക്കിണർ.
7: പ്രിയ ഗീതം
8: ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനുള്ള സമയമാണ് ഇനി പ്രിയഗീതത്തിലേക്ക്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഫോൺ നമ്പറുകൾ 0495236 6174, 0495236 6174, മൊബൈൽ നമ്പർ 9447444800. ആദ്യം തൃശൂർ പേരാമംഗലത്ത് നിന്നും ബിന്ദു ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇവൻ മേഘരൂപൻ എന്ന ചിത്രത്തിലെ ഗാനം ശ്വേതാമോഹൻ പാടിയത്. ഒ എൻ വിയുടെ വരികൾ, ശരത്തിൻ്റെ സംഗീതം.

0: ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ
1: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ
0: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.
2: പ്രിയ ഗീതം
3: അർത്ഥന എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയും എസ് പി വെങ്കടേഷും ഒരുക്കിയ ഒരു മനോഹര ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. വടകര തിരുവള്ളൂരിൽ നിന്നും ഹനീഫ്, യേശുദാസും ചിത്രയും പാടിയത്. ഈ പാട്ട് കേൾക്കാം നമുക്കിനി.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: പ്രിയ ഗീതം.
3: വെസ്റ്റ് കൈപ്പുറത്ത് നിന്ന് അഷ്റഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടിക്കാഴ്ച എന്ന ചിത്രത്തിലെ ഗാനമാണ്. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ബിച്ചിത്രമലയാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

0: സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ.
1: കെട്ടിട നിർമ്മാണ രംഗത്തെ അലൂമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലൂമിനിയം എക്സ്പോ സന്ദർശിക്കുക.
0: ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.
2: പ്രിയ ഗീതം
3: വെങ്ങേരിൽ നിന്നും പ്രദീപ് സുഷിജ ശ്രീലക്ഷ്മി ശ്രീനന്ദ എന്നിവരുടെ ഇഷ്ടഗാനമാണ് അടുത്തത്. 180 എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും ശ്വേതാമോഹനും പാടിയത്. ഈ ഗാനത്തിനാണ് ഒരുക്കിയത് ശരത്.

0: പ്രിയഗാനങ്ങളുമായി എത്തി ഇന്നത്തെ പ്രിയഗീതം മനോഹരമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. നമ്മുടെ പ്രിയഗീതത്തിന്റെ ഇന്നത്തെ സമയം പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നമസ്കാരം.
1: പ്രിയഗീതം.

ഇക്കണോമിക് അടിത്തറ ശക്തമായി തുടരുകയാണെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. പ്രമുഖ സമ്പദ് വ്യവസ്ഥകളിലെ ഉയർന്ന പൊതുകടം സൃഷ്ടിക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം ആംസ്റ്റർഡാമിൽ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നാളെ ഉച്ചയ്ക്ക് വാർത്താസമ്മേളനം വിളിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ 4B ഹാളിലാണ് വാർത്താസമ്മേളനം. പശ്ചിമബംഗാളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിൽ ആദ്യ മണിക്കൂറിൽ 16.23% വോട്ടിംഗ് രേഖപ്പെടുത്തി. രാവിലെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. വാണിജ്യ LPG സിലിണ്ടർ വില വർധന ആഗോള ഘടകങ്ങൾ കാരണമാണെന്നും ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ 50%ത്തിലധികവും ഇറക്കുമതിയാണെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ആഗോളതലത്തിൽ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടും ഇന്ധന വില സ്ഥിരത നിലനിർത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ചടങ്ങുകൾ നിശ്ചയിക്കുന്ന പ്രക്കുഴം ആരംഭിച്ചു. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ചടങ്ങ്. ഒറ്റപ്പിലാൻ, പുറംകലയൻ, ആശാരി പെരുവണ്ണാൻ, കൊല്ലൻ, കണിശൻ, കാടൻ, കുറിച്ചൻ തുടങ്ങിയ വിഭാഗക്കാരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. തലശ്ശേരി എരുവട്ടിയിൽ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച 5.25 പവൻ സ്വർണം മോഷണപോയ പരാതിയിൽ പോലീസ് കേസെടുത്തു. എരുവട്ടി കാപ്പുമ്മൽ സ്വദേശി അമൽ സുഗതന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പത്തനംതിട്ട കവിയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സീലിംഗ് ഫാൻ വീട് ഡോക്ടർക്ക് പരിക്ക്. രോഗികളെ പരിശോധിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ചെങ്ങന്നൂർ സ്വദേശിനി ഡോക്ടർ പാർവതിക്കാണ് പരിക്കേറ്റത്. മൺസൂണിന് മുമ്പ് പ്രളയ സാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യ നേപ്പാൾ സംയുക്ത യോഗം ഇന്ന് കാഠ്മണ്ഡുവിൽ. ബീഹാർ ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്.

കോഴിക്കോട്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പ്രിയരെ, യുവർ ചോയ്സിലേക്ക് ഇപ്പോൾ മുതൽ 12 മണി വരെ ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശങ്ങൾ അയയ്ക്കാം. വാട്സപ്പ് നമ്പർ ഇതാ 9400224444. യുവർ ചോയ്സിൽ ആദ്യം അക്ഷരത്തെറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ശ്യാമിന്റെ സംഗീതം.

0: വയനാട് ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് അഡ്ഹോക് വ്യവസ്ഥയിൽ ഡോക്ടർമാരെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നു. MBBSഉം TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. 179 ദിവസത്തേക്കാണ് നിയമനം. പ്രതിമാസം 60,410 രൂപ വേതനം ലഭിക്കും. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 5 രാവിലെ 10 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 240390, STD കോഡ് 04935.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: കേൾക്കാം ബാലുശ്ശേരിയിലെ മുകുന്ദന്റെ ഇഷ്ടഗാനം മേഘമൽഹാർ. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV യുടെ വരികൾ, രമേശ് നാരായണന്റെ സംഗീതം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
0: ഷോപ്പിക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ENT വിഭാഗത്തിൽ പ്രോജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫിന്റെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കും. യോഗ്യത MBBSഉം 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ MS

0: ENT-യിൽ ബിരുദാനന്തര ബിരുദം, കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 2026 ജനുവരി 1 35 വയസ്സ് കവിയരുത്. വയസ്സ്, യോഗ്യത, ഐഡന്റിറ്റി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം May 4 രാവിലെ 10:30 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 2350216, STD കോഡ് 0495.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: കൈമ്പാലത്തു നിന്നും ബബിത, രഞ്ജിനി, മിനി, സുനന്ദ, സിന്ധു, സിൻസ എന്നിവരാവശ്യപ്പെട്ട ഗാനമിത. ദേവരാഗമെന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത്. MD രാജേന്ദ്രന്റെ രചന, മരകതമണിയുടെ സംഗീതം.

0: ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ
1: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എ സി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ
0: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: കോ ഓപ് കേരള സർട്ടിഫിക്കേഷനോട് കൂടിയ ശുദ്ധമായ വെളിച്ചെണ്ണ
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം
5: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
7: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്
9: കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി, പട്ടികവർഗ, OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർ May 20 അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ നമ്പർ 24222275, STD കോഡ് 04 84.
7: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
9: കേൾക്കാം കക്കോടിയിലെ നിർമ്മല, രാധ, വനജ എന്നിവരുടെ ഇഷ്ടഗാനം. വയലാറിന്റെ വരികൾ, ബാബുരാജിന്റെ സംഗീതം, ഗായിക സുശീല. ചിത്രം അഗ്നിപുത്രി.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് ഇന്നും രാവിലെ 7:50 സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: चंदन का एहसास।
1: IHRD സംസ്ഥാനത്തുടനീളമുള്ള അപ്ലൈഡ് സയൻസസ് കോളേജുകളിൽ 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരം. നിർമ്മിത ബുദ്ധി, IoT, മെഷീൻ ലേണിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ 117 വിഷയങ്ങളിൽ നൈപുണ്യ വികസനത്തിലൂന്നിയുള്ള ഇന്റേൺഷിപ്പാണ് ലഭ്യമാകുക. രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിലുകളിൽ പ്രാവീണ്യം നൽകുക എന്നതാണ് IHRD ഇന്റേൺഷിപ്പിലൂടെ ലക്ഷ്യമാക്കുന്നത്. താൽപര്യമുള്ള 4 വർഷ ബിരുദ വിദ്യാർത്ഥികൾ സമീപത്തെ IHRD അപ്ലൈഡ് സയൻസസ് കോളേജിൽ ബന്ധപ്പെടണം.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കൈതപ്രം എഴുതി SP വെങ്കടേഷ് ഈണമിട്ട് യേശുദാസും കൂടെ മഞ്ജുവും പാടിയ ഗാനമിതാ. ചിത്രം സോപാനം. ഈ ഗാനം ആവശ്യപ്പെട്ടത് കൊടുവള്ളിയിൽ നിന്നും ലതാ.

0: മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് പരീക്ഷ നാളെ മലപ്പുറം ജില്ലയിലെ 33 കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും രാവിലെ 11 മുതൽ വിദ്യാർത്ഥികളെ പ്രവേശിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അവസാന നിമിഷമുണ്ടാകാൻ സാധ്യതയുള്ള തിരക്കുകൾ ഒഴിവാക്കുന്നതിനായി എല്ലാ വിദ്യാർത്ഥികളും സമയക്രമം പാലിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണമെന്നും പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്നും ജില്ലാ കലക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അഭ്യർത്ഥിച്ചു.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ ഇനി ബേപ്പൂർ തമ്പുരാൻ റോഡിൽ നിന്ന് റോഷ്നി, അൻഫ, ജാഷിം, അൻസൽ എന്നിവർ ആവശ്യപ്പെട്ട ഗാനവിധ, ഷിബു ചക്രവർത്തിയുടെ രചന, ശ്യാമിന്റെ സംഗീതം, ഗായകർ ഉണ്ണിമേനോനും ദിനേശും, ചിത്രം നാടുവാഴികൾ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
0: പുത്തലത്ത് കണ്ണാശുപത്രി.
3: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
4: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
5: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: കേൾക്കാം പേരാമ്പ്രയിലെ കൃഷ്ണന്റെ ഇഷ്ടഗാനം. ഓ എൻ വിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം, പാടിയത് യേശുദാസ്. ചിത്രം നീയത്ര ധന്യ.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിൽ ഇനി ഷീന, നിഷ, മഞ്ജു എന്നിവർ വെള്ളിമാട് കുന്നും ആവശ്യപ്പെട്ട ഗാനം. പി ഭാസ്കരന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ.
1: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ.
0: സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: യുവർ ചോയ്സ്.

0: ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കണ്ണൂർ ആലച്ചേരിയിൽ നിന്ന് ഷീന ജോസ് ആവശ്യപ്പെട്ട ഗാനമിത ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജി രാധാകൃഷ്ണൻ ഇടമിട്ട്, എം ജി ശ്രീകുമാർ പാടിയ ഗാനമിത, ചിത്രം അഗ്നിദേവൻ. ഈ ഗാനത്തിന്റെ ഇഷ്ടശ്രോതാവ് കൊട്ടക്ക വയലിലെ സിന്ധു അനിൽകുമാർ.

FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നിയമിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വോട്ടെണ്ണലിന് ആരെ ചുമതലപ്പെടുത്തണം എന്ന കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചനാധികാരമാണെന്നും സുപ്രീംകോടതി. വോട്ടെണ്ണുമ്പോൾ പോളിംഗ് ഏജന്റുമാരും സൂപ്പർവൈസർമാരും നിരീക്ഷകരും ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പശ്ചിമബംഗാളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിൽ ഇതുവരെ 20% പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമാണ്. സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നാളെ ഉച്ചയ്ക്ക് വാർത്താസമ്മേളനം വിളിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ 4B ഹാളിലാണ് വാർത്താസമ്മേളനം. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ മുസ്ലീം ലീഗ് ഒരു പേരും നിർദ്ദേശിച്ചിട്ടില്ലെന്ന് പാർട്ടി നേതാവ് ഡോ MK മുനീർ. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞതെന്നും അദ്ദേഹം കോഴിക്കോട്ട് വ്യക്തമാക്കി. വയനാട്ടിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് പിടിയിൽ. 150-ലേറെ മോഷണക്കേസിൽ പ്രതിയായ കണ്ണൂർ ആലക്കോട് സ്വദേശി

മുഹമ്മദിനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട കവിയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സീലിംഗ് ഫാൻ വീണ് ഡോക്ടർക്ക് പരിക്കേറ്റു. രോഗികളെ പരിശോധിക്കുന്നതിനിടെയാണ് ചെങ്ങന്നൂർ സ്വദേശി ഡോക്ടർ പാർവതിക്ക് പരിക്കേറ്റത്. കേരളത്തിലെ ബാസ്കറ്റ്ബോൾ താരങ്ങൾക്കായി ഒരുക്കുന്ന ബാസ്കറ്റ്ബോൾ ലീഗ് കേരള ആദ്യ സെലക്ഷൻ ട്രയൽസ് കോഴിക്കോട് ദേവഗിരി കോളേജിൽ സമാപിച്ചു. ഫൈനൽ സെലക്ഷൻ മെയ് 3 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ കോർട്ടിലാണ്.

0: ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ
1: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ
0: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വേഴ്സ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 103.6 റിയൽ FM ൽ സമർപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കൗണ്ടിംഗ് സൂപ്പർവൈസർമാരായി നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. മലപ്പുറം വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2026-27 വർഷത്തെ 4 പാർലമെന്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കൗണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും 2-അംഗ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു പ്രത്യേക ബെഞ്ച്. നേരത്തെ കൽക്കട്ട ഹൈക്കോടതി തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ആവശ്യം നിരസിച്ചിരുന്നു. അത് ചോദ്യം ചെയ്താണ് TMC സുപ്രീംകോടതിയെ സമീപിച്ചത്. വോട്ടെണ്ണലിന് ആരെ ചുമതലപ്പെടുത്തണം എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചനാധികാരമാണ്. വോട്ടെണ്ണുമ്പോൾ പോളിംഗ് ഏജന്റുമാരും സൂപ്പർവൈസർമാരും നിരീക്ഷകരും ഉണ്ടായി.

ഇരിക്കുന്ന സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനം എന്താണെന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. റിട്ടേണിംഗ് ഓഫീസർമാർ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരാണെന്നും മറ്റ് ജീവനക്കാരെ നിയോഗിക്കുന്നത് അവരുടെ ചുമതലയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹയും ജയ്മാല ബാഗ്ചിയുമാണ് അപ്പീൽ ഹർജി പരിഗണിച്ചത്. സുതാര്യതയ്ക്കായി വോട്ടെണ്ണലിന്റെ CCTV രേഖകൾ സംരക്ഷിക്കണമെന്ന് TMCയുടെ അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഫുട്ടേജ് 45 ദിവസം സൂക്ഷിക്കാറുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. പശ്ചിമബംഗാളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിൽ ഇതുവരെ 20% പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ 7 ആരംഭിച്ച വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമാണ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. 9 ആരംഭിച്ച് 29 അവസാനിച്ച വിവിധ ഘട്ടങ്ങളിലെ പോളിംഗിന് ശേഷമാണ് മറ്റന്നാളത്തെ ഫലപ്രഖ്യാപനം. രാവിലെ 8 വോട്ടെണ്ണൽ തുടങ്ങും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർത്ത ശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃതമായി ആരും പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് നടപടി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരിച്ചറിയലിനായി ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ വരണാധികാരി നൽകിയ ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ആളുകളെ ഹാളിലേക്ക് കടത്തിവിടുന്നത്. 3 ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കായി ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപവും മീഡിയ സെന്ററുകൾ സജ്ജമാക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അധികാരപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് മീഡിയ സെന്ററിലെ പ്രവേശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന 3 ജീവനക്കാർക്ക് ഇന്ന് ഉച്ചയ്ക്ക് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം ക്രമീകരിച്ചതായി ട്രെയിനിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നാളെ ഉച്ചയ്ക്ക് വാർത്താസമ്മേളനം വിളിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ 4B ഹാളിലാണ് വാർത്താസമ്മേളനം. മലപ്പുറം വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞവരിൽ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. മരിച്ച മറ്റ് അധ്യാപകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി, പാചകത്തൊഴിലാളി സാജിദ, റുഖിയ, ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിഷാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിക്കുക. അപകടത്തിൽ മരണപ്പെട്ട അധ്യാപികയുടെ മകൻ മുഹമ്മദ് ഷഹാദിൻ, മറ്റൊരു അധ്യാപികയുടെ മകൾ മസ്നീൻ, വാഹനത്തിൻ്റെ ഡ്രൈവർ മുഹമ്മദ് ഹാഫിസ് എന്നിവരുടെ ചികിത്സാ ചെലവ് ഗവൺമെൻറ് വഹിക്കും. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക് തുക ചെലവായിട്ടുണ്ടെങ്കിൽ പ്രസ്തുത തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 12 ശമ്പള കമ്മീഷൻ്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് ഗവൺമെൻറ് കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഫോഴ്സ് മജൂർ വ്യവസ്ഥ പ്രകാരം ഇളവുകൾ അനുവദിക്കാൻ കേന്ദ്ര ധനകാര്യമന്ത്രാലയം തീരുമാനിച്ചു. യുദ്ധം മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ കരാർ ലംഘനമായി കണക്കാക്കാതെ കരാറുകാർക്ക് പിഴയോ മറ്റ് അധിക ചെലവുകളോ ഇല്ലാതെ 4 വരെ സമയപരിധി നീട്ടി നൽകാനാണ് ഉത്തരവ്. വാണിജ്യ LPG സിലിണ്ടർ വില വർധന ആഗോള ഘടകങ്ങൾ കാരണമാണെന്നും ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ 50%ത്തിലധികവും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ആഗോളതലത്തിൽ വിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടും പ്രധാന ഇന്ധനവിലകളിൽ സ്ഥിരത നിലനിർത്താൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ജോഷി ന്യൂഡൽഹിയിൽ പറഞ്ഞു. 2026-27 വർഷത്തെ 4 പാർലമെൻ്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ലോക്സഭയിലെ BJP അംഗം ഡോക്ടർ സഞ്ജയ് ജയ്സ്വാളിനെ 30 എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിച്ചു. കോൺഗ്രസ് MP KC വേണുഗോപാലിനെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായും നിയമിച്ചു. ലോക്സഭയിൽ നിന്ന് 15 രാജ്യസഭയിൽ നിന്ന് 7 ഉൾപ്പെടുന്ന പൊതു അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ തലവൻ BJP MP ബൈജയന്ത് പാണ്ഡെയാണ്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ കമ്മിറ്റിയുടെ തലവൻ ലോക്സഭയിലെ BJP അംഗം ഫഗൻ സിംഗ് ഫുലസ്തയാണ്. കമ്മിറ്റികളുടെ കാലാവധി ഈ മാസം 1 മുതൽ അടുത്ത വർഷം April 30 വരെയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു പേരും നിർദ്ദേശിച്ചിട്ടില്ലെന്ന് പാർട്ടി നേതാവ് ഡോക്ടർ MK മുനീർ സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതെന്നും അദ്ദേഹം.

വ്യക്തമാക്കി. ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഡോക്ടർ മുനീർ പറഞ്ഞു. ജനവിധി വരുമ്പോൾ രാഷ്ട്രീയ സുനാമി ഉണ്ടാകുമെന്ന് ബേപ്പൂർ മണ്ഡലം UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പറഞ്ഞു. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ചടങ്ങുകൾ നിശ്ചയിക്കുന്ന പ്രക്കൂഴം ആരംഭിച്ചു. ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ചടങ്ങ് നടക്കുന്നത്. ഒറ്റപ്പിലാൻ, പുറങ്കലയൻ, ആശാരി പെരുവണ്ണാൻ, കൊല്ലൻ കണിശൻകാടൻ, കുറിച്ചിർ തുടങ്ങിയ വിഭാഗക്കാരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30

ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ചടങ്ങുകൾ നിശ്ചയിക്കുന്ന പ്രക്കൂഴം ആരംഭിച്ചു. ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ചടങ്ങ് നടക്കുന്നത്. ഒറ്റപ്പിലാൻ, പുറങ്കലയൻ, ആശാരി പെരുവണ്ണാൻ, കൊല്ലൻ കണിശൻകാടൻ, കുറിച്ചിർ തുടങ്ങിയ വിഭാഗക്കാരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഫുട്ബോളിൽ 21 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം AFC വനിതാ U17 ഏഷ്യൻ കപ്പിന് യോഗ്യത നേടിയ ഇന്ത്യൻ ടീം ആദ്യ പോരാട്ടത്തിൽ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ചൈനയിലെ സുഷൌവിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5:00 മത്സരം ആരംഭിക്കുന്നത്. ബാസ്കറ്റ്ബോൾ ലീഗ് കേരളയുടെ U14, U19 വിഭാഗങ്ങളിലെ ആദ്യഘട്ട സെലക്ഷൻ ട്രയൽസുകൾ കോഴിക്കോട് ദേവഗിരി കോളേജിൽ സമാപിച്ചു. ഡാറ്റ വിശകലനത്തിലൂടെ താരങ്ങളെ കണ്ടെത്തുന്ന സംസ്ഥാനത്തെ ആദ്യ പദ്ധതിയാണിത്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളക്കല അക്കാദമിയുടെ 3 ദിവസത്തെ നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. ഇതിൻ്റെ ഭാഗമായി ഇന്നും അക്കാദമി തിയേറ്ററിൽ നിലമ്പൂർ ആയിഷ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കും. നാളെ മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, ആയിഷക്കാലം ഡോക്യുമെൻ്ററി പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. വൈകിട്ട് ആദരസമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ സംഭാവനകൾ നൽകിയ വനിതകളെ ആദരിക്കും. സമാപന ചടങ്ങിൽ അലങ്കാര പദവി ഗാനമേളയിൽ സിനിമ, നാടക, മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കും. 8th സ്വതന്ത്ര ചലച്ചിത്രമേള ഈ മാസം 6 മുതൽ 10 വരെ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടത്തും. ലോക സിനിമാ വിഭാഗം, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. മത്സര വിഭാഗത്തിലെ മികച്ച ചിത്രത്തിന് 1,00,000 രൂപയും ഫലകവും അടങ്ങിയ ബയോസ്കോപ്പ് അവാർഡ് സമ്മാനിക്കും. വയനാട്ടിൽ ഉൾപ്പെടെ നിരവധി കവർച്ചക്കേസുകളിൽ ഉൾപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂർ ആലക്കോട് സ്വദേശി മുഹമ്മദ് പിടിയിലായി. ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് 150-ലേറെ മോഷണക്കേസുകളിൽ ഉൾപ്പെട്ട മുഹമ്മദിനെ പിടികൂടിയത്. ഇയാളുടെ സഹായിയായ കമ്പളക്കാട് സ്വദേശി ജോസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കൗണ്ടിംഗ് സൂപ്പർവൈസർമാരായി നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. മലപ്പുറം വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2026-27 വർഷത്തെ 4 പാർലമെൻ്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

എഫ്എം പ്രധാന വാർത്തകൾ. മലപ്പുറം വാൾപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. മരണമടഞ്ഞവരിൽ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. അപകടത്തിൽ മരിച്ച അധ്യാപികയുടെ മകന്റെയും മറ്റൊരു അധ്യാപികയുടെ മകളുടെയും ചികിത്സാ ചെലവ് ഗവൺമെന്റ് വഹിക്കും. 12-ാം ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിന് 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പ്രകൃതിക്ഷോഭങ്ങളും മറ്റ് അടിയന്തര സാഹചര്യങ്ങളും നേരിടുന്നതിനായി വികസിപ്പിച്ച സജേദ് മൊബൈൽ മുന്നറിയിപ്പ് സംവിധാനം ഇന്ന് രാജ്യവ്യാപകമായി പരീക്ഷിച്ചു. ഉച്ചയോടെ മൊബൈൽ ഫോണുകളിൽ അലാറത്തോടുകൂടിയ ഫ്ളാഷ് മെസ്സേജുകൾ പ്രത്യക്ഷപ്പെട്ടു. സന്ദേശത്തിൽ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. 2026-27 വർഷത്തെ 4 പാർലമെന്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. കോൺഗ്രസ് എംപി KC വേണുഗോപാലിനെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി നിയമിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തി നടപ്പിലാക്കുന്ന മത്സ്യസാഗരമാല പദ്ധതി മികച്ച ഫലം നൽകുന്നതായി കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു. ശ്രീകാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ ഏറമുക്കം ഗ്രാമത്തിൽ പദ്ധതി

ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റാംമോഹൻ നായിഡു. ആം ആദ്മി പാർട്ടിയിലെ മറ്റ് 6 രാജ്യസഭാ എം പിമാർക്കൊപ്പം അടുത്തിടെ BJPയിൽ ചേർന്ന രാജ്യസഭാ എം പി സന്ദീപ് ഭാട്ടക്കിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പഞ്ചാബ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഇത് പഞ്ചാബിൽ പുതിയ രാഷ്ട്രീയ പോരുകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. 271 ലോക ഹോമിയോപ്പതി ദിനം കോഴിക്കോട്ട് വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനം. ജില്ലാ ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജ് കോഴിക്കോട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ May 6-7 തീയതികളിലാണ് ദിനാചരണം. നെയ്യാറ്റിൻകരയിൽ 10 കിലോ കഞ്ചാവുമായി ഫിഫ്ക അംഗം കൂടിയായ യുവാവ് പിടിയിൽ. ആര്യനാട് സ്വദേശി പ്രശാന്താണ് പിടിയിലായത്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയരെ, ഗാനോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ 2 മണിവരെ വിളിക്കാം. നമ്പർ ഇതാ 2366174 2366176. STD കോഡ് 0495. മൊബൈൽ ഫോൺ നമ്പർ 9447444800. ഗാനോത്സവത്തിൽ ആദ്യം ഓളങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ഗാനമൊരുക്കിയത് ONV ഇളയരാജ.

കാളിക്കാവിലെ രാവുണ്ണിയുടെ ഇഷ്ടഗാനമിതാ. ബിച്ചു തിരുമല എഴുതി, എ ടി ഉമ്മർ ഈണമിട്ട്, യേശുദാസും സുശീലയും സംഘവും പാടിയത്. ചിത്രം ഹേമന്തരാത്രി.

കണ്ണുകളിൽ കത്തിജ്വലിക്കും, തന്തവും പൊട്ടിച്ചിരിക്കും. കാറ്റിലമ്പിട്ടതിൽ ഇടതു വലതിടമിടറി ഇടറിയും, മുതലിൽ അടിമുടി പിടയും, അടിതട ചുവടു വെച്ചും, മലകളെല്ലാം നടന്നു വേതാള നടനം തുടങ്ങി. ആ തകിട തകതിമി തകിട തകതിമി തകിട തകതിമി തകിട തകതോ വലതിടമിടറി ഇടറിയും, ഉടലിൽ അടിമുടി പിടയും, അടിതട ചുവടു വെച്ചും, മലകളെല്ലാം നടന്നു വേദാ

ഇനി മടവൂരിലെ ദിലീപിന്റെ ഇഷ്ടഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ ഈണമിട്ട്, മാധുരി പാടിയത്. ചിത്രം സമുദ്രം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: കോട്ടപ്പുറത്തെ പ്രകാശിന്റെ ഇഷ്ടഗാനമിത. ബിച്ചു തിരുമല എഴുതി, ഔസേപ്പച്ചൻ ഈണമിട്ട്, യേശുദാസ് പാടിയത്. ചിത്രം ഗമനം.

ഗാനോത്സവത്തിൽ ഇനി കൂട്ടാലിടയിലെ ശാന്ത നാരായണൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, എ ടി ഉമ്മറിടമിട്ട്, യേശുദാസും അമ്പിളിയും പാടിയത്. ചിത്രം മണിയറ

കേൾക്കാം ബാലുശ്ശേരിയിലെ മീനയുടെ ഇഷ്ടഗാനം. ബിച്ചു തിരുമല എഴുതി, എസ് പി വെങ്കടേഷ് ഇണമിട്ട്, എം ജി ശ്രീകുമാറും കൂടെ ചിത്രയും പാടിയത്. ചിത്രം കിലുക്കം.

കായണ്ണയിലെ മാധവന്റെ ഇഷ്ടഗാനമിത, നൃത്തശാല എന്ന ചിത്രത്തിൽ ബ്രഹ്മാനന്ദൻ പാടിയത്, പി ഭാസ്കരന്റെ ഭാവന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: മേപ്പയൂരിലെ ശാന്തയുടെ ഇഷ്ടഗാനമിത. യേശുദാസ് പാടിയത്. ചിത്രം ആരണ്യകം. ഒ എൻ വിയുടെ വരികൾ, രഘുനാഥ് സേട്ടിന്റെ സംഗീതം.

0: ഗാനോത്സവത്തിൽ ഇനി പി ഭാസ്കരൻ എഴുതി, രാഘവൻ ഈണമിട്ട്, ലതിക പാടിയ ഗാനം. ചിത്രം ശ്രീകൃഷ്ണ പരുന്ത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് താനൂരിലെ രജനി.
1: Thank you.

0: എന്റെ കുമാരേട്ടാ,
1: ആരാണത്?

0: സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 103.6 റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: വെനീസിയ ബാത്ത്വെയർസ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
3: വെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: will mark their first appearance at the AFC Under-17 Women's Asian Cup since 2005, ending a 21-year wait at this level as the Under-17 national team kicks off their campaign against Australia in China today. The match is scheduled to start at 5 p.m. Indian Standard Time. And now before we end the bulletin, the headlines once again. Supreme Court declines to interfere with the Election Commission's decision to appoint only central government employees as counting supervisors in West Bengal elections. Says choice of officials rests with the Election Commission. Re-polling underway at 15 booths of two assembly constituencies of West Bengal. Over 55% voter turnout reported till 1 p.m. Lok Sabha Speaker reconstitutes four parliamentary committees for the year 2026-27. India and Nepal discuss flood forecasting model ahead of the upcoming monsoon season. IMD forecasts heavy rainfall over several parts of northeast and peninsula India during the next 2 days. And in IPL cricket, Chennai Super Kings to take on Mumbai Indians this evening. And with that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 9-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, തമലം ശ്രീകുമാർ, കണ്ണൻ നായർ. സംവിധാനം പി എ ബിജു.
2: ശത്രുവല്ലാത്ത രണ്ടു സ്ത്രീകളുടെ തലവെട്ടി പൊളിച്ച കൊലപാതകയാണ് റസ്കോൾനിക്കോഫ്. മാനക്കേടിനെ, പട്ടിണിയെ, തകർന്ന സ്വപ്നങ്ങളെ, ഔദാര്യങ്ങളുടെ ഭാരത്തെ ഒക്കെ അതിജീവിക്കുവാൻ കഴിയാതിരുന്ന ആളായിരുന്നു അയാൾ. പലിശക്കാരി വൃദ്ധ അലിയോന ഇവനോവനയെയും സഹോദരി ലിസവറ്റയെയുമാണ് നിക്കോവ് കൊലപ്പെടുത്തിയത്. രക്ഷപ്പെട്ട് മുറിയിലെത്തിയ അയാളെ അസ്വസ്ഥത കീഴ്പ്പെടുത്തുന്നു. കഴുകിക്കളഞ്ഞ ചോരപ്പാടുകൾ പതിയെ ഉള്ളിൽ അനക്കം വയ്ക്കുകയാണ്. ഒളിച്ചിരിക്കുന്ന നിക്കോവിൻ്റെ കഥകിൽ മുട്ടുകേൾക്കുന്നു. പോലീസ് അന്വേഷിക്കുന്നുവെന്ന് കാവൽക്കാരൻ അറിയിക്കുന്നു. പോലീസ് എല്ലാം അറിഞ്ഞോ? പിടിക്കപ്പെട്ടോ അയാൾ? നാടകം തുടർന്ന് കേൾക്കുക.
3: എന്താ വേണ്ടത്?
4: അല്ല, ഒരു നോട്ടീസ് കിട്ടിയായിരുന്നു, ഇന്ന് വരാൻ പറഞ്ഞു.
3: നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ?
4: അതെ, ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നു.
3: ഓ, അപ്പൊ ഇതാണ് പ്രതി. കൊള്ളാം. അകത്തേക്ക് ചെല്ല്. അവിടെ രണ്ടാമതിരിക്കുന്ന സാറിനെ കാണിക്ക. ഓ, അവിടെ വേറെ ആളുണ്ടല്ലോ. കുറെ സമയം കാത്തിരിക്കേണ്ടി വരും. പതുക്കെ പോവാം. ചിലപ്പോ പോവാൻ പറ്റിയില്ലെന്നും വരും കേട്ടോ.
4: ഓ ശരി. അപ്പോൾ അത് തന്നെ കാര്യം. കണ്ടുപിടിച്ചു കഴിഞ്ഞു. 22 വയസ്സുള്ള ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും അങ്ങോട്ട് ചെല്ലാം.
5: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
4: എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതാണ്.
5: ഓ, ഒരു വിദ്യാർത്ഥിക്ക് കടം കൊടുത്ത പണം തിരിച്ചു പിടിക്കാനായിട്ടാണ് നിന്നെ വിളിപ്പിച്ചത്. മേടിച്ചാൽ തിരിച്ചു കൊടുക്കത്തില്ല.
4: പണമോ? എന്ത് പണം സാർ? ഞാൻ ആരുടെയൊന്നും പണം മേടിച്ചിട്ടില്ല, കൊടുക്കാനുമില്ല.

0: ആട്ടെ, മണിക്കാണ് നിന്നോട് ഇവിടെ ഹാജരാകാൻ പറഞ്ഞിരുന്നത്. നിന്നോട് 9 മണിക്ക് വരാനല്ലേ പറഞ്ഞിരുന്നത്? നിനക്ക് തോന്നുമ്പോഴാണോടാ പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്നത്?
1: എന്റെ പൊന്നു സാറെ, 30 മണിക്കൂർ മുമ്പ് ഈ കടലാസ് എനിക്ക് കിട്ടിയത്. പനി പിടിച്ച് കിടപ്പിലായിരുന്നു, എനിക്ക് തീരെ വയ്യ.
0: ഇങ്ങനെ ഒച്ച വെക്കണ്ട.
1: ഞാൻ ഒച്ച വെച്ചില്ലല്ലോ, നിങ്ങളാണ് എന്നോട് അലറിയത്.
0: വാ അടക്കടാ, ഇതൊരു സർക്കാർ ഓഫീസാ, അതിന്റെ മാന്യത പുലർത്തണം. പോലീസ് സ്റ്റേഷനിൽ വന്ന് കയറിട്ടാ അവന്റെ ഒരു ന്യായം പറച്ചില്.
1: സാറേ, ഒന്നും തോന്നരുത്. നിങ്ങളും സർക്കാർ ഓഫീസിലാണെന്ന് ഓർക്കണം. നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യാമോ?
0: അത് അന്വേഷിക്കേണ്ടത് നീ അല്ല, റസ്കോൾനിക്കോവ്. നിന്റെ പേരിലുള്ള പരാതി കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാറില്ല എന്നതാണ്. എന്നാൽ കടം വാങ്ങിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. ആള് കൊള്ളാമല്ലോ, ഇതിലെല്ലാം ഉണ്ട്. നോക്ക്, ഓ, നീ ഒരു എഴുത്തുകാരനാണ് അല്ലേ?
1: എന്താണിത്?
0: ആ, വായിച്ചു നോക്ക്. നിങ്ങൾ വാങ്ങിയിട്ടുള്ള പണം തിരിച്ചടയ്ക്കാനുള്ള കൽപ്പന. ഒന്നുകിൽ നിങ്ങൾ പണവും കോടതി ചെലവും എല്ലാം ഉടനെ അടയ്ക്കണം, അതല്ലെങ്കിൽ എപ്പോൾ അടയ്ക്കാൻ പറ്റുമെന്ന് എഴുതി തരണം.
1: എന്നാൽ സാർ, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ലല്ലോ.
0: ഇല്ലേ, പിന്നെ ഇതെന്താണ്? നിങ്ങൾ 150 രൂബിൾ കടമായി വാങ്ങിയിരിക്കുന്നു എന്ന് നിയമപരമായി സാക്ഷ്യപ്പെടുത്തിയ പത്രമാണിത്.
1: ഇത് എന്റെ വീട്ടുടമയുടേതാണ്.
0: ഓഹോ, അപ്പൊ നിങ്ങൾ കടം മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞതോ?
2: അല്ല, ഇവിടെ എന്താണ് ഒരു ബഹളം?
0: സാർ, ഇങ്ങോട്ട് ദയവായി നോക്കാമോ? ഒരെഴുത്തുകാരൻ വിദ്യാർത്ഥി, അല്ല മുൻ വിദ്യാർത്ഥി, പണം വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നില്ല. വിധിയായി പണം തിരിച്ചു കൊടുക്കുന്നില്ല, മുറി ഒഴിഞ്ഞു കൊടുക്കുന്നുമില്ല. ഇതാണ് ആ മാന്യൻ. എങ്ങനെയുണ്ട്?
2: ദാരിദ്ര്യം ഒരു പാപമല്ല. എന്റെ സുഹൃത്തെ, നിങ്ങൾ ഇവന്റെ മേൽ ചാടിക്കയറാതെ. എന്റെ സുഹൃത്താണ് നിക്കോ.
1: ഞാനൊരു പാവം വിദ്യാർത്ഥിയാണേ. രോഗവും ദാരിദ്ര്യവും മൂലം ആകെ തകർന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പഠിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അകലെ അമ്മയും സഹോദരിയുമുണ്ട്. വീട്ടുടമസ്ഥ ആഹാരം തരുമായിരുന്നു, ഇപ്പോൾ അവർ അത് നിർത്തി. 4 മാസമായി ഞാൻ അവർക്ക് വാടക ഇനത്തിൽ ഒന്നും കൊടുക്കുന്നില്ല.
2: അപ്പോൾ ഈ കേസ്?
1: ഞാനൊന്ന് പറയട്ടെ. ഏകദേശം 3 വർഷമായി ഞാൻ ആ വീട്ടിൽ കഴിയുന്നു. അവരുടെ മകളെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്കവളെ താല്പര്യമില്ല. പലപ്പോഴായി എനിക്ക് തന്ന പണമായിരിക്കാം തിരിച്ചു പിടിക്കുന്നത്.
2: എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എടുത്തിടാനുള്ള സ്ഥലമല്ലിത്. നിങ്ങൾ ഇതിൽ എഴുതരൂ.
1: എന്തെഴുതാൻ?
2: എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിക്കോ,
3: നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾക്ക് പേന പിടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്താ എന്താ, നിങ്ങൾക്ക് വല്ല അസുഖവുമുണ്ടോ?
1: അതെ, എനിക്ക് വയ്യ. എന്റെ തല ചുറ്റുന്നു. എന്നാലും ഞാൻ എഴുതിക്കൊള്ളാം, നിങ്ങൾ പറഞ്ഞോളൂ.
2: അത് മതി, ഇവിടെ ഒപ്പിട്ടാൽ മതി.
1: എന്താണ്? എനിക്ക് വയ്യ. എന്റെ ദേഹമാസനം തളരുന്നു.
0: എന്തുപറ്റി?
1: എന്നെ ഒന്ന് താങ്ങിപ്പിടിച്ചോ.
3: എന്താണ് നിങ്ങൾക്ക് നിക്കോ? അല്ല, തീരെ സുഖമില്ലല്ലോ. എന്നാണ് നിങ്ങൾക്ക് അസുഖം ബാധിച്ച്? അല്ല, കുറച്ചു ദിവസം ആയോ?
1: ഇന്നലെ മുതൽ തുടങ്ങിയതാ.
3: ഇന്നലെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിരുന്നു?
1: പോയിരുന്നു.
3: ഇത്രയും അസുഖം വെച്ചോണ്ടോ?
1: അതെ.
3: എത്ര മണിക്ക്?
1: ഏകദേശം 8 മണിക്ക്.
2: നിങ്ങൾ എവിടേക്കാണ് പോയതെന്ന് ഞാൻ ചോദിക്കുന്നതിൽ വിരോധമില്ല.

0: ഇല്ല.
1: എങ്കിൽ എവിടേക്കാണ് പോയത്?
0: തെരുവിലേക്ക്.
1: ഇപ്പോൾ വ്യക്തമായി.
2: അവന് നേരെ നിൽക്കാൻ പോലും വയ്യ.
1: റസ്കോൾനിക്കോ, നിങ്ങൾക്ക് പോകാം. ഒറ്റയ്ക്ക് പോകാമോ?
0: പോകാം. നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പോകാം. ഞാൻ പൊയ്ക്കൊള്ളാം. മനസ്സിലേക്ക് ഒരു ഭാരം കടന്നു കയറുകയാണ്. ഞാനാണോ ഇന്നലെ? അതെല്ലാം എങ്ങനെ എങ്ങനെ എനിക്ക് ചെയ്യാൻ ത്രാണിയുണ്ടായി? ഒരാദർശത്തിന്റെ പിൻബലത്തിൽ അതൊരനിവാര്യതയായിരുന്നു. കൊള്ളപ്പലിശക്കാരിയെ ഉന്മൂലനം ചെയ്യുക. പക്ഷേ ഞാൻ പിടിക്കപ്പെടാത്ത ഞാൻ രക്ഷയുടെ കയറുകൾ കൊണ്ട് അദൃശ്യമായ ബന്ധനത്തിലൂടെ എത്ര കാലം എത്ര കാലം. ഓ, ഭാരം വർദ്ധിക്കുകയാണ്. വയ്യ വയ്യ, കിടക്കണം. മരിച്ചതുപോലെ ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ ഒന്നും ഒന്നും ഓർക്കാതെ ഉണരാതെ കിടക്കണം.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 9-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കൂടാതെ തമലം ശ്രീകുമാർ, കണ്ണൻ നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: വൺ 103.6 റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ഹരിഹരനും ചിത്രയും പാടിയത്.

0: സമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ
1: ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടു നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാകുക. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ അറിയാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തുടർച്ചയായി അവലോകന യോഗങ്ങൾ നടത്തിവരികയാണ്. വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ഉച്ചവരെ ഏകദേശം 37% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. സൌത്ത് 24 പർഗാനസ് ജില്ലയിലുള്ള മഗ്രഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ റീപോളിംഗിന് ഉത്തരവിട്ടത്. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജസ്റ്റിസ് പി എസ് നരസിംഹ, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. എറണാകുളം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കളമശ്ശേരി കുസാറ്റ്, ആലുവ യു സി കോളേജ്, കോതമംഗലം എം എ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വോട്ടെണ്ണൽ നടപടികൾ സുഗമമായി നടത്തുന്നതിന് അവധി നൽകിയിരിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണലിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാംഗങ്ങളും 7 രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി ബൈജയന്ത് പാണ്ഡയെ തെരഞ്ഞെടുത്തു. അടുത്ത വർഷം ഏപ്രിൽ 30 വരെയാണ് സമിതികളുടെ കാലാവധി. മലപ്പുറം പാങ്ങ് ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. 12 ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനമായി. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വരൾച്ച പ്രതിരോധം ലക്ഷ്യമിട്ട് മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടു. വടക്കാഞ്ചേരി നഗരസഭ, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ഡാമിൽ നിന്ന് വെള്ളമൊഴുക്കിയത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ആവശ്യപ്രകാരം പാലക്കാട്, തൃശൂർ ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സംയുക്ത യോഗ തീരുമാനപ്രകാരമാണ് നടപടി. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി സെൽ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. ഇതിന്റെ പരീക്ഷണാർത്ഥം ഇന്ന് ഉച്ചയോടെ മൊബൈൽ ഫോണുകളിലേക്ക് സൈറൺ ശബ്ദത്തോടെയുള്ള സന്ദേശം അയച്ചു. ജാഗ്രതയുള്ള പൌരന്മാർ, സുരക്ഷിത രാഷ്ട്രം എന്ന സന്ദേശമാണ് ഫോണുകളിൽ ലഭിച്ചത്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ചണ്ഡീഗഡ്, ബീഹാർ എന്നിവിടങ്ങളിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയം അവസാനിച്ചതിനെ തുടർന്നാണ് എന്യൂമറേറ്റർമാർ വീടുകളിൽ നേരിട്ടെത്തുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 30 വരെ വിവരം

0: ശേഖരണം തുടരും. സെൻസസിന്റെ രണ്ടാം ഘട്ടം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും. പ്രായം, ലിംഗഭേദം, തൊഴിൽ, സാക്ഷരത, ജാതി തുടങ്ങി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വിശദമായ വിവരങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ശേഖരിക്കുക. ഹോർമോസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിനായി ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് ആഗോള ഷിപ്പിംഗ് കമ്പനികൾക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ്. പ്രധാനപ്പെട്ട ഈ ജലപാതയുടെ നിയന്ത്രണത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ് കൺട്രോൾ മുന്നറിയിപ്പ് നൽകിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം 4:45.
2: ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ
3: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ.
2: മുക്കം ടയേഴ്സ് നിയർ മലയാള മനോരമ, വയനാട് റോഡ്, കോഴിക്കോട്.
4: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പ്രിയരെ, യുവർ ചോയ്സിലേക്ക് ഇപ്പോൾ മുതൽ 4 മണിവരെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ ഇതാ 9400024440. യുവർ ചോയ്സിൽ ആദ്യം കിണക്കുരും കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിൽ ചിത്ര നയിക്കുന്ന ഗാനം കേൾക്കാം. കെ ജയകുമാറിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ഫറോക്കിലെ നജ്മൽ ബാബു, നാജിയ ഇവരുടെ ഇഷ്ടഗാനമിത. ഇളനീർ എന്ന ചിത്രത്തിൽ ജാനകി പാടിയത്. രചന വയനാർ വല്ലഭൻ, സംഗീതം ശ്യാം.

കേൾക്കാം. ഒ എൻ വി എഴുതി, വിദ്യാധരൻ ഈണമിട്ട്, അരുന്ധതി പാടിയ ഗാനം. ചിത്രം ഉത്തരം. ഈ ഗാനം ആവശ്യപ്പെട്ടത് മൊറയൂരിലെ വീണ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: മുക്കം ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ.
3: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എ സി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ.
2: മുക്കം ടയേഴ്സ് നിയർ മലയാള മനോരമ, വയനാട് റോഡ്, കോഴിക്കോട്.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: കൊണ്ടോട്ടിയിലെ രമണി ആവശ്യപ്പെട്ട ഗാനമിതാ. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം മെയ് ദിനം.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: ഇന്ത്യയിലെ നമ്പർ വൺ ADF ആഷ്ലി അലുമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ.
3: കെട്ടിട നിർമ്മാണ രംഗത്തെ അലൂമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലൂമിനിയം എക്സ്പോ സന്ദർശിക്കുക.
2: ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.
4: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: കോ ഓപ് കേരള സർട്ടിഫിക്കേഷനോടുകൂടിയ ശുദ്ധമായ വെളിച്ചെണ്ണ.
6: കേര സമൃദ്ധി വെളിച്ചെണ്ണ, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: അലനല്ലൂരിൽ നിന്നും രാമകൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനമിത ഇന്നലെ ഇന്ന്. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം.

മായ തൃക്കണ്ടിയൂരാവശ്യപ്പെട്ട ഗാനമിത. പി ഭാസ്കരൻ എഴുതി, രവീന്ദ്രൻ ഈണമിട്ട്, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഒരു മെയ്മാസ പുലരിയിൽ.

കൃഷ്ണൻ കൊയിലാണ്ടിയുടെ ഇഷ്ടഗാനമിത യുദ്ധകാന്ഡമെന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV യുടെ വരികൾ, കെ രാഘവന്റെ സംഗീതം.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: മുക്കം ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ
3: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ.
2: മുക്കം ടയേഴ്സ് നിയർ മലയാള മനോരമ, വയനാട് റോഡ്, കോഴിക്കോട്.
0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: കേൾക്കാം കെ ജയകുമാർ എഴുതി, എ ജെ ജോസ് ഈണമിട്ട് ചിത്രപാടിയ ഗാനം. ചിത്രം കുഞ്ഞാറ്റക്കിളികൾ. ഈ ഗാനത്തിന്റെ ഇഷ്ടശ്രോതാവ് പയ്യോളിയിലെ വീണ.

യുവർ ചോയ്സിൽ ഇനി ചേലേമ്പ്രയിലെ സദാനന്ദൻ സി പി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഓമന എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വയലാറിൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം.

പ്രിയ നടുവട്ടത്തിന്റെ ഇഷ്ടഗാനമിത. ഗീതാഞ്ജലി എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്. മണി അന്തിക്കാടിന്റെ രചന, ഇളയരാജയുടെ സംഗീതം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് ഇന്നും രാവിലെ 7:50 സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: വാസു പുളിക്കൽ ആവശ്യപ്പെട്ട ഗാനമിത. ഒ എൻ വി എഴുതി, സലീൽ ചൗധരി ഇണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം പ്രതീക്ഷ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: Tires ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ
2: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ
1: മുക്കം ടയർസ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹോർമൂസ് കടലിക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. വാൽപ്പാറ വാഹനാപകടത്തിൽ മരണമടഞ്ഞ മലപ്പുറം പാങ് ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ടൂറിസം മേഖലയിലെ പുതിയ പ്രവണതകൾ തിരിച്ചറിയാനും ബിസിനസ് നെറ്റ്വർക്കിംഗിനും അവസരമൊരുക്കുന്ന ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് 2nd പതിപ്പ് ജൂൺ 3 മുതൽ 5 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഇടുക്കി വാഴത്തോപ്പ് പേപ്പാറയിലെ റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി വിതരണം ചെയ്തതിനെ തുടർന്നാണ് നടപടി. ലഫ്റ്റനന്റ് ജനറൽ വിജയ് ബി നായർ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് വാർ ഇൻഫെൻട്രി സ്കൂൾ കമാൻഡറായി ചുമതലയേറ്റു. കണ്ണൂർ ഇരിട്ടി കിളിയന്തറയിൽ പുകപ്പുരയ്ക്ക് തീപിടിച്ചു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും.

0: മുക്കം ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ.
1: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ.
0: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.
2: സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ.
3: കെട്ടിട നിർമ്മാണ രംഗത്തെ അലൂമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലൂമിനിയം എക്സ്പോ സന്ദർശിക്കുക.
2: ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.
4: മ്യൂസിക് മിക്സ്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മുക്കം ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ.
4: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ, വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എ സി സർവീസ് ഷോറൂം, ഈസ്റ്റ് നടക്കാവിൽ.
3: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
3: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: Music Mix.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ.
0: സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: FM പ്രധാന വാർത്തകൾ. കൗണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. വാൽപ്പാറ വാഹനാപകടത്തിൽ മരണമടഞ്ഞ മലപ്പുറം പാങ് ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. VIP ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദമില്ലാതെ ജോലി നിർവഹിക്കുന്നതിനായി പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷനിൽ സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി സർക്കാർ മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. 8th സ്വതന്ത്ര ചലച്ചിത്രമേള IEFFK മെയ് 6 മുതൽ 10 വരെ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടക്കും. മത്സര വിഭാഗത്തിൽ മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങളിൽ മത്സരിക്കും. ടൂറിസം മേഖലയിലെ പുതിയ പ്രവണതകൾ തിരിച്ചറിയാനും ബിസിനസ് നെറ്റ്വർക്കിംഗിനും അവസരമൊരുക്കുന്ന ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് GTM 2026 രണ്ടാം പതിപ്പ് June 3 മുതൽ 5 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഇടുക്കി വാഴത്തോപ്പ് പേപ്പാറയിലെ റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി വിതരണം ചെയ്തതിനെ തുടർന്നാണ് നടപടി. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC നേരിടും. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
1: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ AC സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ.
2: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.
3: കോളിവുഡ് ഹിറ്റ്സ്.

0: മുക്കം ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ.
1: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ.
0: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.
2: Bollywood hits.

0: സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ADF ആഷ്ലി അലുമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ.
1: കെട്ടിട നിർമ്മാണ രംഗത്തെ അലൂമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലൂമിനിയം എക്സ്പോ സന്ദർശിക്കുക.
0: ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.

0: ആഹ് എന്ന ചിത്രത്തിൽ മുകേഷും ലതാ മങ്കേഷ്കറും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ലതാ മങ്കേഷ്കർ പാടിയതാണ് അടുത്ത ഗാനം, ചിത്രം ആദ്മി.

0: മുക്കം ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ
1: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ
0: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.
2: കിഷോർ കുമാർ പാടിയ അടുത്ത ഗാനം ആപ്കി കസം എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: വെനീസിയ ബാത്വേർസ് NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 103.6 റിയൽ FM ൽ

0: പ്രവർത്തിപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം എന്നും രാവിലെ 7:30 സമർപ്പിക്കുന്നത്
0: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. കൗണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടിവരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. VIP ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദമില്ലാതെ ജോലി നിർവഹിക്കുന്നതിനായി പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷനിൽ സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി സർക്കാർ മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള നീറ്റ് UG പരീക്ഷ നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. കൊല്ലം ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊല്ലം സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലായി 11 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കും. 8th സ്വതന്ത്ര ചലച്ചിത്രമേള IEFK May 6-10 കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടക്കും. മത്സര വിഭാഗത്തിൽ മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങളിൽ മത്സരിക്കും. സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ടൂറിസം മേഖലയിലെ പുതിയ പ്രവണതകൾ തിരിച്ചറിയാനും ബിസിനസ് നെറ്റ്വർക്കിംഗിനും അവസരമൊരുക്കുന്ന ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് GTM 2026 2nd June 3-5 തിരുവനന്തപുരത്ത് നടക്കും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്റർ കാശി മത്സരം പുരോഗമിക്കുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

ഗാനകേളി. ഗാനകേളിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എസ് ജാനകി പാടിയത്. കോന്നിയൂർ ഭാസിന്റെ വരികളാണ് സംഗീതം നൽകിയത്. ജോൺസൺ

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം, യേശുദാസും സുജാതയും പാടിയ ഗാനമാണിനി ചകോരം എന്ന ചിത്രത്തിൽ നിന്ന്.

0: സൗത്ത് ഇന്ത്യയിലെ നമ്പർ വൺ ADF ആഷ്ലി അലുമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ.
1: കെട്ടിട നിർമ്മാണ രംഗത്തെ അലൂമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലൂമിനിയം എക്സ്പോ സന്ദർശിക്കുക.
0: ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ.
3: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ.
2: സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ആയാറാം ഗയാറാം എന്ന ചിത്രത്തിൽ നിന്ന്. രചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ.

0: മുക്കം ടയേഴ്സ് ഇപ്പോൾ പുതിയ വലിയ ഷോറൂമിൽ
1: സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടയർ അലോയ് വീൽ വീൽ അലൈൻമെന്റ് ആൻഡ് കാർ എസി സർവീസ് ഷോറൂം ഈസ്റ്റ് നടക്കാവിൽ
0: മുക്കം ടയേഴ്സ് ഓപ്പോസിറ്റ് നന്ദരത് ജി മാർട്ട് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: പൂച്ചിൽ ഖാദറിന്റെ വരികളാണ് എ ടി ഉമറിന്റെ സംഗീതവും പാളം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: യേശുദാസും സംഘവും പാടിയ അടുത്ത ഗാനം സാഗരം ശാന്തം എന്ന ചിത്രത്തിൽ നിന്ന്. ഒ എൻ വിയുടെ വരികളാണ് സംഗീതം നൽകിയത് എം ബി ശ്രീനിവാസൻ.

കുടിച്ചെന്ന പരമരഹസ്യം മാളൂർ കണ്ടുപിടിച്ചു. നമ്മുടെ പുച്ഛമിടുക്കൻ പുച്ഛ കുടി

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളമുൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലേക്കുള്ള ജനവിധി മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന 15 മണ്ഡലങ്ങളിൽ റീപോളിംഗ് പൂർത്തിയായി. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി 2 നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്ത് ഒട്ടാകെ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇവർ രാവിലെ 6 മണിക്ക് തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിക്ക് തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് 1/2 മണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും.
1: കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊല്ലം സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലായി 11 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ആരംഭിക്കും. ആകെ 1,125 പേരെയാണ് വോട്ടെണ്ണൽ ജോലികൾക്കായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഒരുക്കം പൂർത്തിയായതായി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ S വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ്, ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയം, മലയാളപ്പുഴ മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി എന്നിവയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. എറണാകുളം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കളമശ്ശേരി കുസാറ്റ്, ആലുവ UC കോളേജ്, കോതമംഗലം MA കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വോട്ടെണ്ണൽ നടപടികൾ സുഗമമായി നടത്തുന്നതിന് അവധി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. പേരാമ്പ്ര, കൊയിലാണ്ടി വരണാധികാരികൾക്ക് അപാകത സംഭവിച്ചില്ല. കൊയിലാണ്ടി വരണാധികാരി സ്ട്രോങ് റൂമിനടുത്ത് പോയത് പതിവ് പരിശോധനയ്ക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ടെണ്ണൽ ദിവസം ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുമെന്ന് കളക്ടർ പറഞ്ഞു. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. കാസർഗോഡ് ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
3: ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കേന്ദ്രങ്ങളിലും, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രങ്ങളിലും നടക്കും. 540 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ EVMലെ വോട്ടുകൾ എണ്ണുന്നതിനായി പരമാവധി 14 കൌണ്ടിംഗ് മേശകൾ വീതം സജ്ജീകരിക്കും. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും.
1: തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിൽ ക്രമക്കേടെന്ന് പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നു. 3 മണിവരെ 72.43% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലുള്ള മഗ്രാഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News

0: @TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രസാർഭാരതി ചെയർമാനായി പ്രസൂൺ ജോഷിയെ നിയമിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോകപ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അധ്യക്ഷനായും ശ്രീ ജോഷി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും രാവിലെ 11 മുതൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അഡ്മിറ്റ് കാർഡുകൾക്കൊപ്പം ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ കൈവശം വയ്ക്കണം. പരീക്ഷാർത്ഥികളുടെ ബയോമെട്രിക് ഹാർജർ രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട്. കോട്ടയം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ പ്രിയ അറിയിച്ചു. വീടിന്റെ പരിസരങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. കൊതുക് ഉണ്ടാവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മെയ് മാസത്തിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂടിനെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ചൂടുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ സർക്കാർ പൂർണ്ണമായും തയ്യാറാണെന്നും സംസ്ഥാന ജില്ലാതലങ്ങളിൽ ശ്രമങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ദീർഘനേരം കഠിനമായ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കാനും അദ്ദേഹം പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിനാണ് പോലീസ് മുൻഗണന നൽകേണ്ടതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 32A ബാച്ചിലെ 60 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കാലത്തെ പോലീസിംഗിന് കായികക്ഷമതയോടൊപ്പം സാങ്കേതിക സൈബർ രംഗങ്ങളിൽ പ്രാവീണ്യവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. VIP ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദരഹിതമായി ജോലി ചെയ്യാൻ സർക്കാർ മാർഗനിർദ്ദേശമിറക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് പൊതുഭരണ വകുപ്പിനും ആരോഗ്യവകുപ്പിനും കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശം നൽകി. ഓഫീസർമാർ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് GMOA സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. 8th സ്വതന്ത്ര ചലച്ചിത്രമേള 6-10 കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങൾ മത്സരിക്കും. 1,00,000 രൂപയും ഫലകവുമാണ് അവാർഡ്. മലപ്പുറം പാങ്ങ് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 കുടുംബാംഗങ്ങൾക്ക് 10,00,000 രൂപ നൽകും. 12th ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനമായി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദോഹയിലേക്കും ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദുബായിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കും സർവീസ് ഉണ്ടാകും. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി BJP MP ബൈജയന്ത് പാണ്ഡെയെ തിരഞ്ഞെടുത്തു. അടുത്ത വർഷം April 30 സമിതികളുടെ കാലാവധി. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ പാചകവാതക വിതരണം സാധാരണ നിലയിൽ തുടരുന്നതായും ഗാർഹിക ഉപഭോക്താക്കൾക്ക് 100% LPG സിലിണ്ടറുകളുടെ വിതരണം ഉറപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളമുൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലേക്കുള്ള ജനവിധി മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8:00. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന 15 മണ്ഡലങ്ങളിൽ റീപോളിംഗ് പൂർത്തിയായി. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ

നീറ്റ് യു ജി നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളിയിൽ ഇനി ബെന്നി പി തോമസിന്റെ വരികൾക്ക് വർഗീസ് ആന്റണി സംഗീതം നൽകി ബിജു നാരായണൻ പാടിയ ഗാനം കേൾക്കാം, ഈ ഭാർഗവി നിലയമെന്ന ചിത്രത്തിൽ നിന്ന്.

0: അലൂമിനിയം സാധ്യതകളെയും മേന്മകളെയും അറിയാനും നൂതന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും കേരളത്തിലെ ഏറ്റവും വലിയ അലൂമിനിയം എക്സ്പോ സന്ദർശിക്കുക.
1: ADF ആഷ്ലി അലൂമിനിയം എക്സ്പോ മെയ് 1, 2, 3 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ. പ്രവേശനം സൗജന്യം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്,
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: പാട്ടുപെട്ടിക്കാലം എന്നും രാവിലെ 7:30 സമർപ്പിക്കുന്നത്
5: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
6: യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. ആട്ടക്കലാശം എന്ന ചിത്രത്തിൽ നിന്ന്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ആശംസകളോടെ.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: ഓയൻവിയുടെ വരികളാണ് ശ്യാമിന്റെ സംഗീതവും കൃഷ്ണചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനമാണിനി. സന്ധ്യ മയങ്ങും നേരമെന്ന ചിത്രത്തിൽ നിന്ന്
3: കണ്ണാരം പൊത്തി കാണാത്ത വഴിയെ പോയി കണ്ണ

ഗാനകേളി സമാപിക്കുന്നു. ഗാനകേളി

FM പ്രധാന വാർത്തകൾ. കൗണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. പ്രസാർഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ പ്രമുഖനായ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിനാണ് പോലീസ് ഏറ്റവും മുൻഗണന നൽകേണ്ടതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 60 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടിവരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. മെഡിക്കൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള നീറ്റ് UG പരീക്ഷ നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. 4 തവണ ഇറ്റാലിയൻ പാരാലിമ്പിക് സ്വർണ മെഡൽ ജേതാവും മുൻ ഫോർമുല 1 ഡ്രൈവറുമായ അലക്സ് സനാഡി അന്തരിച്ചു. ഡെൻമാർക്കിലെ ഹോസെൻസിൽ നടക്കുന്ന തോമസ് കപ്പ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം ഫ്രാൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ.
1: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ.
0: സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച് ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISL ഇന്റർ കാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. IPL ചെന്നൈക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. 8 മണിക്ക് തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 87% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. അടുത്ത വർഷം April 30 വരെയാണ് സമിതികളുടെ കാലാവധി. ഇന്നലെ ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിൽ തഥാഗതന്റെ തിരുശേഷിപ്പുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ തിരുശേഷിപ്പുകൾ കപിലവസ്തുവിലെ പിപ്രഹ്വ സ്തൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും 19-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ ഖനനം ചെയ്തതാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ശ്രീ മോദി പറഞ്ഞു. പ്രദർശനം May 14 വരെ തുടരും. പിന്നീട് ഇത് സാൻസ്കാറിലേക്ക് കൊണ്ടുപോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ജില്ലാ റിസർവ് ഗാർഡ് DRG നേതൃത്വത്തിൽ IED സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്നതിനിടെയാണ് സംഭവം. DRG ഇൻസ്പെക്ടർ സുഖ്റാം ബാട്ടി, കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കോംറ, സഞ്ജയ് ഗർപാലെ, പരമാനന്ദ് കോംറ എന്നിവരാണ് വീരമൃത്യു അടഞ്ഞത്. കീഴടങ്ങിയ മാവോയിസ്റ്റുകളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസ്തർ ഡിവിഷനിൽ ധാരാളം IED കണ്ടെത്തുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നതിനിടെയാണ് സംഭവം. ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ ഉച്ചകോടി സമാപിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി 2,792 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സമാപന സമ്മേളനത്തെ കേന്ദ്രമന്ത്രി JP നദ്ദ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രാദേശിക ഉച്ചകോടികൾ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: कि हम इस रीजनल कॉन्फ्रेंसेस के माध्यम से ज्यादा अपने मैन्युफैक्चरिंग प्रोसेस को एरिया को हम तवज्जो दें और साथ में हम सेल्फ रिलायंस की ओर जाएं, इस पर हमको ध्यान देने की जरूरत है.
0: രണ്ടാമത് അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം 4-8 അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇതിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നയിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRF പ്ലീനറി സെഷനിൽ അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ പ്രസ്താവന അവതരിപ്പിക്കും. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ 4 ദിവസത്തെ മ്യാൻമാർ സന്ദർശനം ഇന്ന് ആരംഭിച്ചു. മ്യാൻമാർ പ്രതിരോധ മന്ത്രി, കമാൻഡർ ഇൻ ചീഫ്, സായുധസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി അഡ്മിറൽ ത്രിപാഠി കൂടിക്കാഴ്ച നടത്തും. സമുദ്രമേഖലയിലെ സഹകരണം, നാവികസേനകൾ തമ്മിലുള്ള സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടിക്കാഴ്ചയിലുണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.

0: കോസി ഗന്ധക് പദ്ധതികൾ സംബന്ധിച്ച സംയുക്ത സമിതിയുടെ 11-ാമത് യോഗം കാഠ്മണ്ഡുവിൽ തുടരുന്നു. ചർച്ചകളിൽ ഇന്ത്യയിലെയും നേപ്പാളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ വെള്ളപ്പൊക്ക നിയന്ത്രണം, തടയണകളുടെ അറ്റകുറ്റപ്പണി, ജലസേചന സൌകര്യങ്ങളുടെ നടത്തിപ്പ്, മണ്ണൊലിപ്പ് തടയൽ, ജലം സംബന്ധിച്ച അതിർത്തി പ്രശ്നങ്ങൾ എന്നിവയിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രസാർ ഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം മാറ്റമില്ലാതെ തുടരുന്നു. തെക്കൻ ലെബനനിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഒറ്റപ്പെട്ട സംഘർഷങ്ങൾക്ക് കുറവില്ല. ഒരു റിപ്പോർട്ട്.
2: വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 9 ഗ്രാമങ്ങളിലെ താമസക്കാർക്ക് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് ആക്രമണങ്ങൾ നടന്നത്. നബതിഹ് ജില്ലയിൽ നിരവധി തവണ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതായി ലെബനൻ ആരോപിച്ചു. ഡ്രോൺ ആക്രമണങ്ങളിൽ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായി ഇറാൻ അധികൃതർ പറഞ്ഞു. അതേസമയം ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ നിർവീര്യമാക്കുന്നതിനാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ പ്രസ്താവിച്ചു. സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും വിശാലമായ സുരക്ഷാ ചർച്ചകൾ സാധ്യമാക്കുന്നതിനും ഉദ്ദേശിച്ച് US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും ഗാർഹികാവശ്യങ്ങൾക്കുള്ള LPG വിതരണം 100% ഉറപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകൾ ഇന്നലെ 99% വർദ്ധിച്ചുവെന്നും OTP അടിസ്ഥാനമാക്കിയുള്ള ഡെലിവറികൾ 94%ത്തിലധികമായി ഉയർന്നതായും മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ സാഹചര്യങ്ങളും അനുഭവപ്പെടുമെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. എൽ നിനോ സതേൺ ഓസൊലേഷൻ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് എൽ നിനോ വികസിക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഗോളുകൾക്ക് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC നേരിടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഡെൻമാർക്കിൽ നടക്കുന്ന തോമസ് കപ്പ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം ഫ്രാൻസിനെ നേരിടും. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് തായ്പേയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചത്. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. 4 തവണ ഇറ്റാലിയൻ പാരാലിമ്പിക് സ്വർണ മെഡൽ ജേതാവും മുൻ ഫോർമുല 1 ഡ്രൈവറുമായ അലക്സ് സനാർഡി അന്തരിച്ചു. 5 സീസണുകളിൽ ഫോർമുല 1 മത്സരിച്ച അദ്ദേഹത്തിന് 2001 അപകടത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്നാണ് പാരാലിമ്പിക്സിൽ അദ്ദേഹം മത്സരിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഐ എസ്

0: ഇന്റർകാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. ഐ പി എല്ലിൽ ചെന്നൈക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി.

മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 103.6 റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
2: ഇപ്പോ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

FM പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിലെ കങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 87% പോളിംഗ് രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ട ലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടക്കും. ഹോർമോസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ നടക്കുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ 9:30 മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഗോളുകൾക്ക് ഇന്റർകാശിയെ പരാജയപ്പെടുത്തി. IPLൽ ചെന്നൈ

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ ഈ പരിപാടിയിൽ പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഓമന എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം യേശുദാസ് പാടിയത്. വയലാറിന്റെ വരികളാണ്, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

ഷാജികുമാർ എഴുതി സംഗീതം നൽകി. അരുന്ധതി ബി അരുന്ധതി, കോന്നിയൂർ പ്രമോദ് എന്നിവർ പാടിയ അടുത്ത ഗാനം ഇനിയും എത്ര ദൂരമെന്ന ചിത്രത്തിൽ നിന്നാണ്.

യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം ശേഷം കാഴ്ചയിലെന്ന ചിത്രത്തിൽ നിന്ന്. രചന കോന്നിയൂർ ഭാസ്, സംഗീതം ജോൺസൺ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശങ്കർ ഗണേഷ് സംഗീതം നൽകി. പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാലം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്
2: പി ജയചന്ദ്രൻ പാടിയതാണ് അടുത്ത ഗാനം പൊന്നും പൂവും എന്ന ചിത്രത്തിൽ നിന്ന് രചന പി ഭാസ്കരൻ സംഗീതം കെ രാഘവൻ

0: ഞാൻ മയങ്ങി നീലമല പൂങ്കുയിലേ, നീ കൂടെ പോരുന്നോ നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി.
1: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് ഇന്നും രാവിലെ 7:50 സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: വയലാറും ദേവരാജനും ഒരുക്കി മാധുരി പാടിയ ഗാനമാണിനി ഗായത്രി എന്ന ചിത്രത്തിൽ നിന്ന്.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. സുവർണമലരുകൾ തുടർന്ന് കേൾക്കാം. അപരാധി എന്ന ചിത്രത്തിൽ വാണി ജയറാമും ജോളി എബ്രഹാമും സംഘവും പാടിയ ഗാനമാണിനി. പി ഭാസ്കറിന്റെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: ബിച്ചു തിരുമലയുടെ വരികൾ, എം എസ് വിശ്വനാഥന്റെ സംഗീതം. വാടക വീട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം, ജയചന്ദ്രൻ പാടിയത്.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി 103.6 റിയൽ FM. ഇനി ന്യൂസ് അറ്റ് 9, ഡൽഹി റിലേ.

0: ആദ്യമായി ഇന്ന് ഈ പരിപാടിയിൽ സാഹിത്യ നിരൂപകൻ കെ സി നാരായണൻ തന്റെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു.
1: എൻ്റെ ആദ്യത്തെ യൂറോപ്യൻ യാത്രാനുഭവത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. 1986 അത് എങ്ങനെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺവെൽത്ത് പ്രസ് യൂണിയൻ എന്നൊരു സംഘടന അന്നുണ്ടായിരുന്നു.

ആയിരുന്നു. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പത്രാധിപ സംഘടനകളും പത്രാധിപന്മാരും പത്രമുതലാളിമാരും എല്ലാം കൂടി ചേർന്ന് പരസ്പരം ആശയവിനിമയം ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുള്ള സംഘടനയാണ്. ലണ്ടനാണ് അതിൻ്റെ ആസ്ഥാനം. അതിന് നല്ല ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 12 രാജ്യങ്ങളിൽ നിന്നുള്ള പത്രപ്രവർത്തകരെ വിളിച്ച് ബ്രിട്ടനിലൊരു ഗൈഡഡ് ഇൻഫർമേഷൻ ടൂർ, അതാണ് വാക്ക്, ഗൈഡഡ് ഇൻഫർമേഷൻ ടൂർ, അതായത് അവരുടെ ഗൈഡൻസിലോടുകൂടി അവർ സെലക്ട് ചെയ്ത ബ്രിട്ടീഷ് സ്ഥാപനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുക, അതാണ് ആ ടൂറിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടു. സെലക്ട് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല, എന്തായാലും സെലക്ട് ചെയ്യപ്പെട്ടു. 1986 മെയ് 1 ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അന്നും ബ്രിട്ടനിൽ നല്ല തണുപ്പാണ്. ഞാൻ അത്ഭുതപ്പെട്ടു, മെയ് 1 ഇവിടെ ചുട്ടുപൊള്ളുന്ന ഈ ലോകത്തു നിന്ന് ഞാൻ തണുത്ത മറ്റേ പാതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞാൻ അവിടെ വിമാനത്താവളത്തിൽ ഇറങ്ങി ട്യൂബ് പിടിച്ച്, അതൊക്കെ മാപ്പ് അവിടെ എല്ലാം നമ്മൾക്ക് കിട്ടും, ട്യൂബ് പിടിച്ച്, ട്യൂബ് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് റെയിൽവേ പിടിച്ച് ബാങ്ക് എന്നുള്ള സ്റ്റേഷനിൽ ഇറങ്ങും. അവിടുന്ന് ട്രഫാൽഗർ സ്ക്വയർ എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് നടക്കുന്ന ആ വഴിയിൽ നോർത്തംബർലൻഡ് അവന്യൂ എന്ന് പറയുന്ന സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിലാണ് ഞാൻ താമസിച്ചത്. ഇത് എത്തി നിൽക്കുന്നതാവട്ടെ നാഷണൽ ലൈബ്രറി, അല്ല നാഷണൽ ആർട്ട് ഗാലറി, അവിടെയാണ് എത്തി നിൽക്കുക. അപ്പോൾ അവിടെയാണ് ഞാൻ 3 മിക്കവാറും ദിവസങ്ങളിൽ താമസിച്ചത്. അപ്പോൾ ഞങ്ങളുടെ സംഘത്തിൽ ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സംഘത്തിൽ 12 പേരുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്, ശ്രീലങ്കയിൽ നിന്നുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുണ്ട്, അതുപോലെ നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്നുണ്ട്, ന്യൂസിലാൻഡിൽ നിന്നുണ്ട്. അങ്ങനെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് 12 പേരാണ് അവിടെ ഒത്തുചേരുന്നത്. 3 ഈ ഗൈഡഡ് ഇൻഫർമേഷൻ ടൂർ. അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ സിലബസ് പറയും, അല്ലെങ്കിൽ അതെന്ത് ചെയ്യാൻ പോകണമെന്നുള്ള നമുക്കൊരു ഗൈഡൻസ് തരും. അതിൽ പറയുന്നത് നമ്മൾ ഏതൊക്കെ സ്ഥാപനങ്ങൾ ഈ ആഴ്ച സന്ദർശിക്കും, അങ്ങനെ അടുത്ത ആഴ്ച സന്ദർശിക്കും, അടുത്ത ആഴ്ച, അങ്ങനെ എല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു രേഖയാണ് നമുക്ക് തരിക. അങ്ങനെ ആദ്യത്തെ ദിവസം ക്ലാസ്സാണ്. ലണ്ടൻ സിറ്റി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റി യൂണിവേഴ്സിറ്റി ഉണ്ട് ലണ്ടനിൽ, അത്രയും പ്രസിദ്ധമല്ല, പക്ഷേ ജേർണലിസം അവിടെ വളരെ സ്ട്രോങ് ആയ ഡിപ്പാർട്ട്മെൻ്റാണ്. അവിടെയായിരുന്നു ക്ലാസ്. അപ്പോൾ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ജേർണലിസത്തിൻ്റെ അവസ്ഥ, അത് കണ്ടൻ്റല്ലേ പറഞ്ഞത്, അതിൻ്റെ സാങ്കേതികമായ യുഗം നമ്മളെക്കാളൊക്കെ അത്ര പിന്നിലാണെന്നുള്ളത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. ഇവിടെ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ഒക്കെ വന്നു, അവിടെ ട്രേഡ് യൂണിയൻ സമരം കാരണം അവിടെ ഓഫ്സെറ്റോ ഒന്നും വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയിട്ട് വളരെ പഴഞ്ചനായ ഒരു ടെക്നോളജി കാണാൻ വേണ്ടിയാണ് പോണത്. അങ്ങനെ കണ്ടു. അവിടുത്തെ ക്ലാസ്സുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ലണ്ടൻ സിറ്റി യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും ഉള്ള ക്ലാസ്സുകളാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള എൻ്റെ എല്ലാ സങ്കല്പങ്ങളും അടിയോടെ തകർന്നു. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ, മാക്സ്വെൽ എന്നൊരു പ്രൊഫസറായിരുന്നു അന്ന് ക്ലാസ് എടുത്തിരുന്നു. ക്ലാസ് എടുക്കുക എന്ന് നമ്മൾ ഇവിടുത്തെ ഒരു സങ്കല്പം അനുസരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അങ്ങനൊരു ക്ലാസ്സല്ല അത്. നമ്മൾ നാളേക്ക് വരാനുള്ള പാഠങ്ങളെപ്പറ്റി ഇന്ന് തന്നെ ഒരു റീഡിംഗ് ലിസ്റ്റ് തരും, എന്നിട്ട് നമ്മളത് പഠിച്ചു പോകണം. എന്തെല്ലാമാണ് നമുക്കുള്ള സംശയങ്ങൾ, നമ്മൾ പഠിച്ചതിലുള്ള അവ്യക്തതകൾ എന്നൊക്കെ നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യണം, എന്നിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ് അവിടുത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന ഈ സംശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, നമ്മൾ മാത്രമല്ല 12 സംശയങ്ങളുണ്ടാവും, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോയി. ഈ മാക്സ്വെൽ എന്ന് പറയുന്ന പ്രൊഫസറാണ്, അദ്ദേഹം 15 സംസാരിക്കും, 1.5-2 ക്ലാസ്സിൽ ബാക്കിയെല്ലാം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിന് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഗ്ലോബ് തിയേറ്റർ. ഗ്ലോബ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു തിയേറ്ററാണ്. അപ്പോൾ അത് കണ്ടു. വിൻ്റേഴ്സ് ട്രെയിൽ എന്ന് പറയുന്ന ഒരു നാടകമായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. അതൊക്കെ വളരെ നേരത്തെ, മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്താലേ ടിക്കറ്റ് കിട്ടുള്ളൂ. എന്തായാലും ആ വിൻ്റേഴ്സ് ട്രെയിൽ കണ്ടു. മാത്രമല്ല, അന്ന് അവിടെ ഭയങ്കര തമാശയുണ്ടായി, ഒരു വൈൻ മേള, ലോക വൈൻ മേള. ലോകം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാക്കുന്ന വിശിഷ്ടമായ വൈനുകളുടെ ഒരു ഉത്സവം. ആ ഉത്സവത്തിൽ നമ്മളൊക്കെ പോയി. അപ്പോൾ എല്ലാ ദിക്കിലും നമ്മളൊരു കടയിൽ ഇല്ലെങ്കിൽ ഒരു സ്റ്റാളിൽ കയറി കഴിഞ്ഞാൽ ഒരു 1 വൈൻ നമുക്ക് കിട്ടും. അങ്ങനൊരു ഒരു 100 സ്റ്റാളുകളുണ്ട്. 100 സ്റ്റാളുകളിൽ നിന്ന് ഓരോ 1 വൈൻ, പലതരം വൈനുകൾ മിക്സ് ചെയ്തിട്ട് അകത്താക്കിയാൽ ഉണ്ടാകുന്ന ലഹരി, അത്

ഭീകര എന്നെ എടുത്തിട്ടാണ് മുറിയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഒരു തമാശയുണ്ടായി. പിന്നെ ഇതിനുശേഷം പീറ്റർബറോ ടെലഗ്രാഫ് എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. ആ പത്രത്തിൽ നമ്മൾ അറ്റാച്ച്മെൻ്റ് എന്ന് പറയും, അതായത് നമ്മൾ അതിൽ ജോലി ചെയ്യണം രണ്ടാഴ്ച, രണ്ടാഴ്ച ജോലി. അപ്പോൾ അവിടുത്തെ രീതികൾ എങ്ങനെയാണ്, ഒറ്റ ഉദാഹരണം പറയാം, എങ്ങനെയാണ് ന്യൂസ് മിസ്സാവാതിരിക്കുക, അതിനുള്ള പല സംവിധാനങ്ങളും സ്ട്രക്ചറലായിട്ടാണ് അവിടെയുണ്ട്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുക. ഒരാളുടെ ഇൻഡിവിജ്വൽ മേന്മ കൊണ്ടല്ല ന്യൂസ് മിസ്സാവുന്നതോ ആവാത്തതും, അതിന് സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റങ്ങൾ കൊണ്ടാണ് ഈ തെറ്റുകൾ പരിഹരിക്കുക എന്നുള്ള പാഠം ഞാൻ അവിടുന്ന് ആദ്യമായിട്ട് പഠിച്ചു. ഇങ്ങനെയുള്ളൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി കൊണ്ടാണ് അവിടെ എഫിഷ്യൻസി എന്നുള്ള കാര്യം ഉണ്ടാവുന്നത് എന്ന് അവിടുന്നാണ് ഞാനത് മനസ്സിലാക്കിയത്. അവിടെ പീറ്റർബറോയിൽ ഉണ്ടായിട്ടുള്ള വേറൊരു ഒരു തമാശ, അപ്പോൾ ഈ എഡിറ്റോറിൽ എഴുതുന്ന ആളുടെ കൂടെ ആയിരുന്നു ഒരു ദിവസം ഞാൻ. അപ്പോൾ ആ എഡിറ്റോറിയൽ പേജിൽ, അപ്പോൾ അതിലൊരു മിഡിൽ പീസ് ഒരാൾ എഴുതി എനിക്ക്, ഞാനും ആ എഡിറ്റർ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, വളരെ രസികനായിട്ടൊരാളാണ്. അപ്പോൾ അങ്ങേര് ഒരു മിഡിൽ പീസ് എഴുതി. എന്താണ് അതിൻ്റെ കണ്ടൻറ് എന്ന് വെച്ചാൽ, ഈ പീറ്റർബറോയിലിൻ്റെ തെരുവിലൊക്കെ ഈ പ്രാദേശിക പത്രങ്ങൾ എന്നൊരു പത്രമുണ്ട് ഇംഗ്ലണ്ടിലുടനീളെ, ആ പ്രദേശത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് പീറ്റർബറോ ടെലിഗ്രാഫ് എന്ന് പറഞ്ഞാൽ പീറ്റർബറോയിലത്തെയും ചുറ്റുമുള്ള വാർത്തകൾ മാത്രം. അപ്പോൾ അവിടുത്തെ സംഭവങ്ങൾ, അവിടുത്തെ ഓരോരോ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ അതിൽ ഒരു ദിവസം ഒരു മിഡിൽ പീസായാലും എഴുതി, എന്താണ് ഇവിടെ ഈ നായ്ക്കളെയും കൂട്ടിയിട്ട് ആളുകൾ നടന്നു പോകുന്നുണ്ടല്ലോ, ഈ നായ്ക്കളുടെ കാഷ്ടം വീണിട്ട് ഈ റോഡ് മുഴുവൻ അലങ്കോലമാകുന്നു, ഇതിനെന്തെങ്കിലും പ്രതിവിധി വേണം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മിഡിൽ പീസ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പത്രം കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ചിരി വരുന്നു ഇത് കണ്ടിട്ട്. എന്താന്ന് ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ ആനകളാണ് ഇങ്ങനെ നടന്നു പോകുന്നത്, അപ്പോൾ ആനകളുടെ പിണ്ടം വീണിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടാവും എന്ന് ആലോചിച്ചിട്ടുണ്ടോ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായത്, വലിയ ഇഷ്ടമായി. ഓ, ആനകൾ റോട്ടിൽ കൂടെ നടന്നു പോകും അല്ലേ, എന്നിട്ട് അതിൻ്റെ പിണ്ടം വീണിട്ട് റോഡൊക്കെ വൃത്തികെട്ടുക, വലിയ അത്ഭുതം തന്നെയാണല്ലോ അതെന്ന്. അങ്ങനെ ഈ സംഗതിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ച് ആദ്യം പാരീസ്, എനിക്ക് ഏത് വഴിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാം, റീബുക്ക് ചെയ്യാം, റീറൂട്ട് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ഹെയർ മെജസ്റ്റീസ് സർവീസ് എന്ന് പറഞ്ഞ് മുദ്ര വെച്ച കവറിലാണ് എനിക്കുള്ള ടിക്കറ്റ് അയച്ചതെന്ന്. അപ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യം മുഴുവനുണ്ട്. അപ്പോൾ വരുമ്പോൾ ഞാൻ പാരീസ് ഇറ്റലി വഴിയാണ് വരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പാരീസിൽ ഞാൻ ഒരാഴ്ച താമസിച്ചു, വളരെ സന്തോഷമായി. ലൂർ മ്യൂസിയം കണ്ടു, സീൻ നദി കണ്ടു, അങ്ങനെ സാർത്ര് ഇരുന്ന് വൈൻ കഴിച്ചിരുന്ന് ആ തെരുവ് കണ്ടു, അങ്ങനെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഒരാഴ്ച കൊണ്ട് സേതുമാധവൻ ഒരു സുഹൃത്തായിരുന്നു അയാളൊപ്പം അവിടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സേതുമാധവൻ വളരെ മുൻകൂറായിട്ടുള്ള വാണിംഗ് മുന്നറിയിപ്പ് തന്നായിരുന്നു, നിങ്ങൾ ഇറ്റലിയിൽ പോകുമ്പോൾ റോമിൽ പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം, നിങ്ങളുടെ സാധനം അടിച്ചു പോകാനുള്ള സർവ്വ സാധ്യതയുണ്ട്. ഞാൻ വളരെ ശ്രദ്ധിക്കാം എന്ന് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു. എന്നിട്ട് റോമിൽ ഇറങ്ങി. അപ്പോൾ എൻ്റെ പ്രധാന ലഗേജൊക്കെ ആ എയർപോർട്ടിലെ ഈ ലോക്ക് റൂമിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബാഗ്, രണ്ട് ബാഗ്, ഒരു സാംസണൈറ്റ് പെട്ടി, അത് ഞാൻ ഇവിടുന്ന് കടം വാങ്ങിയതാണ്, മറ്റൊരു ചെറിയ ബാഗും, ഇങ്ങനെ രണ്ട് ബാഗിലാണ് എൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സാംസണൈറ്റ് പെട്ടിയിലാണ് എൻ്റെ പൈസയും ഒക്കെ ഉള്ളത്, മറ്റേലാണ് പാസ്പോർട്ടും. അപ്പോൾ അട്രാക്റ്റീവായിട്ട് സാംസണൈറ്റ് പെട്ടി അവിടെയൊക്കെ അട്രാക്റ്റീവായിട്ട് വരുന്നേയുള്ളൂ. അപ്പോൾ അത് ഞാൻ കാലിൻ്റെ ഇടയിൽ വെച്ച് ഈ ബാഗ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 64-ാം നമ്പർ ബസ് എന്നൊരു ബസ്സുണ്ട്, വളരെ കുപ്രസിദ്ധമായൊരു ബസ്സാണ്. അതായത് റോം പട്ടണത്തിൽ നിന്ന് വത്തിക്കാനിലേക്ക് പോകേണ്ട ഒരു ബസ്സാണ്. ഞാൻ വത്തിക്കാൻ കാണുക എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ആ വത്തിക്കാനിലേക്ക് പോണ ബസ്സാണ്. ആ ബസ്സിൽ കയറി, അത് വത്തിക്കാനിലെത്തുന്നതിന് മുമ്പേ എന്തോ ഒരു നിമിഷം കൊണ്ട് ആ കാലിൻ്റെ ഇടയിൽ നിന്ന് ആ പെട്ടി അടിച്ചുപോയി. ഞാൻ അവിടെ ചെന്ന് അങ്കലാപ്പിലായി, കാരണം എന്ത് ചെയ്യാനി. അപ്പോൾ വി കെ മാധവൻകുട്ടിയാണ് അവിടെ ഒരു മുറി അറേഞ്ച് ചെയ്ത് തരുന്നത്, അത് കിട്ടിയില്ല. പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ ഞാൻ പൈസ കൊടുത്തിട്ട് ഒരു മുറി വാടകയ്ക്ക് എടുത്തു, അവിടുന്ന് തിരിച്ച് അല്ലിറ്റാലിയ എന്നുള്ള പ്ലെയിനിൽ തിരിച്ചു പോരുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പഠിച്ച ഒരു പാഠം എന്താണ്, അത് രാഷ്ട്രീയ പാഠം. അതായത് ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തിനെ, അന്ന് അവിടെ അപ്പാർത്തീഡ് നടക്കുകയാണ്, അപ്പോൾ അതിനെ ഒറ്റപ്പെടുത്താനും അതിനെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള വലിയ സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സൗത്ത് ആഫ്രിക്കൻ എംബസിയാണ്. ആ എംബസിയിലൊരു എൻ്റെ മുമ്പിൽ ഒരു 10 ആൾ എന്നും അവിടെ പോയിട്ട് സമരം ചെയ്യണതാണ്. അപ്പോൾ ഞാൻ അതിലത്തെ ഒരാളെയോട് ചോദിച്ചു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാവുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരെന്നല്ല, ഞങ്ങൾ സാധാരണ ആളല്ല, കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഈ സമരത്തിന് വരില്ല. ഏ, അതെന്താ, കമ്മ്യൂണിസ്റ്റുകാർ അപ്പാർത്തീഡിനൊക്കെ എതിരാണ്, സാങ്ഷൻസ് വേണം, നിങ്ങളെന്ത് കണ്ടു, അങ്ങനെയല്ല.
ഈ ഇവിടുത്തെ എല്ലാ

0: പാർട്ടികളും ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള പണം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു മറ്റുള്ളവരുടെ രാജ്യത്ത് നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ അതിലത്തെ ബാർക്ലേസ് ബാങ്കിൻ്റെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സൗത്ത് ആഫ്രിക്കയിലാണ്. അങ്ങനെ എല്ലാ ബാങ്കുകളുടെയും എല്ലാ സ്ഥാപനങ്ങളുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ട് ഒരു ഉപരോധം ഇല്ലെങ്കിൽ അതിൽ നിന്നുള്ള വിട്ടുപോരിൽ വന്നു കഴിഞ്ഞാൽ ബ്രിട്ടനിൽ എന്താ പറയുക, സാമ്പത്തിക സ്ഥിതി വളരെ തകരും. അപ്പോൾ അവിടെ ഒരു സാധാരണ തൊഴിലാളിക്ക് അന്ന് 1000 pounds കിട്ടുക, 250 pounds ഒരു വീട് കിട്ടും, പിന്നെ 250 pounds മറ്റേ ചിലവൊക്കെ കഴിയും, അങ്ങനെ ഒരു 200 pounds സേവ് ചെയ്യുകയും ചെയ്യാം. ഈ ജീവിത നിലവാരം, ഈ സമ്പത്തിൻ്റെ ഈ വരവ് നിലച്ചാൽ ഇല്ലാതെയാവും. അപ്പോൾ അവിടുത്തെ തൊഴിലാളികളുടെ കൂടി സ്ഥാപിത താല്പര്യമാണ് ഈ കോളനി ബന്ധം ഇല്ലെങ്കിൽ ഈ അസമമായിട്ടുള്ള വ്യാപാര ബന്ധം നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഇതാണോ അന്താരാഷ്ട്ര തൊഴിലാളി സൗഹൃദം ഇല്ലെങ്കിൽ അന്താരാഷ്ട്ര എന്ന്. ഞാൻ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത മട്ടിൽ അങ്ങനൊരു അത്ഭുത ലോകത്തിലെത്തി ഞാൻ. അതാണ് എനിക്ക് അവിടെ നിന്നുള്ള ഒരു രാഷ്ട്രീയ പാഠം എന്ന് പറയുന്നത്.
1: ആദ്യമായി എന്ന ഈ പരിപാടിയിൽ സാഹിത്യ നിരൂപകൻ കെ സി നാരായണൻ തന്റെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു. ഇതുവരെ
2: ആദ്യമായി

0: യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 103.6 റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
3: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: വെനീസിയ ബാത്ത്വെയർസ് ISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
4: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
6: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: പുത്തലത്ത് കണ്ണാശുപത്രി സസ്നേഹം സമർപ്പിക്കുന്നത്
7: പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ പുതിയറ കോഴിക്കോട്.
8: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
9: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
10: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
11: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് ഇന്നും രാവിലെ 7:50 സമർപ്പിക്കുന്നത്
12: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
13: 103.6 മഴ പെയ്ത് അവസാനിക്കുന്നു. നാടകം. രചന ഹുസൈൻ കാരാടി. സാക്ഷാത്കാരം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സത്യൻ സുബാബു ശിവപുരം, രാഘവൻ മുരളി നമ്പ്യാർ, അച്ഛൻ വിയൂർ ശിവദാസ്, ശ്രീധരൻ വി കെ ശങ്കർ, കൊച്ചുമോൻ ഇ കെ ശീതൽരാജ്, ശ്യാമള സനിത സുകുമാരൻ, അമ്മ രാധിക എസ് മേനോക്കി, ജാനു അമ്മ വി കെ വിലാസിനി തിരുത്തിയാട്.
14: ഏട്ടൻ എന്തായി കാണിക്കുന്നത്?
15: കണ്ടില്ലേ, ഉടുപ്പുകളൊക്കെ ബാഗിലെടുത്തു വെക്കുന്നു.
14: എന്തിനാ ഇതൊക്കെ എടുത്തു വെക്കുന്നതെന്നാ ചോദിച്ചത്?
15: അവിടെ നിന്റെ വീട്ടില് എനിക്കോ നിനക്കോ പറ്റി ഉടുപ്പുകളൊന്നും ഉണ്ടാവില്ല.
14: വേണ്ട, ഒന്നും എടുക്കണ്ട.
15: വേണ്ടേ? അതെന്താ?
14: നമ്മളവിടെ സ്ഥിരതാമസത്തിന് പോകുന്നല്ലോ.
15: സ്ഥിരതാമസത്തിനായിരുന്നെങ്കിലേ ഈ ഒരു കൂട്ടം മതിയെന്ന്.

0: വിചാരം?
1: ഏട്ടന് തമാശയാ, എനിക്ക് ആകെപ്പാട് എന്തോ. ഏട്ടാ, ഞാൻ കാര്യമായിട്ട് പറയാം, ഒന്നും എടുക്കണ്ട, ഒരു ചീട് തുണിക്കഷ്ണം പോലും.
0: നമ്മൾ ഒരു ദിവസമെങ്കിലും അവിടെ തങ്ങിയിട്ടേ പോരുന്നാ എനിക്ക് തോന്നുന്നത്.
1: ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും അവിടെ തങ്ങില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. ചിലപ്പോ അച്ഛൻ പഠിക്കൽ വെച്ച് തന്നെ. വീട്ടിലേക്ക് നല്ല, ആ നാട്ടിലേക്ക് പോകുന്നത് തന്നെ എനിക്കിഷ്ടമല്ല.
2: എന്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നടക്കാതെ പോയിട്ടില്ല. കണക്ക് കൂട്ടലുകൾ തെറ്റിയിരുന്നെങ്കിൽ നീ എന്റെ അടുത്ത് എത്തുമായിരുന്നു.
1: അതുപോലെയാണോ ഏട്ടാ ഇത്? അച്ഛനെയും അമ്മയൊക്കെ ധിക്കരിച്ച് ഒളിച്ചോടി പോന്നവരാ നമ്മള്. രണ്ടു വർഷത്തിന് ശേഷം അവരെ കാണാൻ പോവാണ്. അന്നത്തെ ആ വെറുപ്പും വിദ്വേഷവും ഒക്കെ അച്ഛന്റെ മനസ്സിൽ ഇന്നും ഉണ്ടാവും.
2: പക്ഷേ നമ്മുടെ മനസ്സിൽ ഇതോ രണ്ടും ഇല്ലല്ലോ ശ്യാമേ.
1: ഒരുപാട് വേദനിച്ചിട്ടില്ലേ ഏട്ടാ നമ്മള്, കഷ്ടപ്പെട്ടിട്ടില്ലേ? അപ്പോഴൊന്നും വിവരം അന്വേഷിക്കാനെങ്കിലും ബന്ധുക്കളെന്ന് പറഞ്ഞ ആരും വന്നിട്ടില്ലല്ലോ. ഞാൻ പ്രസവത്തിന് ആശുപത്രിയിൽ കിടന്നപ്പോ ഏട്ടൻ ഒരു ആശ്വാസമായിട്ട് ആരാ ഉണ്ടായിരുന്നത്?
2: രാഘവേട്ടനും ലക്ഷ്മിയേട്ടനും ഉണ്ടായിരുന്നല്ലോ.
1: ഇനിയും അവരൊക്കെ പോരെ ഏട്ടാ നമുക്ക്.
2: പോരാ, രക്തബന്ധം മാച്ചാലും തൂത്താലും പോവില്ല, അത് മുറിഞ്ഞു പോവാൻ സമ്മതിക്കരുത്. ശ്യാമയ്ക്കറിയാലോ എനിക്ക് ആരുണ്ടായിരുന്നില്ലെന്ന്.
1: ഏട്ടാ,
2: അച്ഛനും അമ്മയും ഒന്നും, നിനക്ക് രണ്ടുപേരുമുണ്ട്, അത് മറക്കരുത്. എന്തൊക്കെയായാലും അവര് നിന്റെ അച്ഛനും അമ്മയല്ലാതാവില്ലല്ലോ.
1: അത് അവർക്കുകൂടി തോന്നണ്ടേ? തല്ലി പഴുപ്പിച്ച് ഉണ്ടാക്കേണ്ടതാണോ ഏട്ടാ സ്നേഹബന്ധം? എന്തൊക്കെ മനസ്സിലിട്ടുകൊണ്ടാണ് ഏട്ടൻ ഇറങ്ങി പുറപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. ഒക്കെ ഒന്ന് മറന്നു തുടങ്ങിയിരുന്നു അപ്പോഴാ ഈ ഏട്ടൻ.
2: നാളെ കഴിഞ്ഞ നമ്മുടെ മോന്റെ പിറന്നാളാണ്, അവനെങ്കിലും എല്ലാവരും ഉണ്ടാവണം.
1: നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ, പിന്നെ അവന്റെ പിറന്നാൾ ആഘോഷിക്കാൻ നമ്മളില്ലേ?
2: നമ്മള് മാത്രം പോരാന്ന് എനിക്ക് തോന്നി. അച്ഛനോടും അമ്മയോടും മാപ്പ് പറയാൻ കൂടെയാ ഞാൻ പോകുന്നത്.
1: അതിന് ഏട്ടൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ.
2: ഏറ്റവും പ്രിയപ്പെട്ടത് അച്ഛന്റെ കയ്യിൽ നിന്ന് ഞാൻ തട്ടിപ്പറിച്ചെടുത്തില്ലേ, ആ ശാപം തലയിൽ നിന്ന് ഒഴിവാക്കണ്ടേ. അച്ഛന്റെ മുമ്പിൽ ചെന്ന് ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് ഏറ്റുപറയണം. സുമച്ചേച്ചിയേക്കാൾ അച്ഛനിഷ്ടം നിന്നോടായിരുന്നില്ലേ?
1: അതെ.
2: ആവശ്യപ്പെടുന്നത് എന്തും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അച്ഛൻ നിനക്ക് എത്തിച്ചു തരാറുണ്ടായിരുന്നില്ലേ?
1: ഉണ്ടായിരുന്നു.
2: നീ നഷ്ടപ്പെട്ടപ്പോൾ അച്ഛൻ തളർന്നു പോയിട്ടുണ്ടാകും അല്ലേ ശ്യാമേ?
1: ഏട്ടൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എല്ലാവരെയും ഉപേക്ഷിച്ച് ഒപ്പം ഇറങ്ങി വരാൻ സമ്മതമാണോ എന്ന് ഒരിക്കലും എന്നോട് ചോദിച്ച ഏട്ടൻ തന്നെയാണോ ഇത്?
2: അന്നൊരു ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ, നിന്നെ സ്വന്തമാക്കുക. അതിനുവേണ്ടി എന്ത് സാഹസം ചെയ്യാൻ ഞാൻ ഒരുക്കമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജീവിതം പൂർണ്ണമാവണമെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും കൂടി സ്നേഹം വേണോന്ന്.
1: ഇല്ലേട്ടാ, അതുണ്ടാവുന്ന എനിക്ക് വിശ്വാസമില്ല. അവരുടെ സ്നേഹവും ബന്ധവും മറന്നുകൊണ്ട് തന്നെയാ ഞാനിപ്പോ ജീവിക്കുന്നത്.
2: ഇപ്പോൾ നമ്മൾ തനിച്ചല്ല, നമുക്ക് ഒരു മകൻ കൂടിയുണ്ട്. മുൻപിൽ ചെന്ന് അപേക്ഷിച്ചാൽ മാപ്പ് തരാതിരിക്കാൻ അച്ഛന് കഴിയില്ല.
1: പകരം അച്ഛൻ തന്നെ മോളെ തിരിച്ചു ചോദിച്ചാ?
2: തിരിച്ചു നൽകും
1: ഏട്ടാ.
2: പക്ഷേ അവരുടെ അടുത്തുനിന്ന് തട്ടിപ്പുറച്ചെടുത്തത് മാത്രമേ ഞാൻ അവർക്ക് തിരിച്ചു നൽകൂ. എന്റെ മകൻ ഉണ്ടാവില്ല.
1: അപ്പോ
2: അവൻ എന്റേതാ. ഞാൻ വളർന്നതുപോലെ അവനും എന്റെ തണലിൽ വളരും. എന്നെങ്കിലും മോന്റെ അമ്മ തിരിച്ചു വരുമെന്ന് ഞാൻ അവന് പറഞ്ഞു കൊടുക്കും. എന്താ ഇത് കരയുന്നു?
1: തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണോ ഏട്ടന്റെ ഒപ്പം ഞാൻ ഇറങ്ങി പോന്നത്? അതിനാ ഈ മിന്ന ചരട് എന്റെ കഴുത്ത് കെട്ടിയത്?
2: എന്നും ഈ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കണം തന്നെയാ എന്റെ ആഗ്രഹം. ആ മയക്കത്തിൽ ഒന്നും അറിയാതെ ഒരിക്കൽ എനിക്ക് എന്റെ നിത്യ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു പോണം.
1: ഒന്ന് വാ പൂട്ടുന്നുണ്ടോ? പറഞ്ഞു പറഞ്ഞ് ഏട്ടൻ എപ്പോഴും ഇവിടെ എത്തുക. വേറെ ആരും മരിക്കാത്ത പോലെയാ സംസാരം. ഏട്ടൻ ഇല്ലാണ്ടായ എനിക്കും എന്റെ മോനും പിന്നെ ആരാ? ഈ നെഞ്ചിൽ തലചായ്ച്ച് മരണം വരെ ജീവിക്കാനാ എന്റെ ആഗ്രഹം.
2: ഞാൻ തമാശ പറയുന്നതല്ലേ മോളെ. ശ്യാമേ, നിന്റെ കണ്ണീരെന്നത് അത്ര ചൂട്? എന്റെ നെഞ്ചു കൊള്ളുന്നു.
3: എന്താടോ ഇത്? ഉമ്മറക്കോലായില് വന്നിട്ടൊരു സ്നേഹപ്രകടനം.
2: രാഘവേട്ട, സ്നേഹപ്രകടനം തന്നെയാ. ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇവളങ്ങോട്ട് കരഞ്ഞു.
3: കരഞ്ഞപ്പോ നീ ചുമലിൽ തട്ടി സമാധാനിപ്പിച്ചു.

0: അപ്പൊ ഇവള് നിന്റെ നെഞ്ചിൽ മുഖം വെച്ച് അല്പം ആശ്വസിച്ചു അല്ലേ? അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. പറഞ്ഞതെന്തായിരിക്കും എന്ന് എനിക്കറിയാം. ശ്യാമയുടെ വീട്ടിലെ കാര്യങ്ങള്. സത്യ, ഇടക്കിടക്ക് പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഇച്ചിരി കണ്ണീര് പൊടിക്കുന്നത് പെണ്ണുങ്ങൾക്കൊരു ആശ്വാസാടോ?
1: ആ അല്ല, എപ്പോഴാ സത്യ നീ പോണത്?
2: രാഘവേട്ട, രാവിലത്തെ ബസ്സിന് പോയാല് മാറി കയറാതെ പോകാം.
0: ഓ അല്ല, ഇന്ന് തന്നെ മടക്കണ്ടാവോ?
3: ഉണ്ടാവും രാഘവേട്ട, സന്ധ്യക്ക് മുന്നേ ഞങ്ങൾ ഇങ്ങെത്തു.
2: രാഘവേട്ട, ഒന്ന് രണ്ട് ദിവസം അച്ഛന്റെ അമ്മയുടെ അടുത്ത് താമസിച്ചിട്ടൊക്കെ പോരണമായിരുന്നു ആഗ്രഹം.
0: ഓ
2: പക്ഷേ ഇവള്, രാഘവേട്ടനറിയാലോ എത്ര തവണ പറഞ്ഞിട്ടാണ് ഒന്ന് അവിടം വരെ പോയി വരാന്ന് സമ്മതിച്ചത്.
0: അച്ഛന്റെ വാശി അല്പസ്വല്പമൊക്കെ ശ്യാമയ്ക്കും കാണാതിരിക്കോ സത്യ? വാശി നല്ലതാ കുട്ടി, പക്ഷേ ഏത് വാശിക്കും ഒരവസാനം ഉണ്ടാവണമെന്നാ എന്റെ അഭിപ്രായം. പ്രായമായവരല്ലേ, അവർക്ക് ഒരുപാട് മോഹങ്ങൾ കാണില്ലേ കുട്ടികളുടെ കാര്യത്തില്? കൈ വളരുന്നതും കാല് വളരുന്നതും നോക്കി വളർത്തിയതായിരിക്കില്ലേ അവര്? ഒരു ദിവസം അവരുടെ മോഹങ്ങളൊക്കെ തട്ടി മാറ്റിയിട്ട് ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയാല് ഏത് അച്ഛനും അമ്മയ്ക്കാ സഹിക്കുക? മോളെ, നീ ഓർത്തു നോക്ക്, എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും അവരുടെ മനസ്സ്.
2: ഇതൊക്കെയെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ളൂ രാഘവേട്ട. നമ്മളാണ് താണു കൊടുക്കേണ്ടത്, ഞങ്ങളല്ലേ തെറ്റ് ചെയ്തത്. ഇവളെയും കൂട്ടി വണ്ടി കയറുമ്പോ എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും ചെന്ന് എങ്ങനെയെങ്കിലും ജീവിക്കാം എന്നൊരൊറ്റ വിശ്വാസം മാത്രം.
0: എന്നിട്ട് എവിടെയാണോ തനിക്കൊരു പരാജയം സംഭവിച്ചത്? ഇല്ലല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് ഞാനും തെണ്ടിത്തിരിഞ്ഞ് വന്നതാ ഇവിടെ. ജീവിക്കണമെന്നുള്ള ആശയവുമായി ഇവിടെ വന്നവരൊന്നും ഈ നാട് കൈവിട്ടിട്ടില്ല. നിന്റെ കയ്യില് വണ്ടിയോടിക്കാനുള്ള ലൈസൻസെങ്കിലും ഉണ്ടായിരുന്നില്ലേ എനിക്കോ? എല്ലാം അധ്വാനിച്ചുണ്ടാക്കിയതാ. നിങ്ങൾ താമസിക്കുന്ന ഈ വീട് വരെ
2: രാഘവേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഈ വീട് തുറന്നു തന്ന ദിവസം ഒരു പോള കണ്ണടച്ചിട്ടില്ല, ഉറക്കം വന്നില്ല. ആര് ചെയ്ത പുണ്യം കൊണ്ടാണെന്നറിയില്ല, അന്തി ഉറങ്ങാൻ ഒരു വീട്, ജീവിക്കാനൊരു ജോലി, എപ്പോഴും വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ രാഘവേട്ടനും ലക്ഷ്മിയടുത്തിയും.
0: ഒക്കെ ഓരോ ദൈവനിശ്ചയങ്ങളാടോ. അച്ഛനും അമ്മയും നമ്മളെ വെറുക്കുന്നു എന്ന് നമ്മൾ പറയും, പക്ഷേ വെറുപ്പ് കാണിക്കുമ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളില് മക്കൾക്ക് മാറ്റിവെച്ച ഒരു കുന്നാരം സ്നേഹം ബാക്കിയുണ്ടാവും.
2: രാഘവേട്ട,
0: വെറുക്കുമ്പോഴും അവരുടെ മനസ്സ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. കാലം എത്ര കഴിഞ്ഞാലും അണയാതെ അത് അവിടെ പ്രകാശം പരത്തി നിൽക്കുന്നുണ്ടാവും. എടോ, അവരുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്, അതാ ഈ നേട്ടത്തിനൊക്കെ കാരണം.
2: അതിവൾക്ക് മനസ്സിലാവുന്നില്ല രാഘവേട്ട.
3: മനസ്സിലാവാത്തത് കൊണ്ടല്ല
2: വാശിയ. അച്ഛനമ്മ ഇവിടെ വരട്ടെയെന്ന്
0: പാടില്ല. അവരെ പരാജയപ്പെടാൻ അനുവദിക്കരുത്. അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ നമ്മൾ പരാജയം സമ്മതിക്കണം, അപ്പോഴേ നമ്മൾ മക്കളാവൂ. സത്യ, വർത്തമാനം പറഞ്ഞു നിന്നാ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. നിങ്ങളെ, നിങ്ങൾ പോയിട്ട് വാ.
2: രാഘവേട്ടാ, ഞങ്ങൾ ഇറങ്ങുന്നു.
0: സാവധാനത്ത് പോയാ മതി. അതെ, വയലറമ്പ് നോക്കണം, ചെളിയാ.
3: സത്യേട്ടാ, മോനെ ഞാൻ എടുക്കണോ?
2: ഏ വേണ്ട വേണ്ട വേണ്ട, നീ ആ ബാഗ് പിടിച്ചാ മതി. പറ്റില്ലെങ്കിൽ ഇതാ ഇതാ ഈ തുള്ളിലേക്ക് ഇട്ട് തന്നേക്ക്.
3: വേണ്ടേ സത്യേട്ടാ, ശ്രദ്ധിക്കണേ, വരമ്പമില് നല്ല വഴുക്കുണ്ട്.
2: ശ്യാമേ,
3: ഓ
2: നാട്ടില് മഴയില്ലെന്നാ കേട്ടത്.
3: ആരാ പറഞ്ഞേ?
2: രാഘവേട്ടന്റെ ഇളയച്ചൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, അവിടെ ഒന്നും മൂടിക്കെട്ടലാണ് അത്രേ. ഇവിടെ ആണെങ്കിൽ പെരുമഴി.
3: ഞങ്ങളുടെ മുമ്പിലെ വയലൊക്കെ ഉണങ്ങി പിടിച്ചു കിടക്കുണ്ടാവും, നിറയെ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും, കുളം കുത്തിയിട്ടുണ്ടാവും വെള്ളത്തിന്. പച്ചക്കറി കൊണ്ടുപോവാൻ സത്യേട്ടൻ ഒരു ദിവസം വണ്ടിയായിട്ട് വന്നത് ഓർമ്മയുണ്ടോ?
2: പിന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസല്ലേ അത്, സ്കൂൾ വിട്ട ശേഷം നമ്മൾ ആദ്യം കണ്ട ദിവസം.
3: എനിക്ക് അത്ഭുതമായിരുന്നു സത്യേട്ടനെ കണ്ടപ്പോ. സ്കൂള് വിടുമ്പോ ഒരു പൊടി ചെറുക്കനായിരുന്നില്ലേ, കട്ടി മീശ വെച്ച ചെറുപ്പക്കാരൻ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ആദ്യം ഒന്നും മനസ്സിലായില്ല. ചിരിച്ചപ്പോ ഈ വെടവുള്ള പല്ല് കണ്ടിട്ടാ പിന്നെ തിരിച്ചറിഞ്ഞത്.
2: അന്ന് നീ ഇളം നീല ജമ്പറായിരുന്നു ഇട്ടിരുന്നത്, വെള്ളപ്പുള്ളികളുള്ള ഈ നീലപ്പാവടയും ആ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. പിന്നെ പിന്നെ മനസ്സിൽ നിന്ന് നീ ഇറങ്ങിപ്പോയിട്ടേയില്ല. ഊണിലും ഉറക്കത്തിലും എല്ലാം നീ എങ്ങനെ ഇളം ചിരിയുമായിട്ട്. പിന്നെ കാണുന്നത്
3: ഉത്സവ പറമ്പിത്,
2: എപ്പോഴും കൂടെ ഉണ്ടാവായിരുന്നല്ലോ ഒരു കൂട്ടുകാരി
3: സത്യഭാമ.
2: അവളെ കല്യാണം കഴിഞ്ഞോ?
3: അവളുടെ നിശ്ചയം കഴിഞ്ഞ പിന്നെയാ അവളെന്നെ നിർബന്ധിക്കാൻ തുടങ്ങിയത്.
2: ഓഹോ,
3: സത്യേട്ടനോട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറയാൻ.
2: അത് ശരി, അപ്പൊ സത്യഭാമയാണ് നമ്മുടെ ഒളിച്ചോട്ടത്തിന്റെ പ്രചോദനം അല്ലേ? എനിക്ക് അത്ഭുതം തോന്നുന്നതേ നിന്റെ അന്നത്തെ ധൈര്യം ഓർത്തിട്ടാ. ആരാ നിനക്ക് അത്രയും ധൈര്യം?

0: നീ ഇറങ്ങിപ്പോയിട്ടേയില്ല. ഊണിലും ഉറക്കത്തിലും എല്ലാം നീ അങ്ങനെ ഇളം ചിരിയുമായിട്ട്. പിന്നെ കാണുന്നത്
1: ഉത്സവ പറമ്പിത്.
0: എപ്പോഴും കൂടെ ഉണ്ടാവായിരുന്നല്ലോ ഒരു കൂട്ടുകാരി
1: സത്യഭാമ.
0: അവളുടെ കല്യാണം കഴിഞ്ഞോ?
1: അവളുടെ നിശ്ചയം കഴിഞ്ഞ പിന്നെയാ അവളെന്നെ നിർബന്ധിക്കാൻ തുടങ്ങിയത്.
0: ഓഹോ,
1: സത്യേട്ടനോട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറയാൻ.
0: അത് ശരി. അപ്പൊ സത്യഭാമയാണ് നമ്മുടെ ഒളിച്ചോട്ടത്തിന്റെ പ്രചോദനം അല്ലേ? എനിക്ക് അത്ഭുതം തോന്നുന്നതേ നിന്റെ അന്നത്തെ ധൈര്യം ഓർത്തിട്ടാ. ആരാ നിനക്ക് അത്രയും ധൈര്യം തന്നത്?
1: സത്യഭാമ എന്നെ, പിന്നെ ദൈവോ.
0: മിണ്ടാപ്പൂച്ചയായ ഒരു പാവം പെണ്ണിനെ ഡ്രൈവർ സത്യൻ വശീകരിച്ച് തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു നാട്ടിലെ സംസാരം.
1: സത്യേട്ടനെ ഓർത്തപ്പോ ഇല്ലാത്ത ധൈര്യം ഉണ്ടായി. പിന്നെ ഇരുട്ടും മഴയും ഒന്നും നോക്കിയില്ല. സന്ധ്യ മയങ്ങിയ പുറത്തേക്ക് ഇറങ്ങാൻ പേടിക്കണം ഞാൻ മഴയത്ത്, അതും ഇരുട്ടിലൂടെ. ഹാവു ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. പിന്നെ
0: എന്താ ചിരിക്കുന്നത്?
1: പുലർച്ചെ രാഘവേട്ടന്റെ വീട്ടിൽ ചെന്ന് കയറുമ്പോ എന്തായിരുന്നു രണ്ടുപേരുടെയും കോലം. സത്യേട്ടന്റെ കാലും ചെരുപ്പും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പാന്റിലും ഉണ്ടായിരുന്നു മുട്ടറ്റം ചളി. കയ്യിലും മുഖത്തും ഒക്കെ എങ്ങനെ ചളി വന്നു?
0: കയ്യും പിടിച്ചുള്ള ഓട്ടത്തിനിടയ്ക്ക് വയലിൽ വരുമ്പത്ത് കാലു തെറ്റി വീണതൊന്നും ഓർമ്മയില്ലേ?
1: രണ്ടിന്റെ രൂപം കണ്ട് അവര് പേടിക്കാതിരുന്നത് ഭാഗ്യം. ഒന്ന് ഉറങ്ങി എണീറ്റിട്ടും പേടി മാറിയിരുന്നില്ല.
0: മകളെ തട്ടിക്കൊണ്ടുപോയി അച്ഛൻ പോലീസ് പരാതിപ്പെടാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവാത്തത്.
1: ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ മോള് പോയതെന്ന് അറിഞ്ഞാണോ?
2: ആരാ ആ വയലിറങ്ങി പോണത്?
1: ഏട്ടാ, അത് അവരാ. ജാനുവടത്തി അന്ന് അമ്മയെ വഴി കാണിക്കാൻ വന്നിരുന്നില്ലേ? ജാനുവടത്തി
2: അല്ല, എവിടേക്കാ? അമ്മയച്ഛനെയും കാണാൻ പോവാ.
1: അതെ,
2: നന്നായി. അങ്ങോട്ട് ചെന്ന് കാണാൻ തോന്നിയത് നന്നായി. അങ്ങനെ തന്നെയാ വേണ്ടത്. അമ്മയോട് ഞാൻ അന്വേഷിച്ചെന്ന് പറയണം, മറന്നു കാണില്ല.
1: ഞാൻ പറയാം.
2: വഴി അന്വേഷിച്ച അമ്മ ആദ്യം വന്നത് എന്റെ അടുത്തല്ലേ. ഞാനല്ലേ മോളുടെ അടുത്ത് എത്തിച്ചത്. പേരക്കുട്ടി ഉണ്ടായിന്ന് കേട്ടപ്പോ പിന്നെ അതിനടങ്ങി നിൽക്കാൻ പറ്റിയില്ല. മുന്നും പിന്നെ നോക്കാണ്ട് ഇറങ്ങി പോന്നില്ലേ കൊച്ചുമോനെ കാണാൻ? അതാ അമ്മയുടെ സ്നേഹം. ഇന്ന് തന്നെ തിരിക്കോ നിങ്ങള്? എനിക്കറിയാം വലിയ പൊട്ടിത്തെറി ഉണ്ടാവുന്ന പേടിച്ചാ പോകുന്നെന്ന്. ഒന്നും ഉണ്ടാവില്ല. ഇതാ ഈ കൊച്ചിനെ കണ്ട അച്ഛന്റെ നാക്ക് പൊങ്ങില്ല. പിന്നെ നിക്കാൻ പറഞ്ഞ ഓടി പോന്നേക്കരുത്.
1: ജാനുവടത്തിക്ക് അറിയില്ല അച്ഛന്റെ സ്വഭാവം.
2: ദേ ഈ കൊച്ചുമോൻ വേണട്ടോ മുത്തശ്ശനെ മയക്കെടുക്കാൻ. ഇവനായിക്കോളും ഇനി അറ്റുപോയ കണ്ണി വിളക്കി ചേർക്കുന്ന കാര്യം. ശരി മക്കളെ.
1: അച്ഛനറിയാണ്ട് കാണാൻ വന്നല്ലോ അമ്മ. പാവാണ് എന്റെ അമ്മ. അമ്മ നമ്മുടെ മോനെ കാണാൻ വന്ന ദിവസമാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. ഞാൻ മോന് പാല് കൊടുക്കട്ടാ.
0: ആരും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. കണ്ടിട്ട് അമ്മയാണെന്നൊരു സംശയം.
1: അമ്മയോ? ഏട്ടന് തോന്നിയതാവും. അത് അത് അമ്മ തന്നെ. ഏട്ട് മോനെ ഒന്ന് പിടിച്ചേ, ഞാനും അങ്ങോട്ട് ഇറങ്ങി ചെല്ലട്ടെ. അമ്മ, അമ്മ, നമ്മുടെ വീട്ടില്. അമ്മേ, അമ്മേ, മോളെ, അമ്മേ, മോളെ, അമ്മ വന്നല്ലോ, അമ്മ വന്നല്ലോ എന്റെ അടുത്ത്.
2: എവിടെ മോളെ, എന്റെ പൊന്നു മോനെ എവിടെ?
0: അല്ല, രണ്ടുപേരും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ തന്നെ നിക്ക.
3: എന്റെ പൊന്നു മോൻ, താ മക്കളെ, എന്റെ ചക്കര കുട്ടൻ. അമ്മമ്മ അറിയോ മോനെ?
1: വാ അമ്മേ. എന്താ എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നത്?
3: എത്ര നാളായി മോളെ നിന്നെ കണ്ടിട്ട്.
0: അമ്മയ്ക്കും ഞങ്ങളോട് ദേഷ്യാവൂലേ.
3: മക്കളെ, നിങ്ങളെ ഓർക്കാത്ത ഒരു ദിവസമില്ല. എവിടെയാണേലും ആരു കൂടെയാണേലും എന്റെ മോള് സന്തോഷമായിട്ടിരിക്കണമെന്നേ ഈ അമ്മ ആഗ്രഹിച്ചിട്ടുള്ളൂ. കണ്ടപ്പോ ബോധ്യേ ഒരുപാട് സന്തോഷത്തിലാ എന്റെ മോള് കഴിയണെന്ന്.
2: അല്ല, ഇനി ഞാൻ പോയിക്കോട്ടെ.
1: അയ്യോ ജാനുവർത്തി, ഞാൻ മറന്നുട്ടോ.
2: പരിസരം മറന്ന് നിക്കല്ലേ അമ്മയും മോളും. അമ്മയ്ക്ക് വഴി കാണിക്കാൻ വന്നതാ, പോട്ടെ മോളെ.
0: അച്ഛനറിയാതെ അമ്മ പോന്നത്?
3: പാറുവിളയമ്മയ്ക്ക് നല്ല സുഖമില്ലാന്ന് ഇന്നലെ ആളെ വിട്ട് അറിയിച്ചിരുന്നു. എളയമ്മയുടെ അടുത്തേക്കാന്ന് പറഞ്ഞപ്പോ അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു. എളയമ്മ പറഞ്ഞത് ഇവിടെ വന്ന് നിങ്ങളെ കണ്ടിട്ട് പോയാ മതിയെന്ന്. അതെ, സന്ധ്യക്ക് മുമ്പേ എനിക്ക് വീട്ടിലെത്തണം.
0: ശ്യാമേ, അമ്മക്ക് വിശക്കുന്നുണ്ടാവും, നീ അകത്ത് പോയി ചോറ് വിളമ്പ്.
1: ശരി, വാ അമ്മേ. ഏട്ടാ, മോനെ ഒന്ന് നോക്കണേ.
0: ഓ

0: അമ്മേ, അച്ഛനിപ്പോഴും എന്നോട് ദേഷ്യാണോ അമ്മേ?
1: ഇപ്പൊ നിങ്ങളുടെ കാര്യം ഒന്നും പറയാറില്ല. നിനക്കറിയില്ലേ മുൻകോപിയും വാശിക്കാരനുമാണ് അച്ഛനെന്ന്? അച്ഛന്റെ സ്വഭാവത്തെ പറ്റി അവനോടൊന്ന് പറഞ്ഞു കൊടുക്കണം മോളെ.
0: ഏട്ടൻ അറിയാം അമ്മേ, ഒരു ദിവസം അവിടെ വരണമെന്ന് പറയുന്നുണ്ട്. ഞാൻ സമ്മതം കൊടുക്കാത്തത് കൊണ്ടാ. അമ്മ വാ. അന്ന് അമ്മ തിരിച്ചുപോയി. ഏറെ നേരം കഴിഞ്ഞിട്ടാ മോന്റെ അരയിലെ അരനാണ് ഞാൻ കണ്ടത്. പൊട്ടി കരഞ്ഞുപോയി ഞാൻ അത് കണ്ടപ്പോ. കടം തീർക്കാനും കൂടി വന്നതാ അമ്മ. എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ.
2: എന്ത് വാക്ക്?
0: അമ്മയുടെ കയ്യില് ഒരു സ്വർണ്ണക്കാപ്പ് ഉണ്ടായിരുന്നു, പണ്ടെങ്ങോ അമ്മയുടെ മുത്തശ്ശി കൊടുത്തത്. അത് കണ്ടപ്പോ എനിക്കത് വേണമെന്ന് പറഞ്ഞു ഞാൻ. സ്കൂളിൽ പഠിക്കുന്ന കാലത്താ. അമ്മ എന്താ പറഞ്ഞോ?
2: എന്താ?
0: എനിക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ നല്ലൊരു മുത്തരഞ്ഞാണം പണിത് അവന്റെ അരയെ കെട്ടിത്തരാനാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന്.
2: ശമേ, അത് അവിടെ അവിടെയാ ബസ് സ്റ്റോപ്പ്.
0: ആ ശരി ശരി.
3: ഇന്നെങ്കിലും പെയ്യോ?
4: ഇന്നോ നാളെയോ പെയ്തില്ലെങ്കില് വിത്തിറക്കാൻ പറ്റണെന്ന് തോന്നണില്ല.
3: ദൈവത്തിന്റെ പരീക്ഷണം തന്നെയാണല്ലോ, അല്ലെങ്കിൽ ശിക്ഷ. പ്രകൃതിയോടും തമ്മിൽ തമ്മിലും മനുഷ്യൻ അത്രമാത്രം ക്രൂരതകൾ ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ.
1: അല്ല ശ്രീധര, നിന്റെ പെണ്ണിന്റെ കാര്യം എന്തായി?
4: ഡോക്ടർമാരുടെ കണക്ക് വെച്ചാണെങ്കി 5-8 ദിവസം കൂടിയുണ്ട് പ്രസവത്തിന്.
1: അതൊന്നും കാര്യാക്കണ്ട, കടിഞ്ഞൂലല്ലേ, കുറച്ചു ദിവസം മുമ്പായിന്നും വരും.
3: പെട്ടെന്ന് ആവശ്യം വന്ന അടുത്തെവിടെയെങ്കിലും വല്ല വാഹനവും കിട്ടുമോ ശ്രീധര?
4: കുഞ്ഞമ്മദാജിന്റെ ജീപ്പുണ്ട്.
3: ഓഹോ,
4: പുരയിലുണ്ടാവും. പിന്നെ ഡ്രൈവറെ കാര്യത്തിലാ, അയാളുടെ ഡ്രൈവറ് എപ്പോഴൊന്നും കാണൂല.
3: അതാരെങ്കിലും കാണൂടോ?
1: ഇവിടുത്തെ ശ്യാമമോള് പോണേന്റെ മുന്നേ കഴിഞ്ഞതല്ലേ അവളുടെ കല്യാണം?
4: അതേ അമ്മടുത്തി ശ്യാമമോള് പ്രസവിച്ചു എന്ന് കേട്ടപ്പോ ഒരു അതിയായിരുന്നു മനസ്സില്. അന്ന് തുടങ്ങിയതാ നേർച്ചയും വഴിപാടും.
1: ശ്രീധരൻ കണ്ടു, ശ്യാമമോളുടെ വർത്തമാനം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ശങ്കരേട്ടൻ തിരിഞ്ഞു നടന്നു.
4: ഇപ്പോഴും ശങ്കരേട്ടന്റെ ചൊരുക്കു മാറിയിട്ടില്ലല്ലേ. ഇനി എന്തിനാ ദേഷ്യവും വൈരാഗ്യവും മനസ്സിൽ വെച്ചോണ്ട് നടക്കണത്? ഒരു കുഞ്ഞായില്ലേ?
1: അതെ, അത് നമ്മുടെ ശങ്കരേട്ടനും കൂടി തോന്നണ്ടേ?
4: അമ്മടുത്തെങ്കിലും ഒന്നു പോയി കാണേണ്ടതായിരുന്നു.
1: ഞാൻ പോയി ശ്രീധര.
4: എപ്പോ?
1: എന്റെ മോള് പ്രസവിച്ചു എന്ന് കേട്ടപ്പോഴേ എനിക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. വരും പോലെ വരട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടു ഞാനും.
4: നന്നായി അമ്മടുത്തി.
1: കയറി ചെന്നപ്പോ എന്താ അവരുടെ ഒരു സന്തോഷം. എന്റെ മോൾക്ക് അവനെ കിട്ടിയത് മൺമറഞ്ഞ ആരോ ചെയ്ത പുണ്യം കൊണ്ടാ.
3: ശ്രീധര, എന്തോ?
1: ദേ വിളിക്കണോ?
5: അമ്മേടുത്തിയേ.
1: ഓ,
5: ഞാനാ കൊച്ചുമോൻ. വിരുന്നുകാര് വരുന്നുണ്ട്.
1: വിരുന്നുകാരോ? ആരാ കൊച്ചുമോനെ?
5: കാര്യപ്പെട്ടവര് തന്നെ, ശ്യാമളയും ഭർത്താവും.
1: നീ എന്താടാ തമാശ പറയാ?
5: ഞാനിപ്പോ കണ്ടേച്ചു വരികയല്ലേ.
1: ഏഹ്,
5: ഇച്ചിരി മുമ്പാ അങ്ങാടിയിൽ ബസ്സിറങ്ങിയത്. ചോദിച്ചപ്പോ പറഞ്ഞു അച്ഛനും അമ്മയും കാണാൻ വന്നതാന്ന്.
1: എന്റെ ഭഗവതി, ഇപ്പൊ കയറി വന്നാല് ആ മനസ്സിലൊന്നും തോന്നാതിരിക്കണേ.
5: ആദ്യമായിട്ട് വരികയല്ലേ, 2 ദിവസം താമസിപ്പിച്ചിട്ടേ പറഞ്ഞേക്കാവൂ. ഈ വിവരം പറയാനാ ഞാൻ ഇതുവഴി പോന്നത്.
3: ആരാണോ അത്? കൊച്ചുമോനാണോ?
5: അതെ ശങ്കരേട്ടാ, അമ്മയെടുത്തിയ പഠിക്കലിൽ കണ്ടപ്പോ 2 കൊച്ചുവർത്താനം പറഞ്ഞതാ. ശ്രീധരേട്ടാ ഞാനുണ്ട്. ശങ്കരേട്ടാ ഞാൻ പോണു.
3: ആ, മഴ പെയ്താലും പെയ്തില്ലെങ്കിലും വിത്ത് കൊണ്ടുവരാൻ ഞാൻ ശ്രീധരനോട് പറഞ്ഞിട്ടുണ്ട്. പെയ്യാതിരിക്കില്ല. കിഴക്ക് ഭാഗത്ത് നല്ല മൂടിക്കെട്ടലുണ്ട്. ഓ, നല്ലപോലെ ഒന്ന് പെയ്താൽ ഈ വിങ്ങലൊന്ന് മാറിക്കിട്ടുമായിരുന്നു. നീ എന്താ ഈ പഠിക്കെ തന്നെ ഇങ്ങനെ നിക്കണത്?
1: ഒന്നുമില്ല.
3: നീ ആരെയാ നോക്കുന്നത്? ആരെങ്കിലും വരുന്നുണ്ടോ?
1: ആരോ രണ്ടു പേര് വരുമ്പോഴോട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്.
3: ഇങ്ങോട്ട് വരാനാണെങ്കിലേ അവരിങ്ങ് വന്നോളൂ.
1: നമ്മുടെ ശ്യാമമോളാണോന്നൊരു തോന്നല്.
3: ഏത് ശ്യാമമോള്?
1: നമ്മുടെ ശ്യാമമോള്.
3: നമ്മുടെ? നമ്മക്കെവിടെ അങ്ങനെ ഒരു മോള്? മോളാണെന്നും പറഞ്ഞ് അങ്ങനെ ആരും ഇങ്ങോട്ട് കയറി വരണ്ട. നീങ്ങ വാ. ആരാണെങ്കിലും അതുവഴി അങ്ങ് കടന്നു പോയിക്കോളൂ.
1: അത് അവര് തന്നെ, ശ്യാമമോളും ഭർത്താവും. ദേ അവര് നമ്മളെ കാണാൻ വരിക. ദയവായി ഒന്നും പറയരുതേ.
3: ഇല്ല, ഒന്നും പറയില്ല. ആട്ടിയിറക്കും ഞാൻ രണ്ടിനെയും. ഈ പടി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ബന്ധം പുതുക്കാൻ വരുന്നു.
1: അതെ, ചെയ്ത തെറ്റിന് മാപ്പ് പറയാനാവും അവര് വരുന്നത്.
3: ആര് കൊടുക്കും അവർക്ക് മാപ്പ്? ഇവിടെ വന്ന് ആരും തെറ്റേറ്റു പറയണ്ട. എനിക്കാരുടെയും വാക്ക് കേൾക്കുകയും വേണ്ട.
1: നിങ്ങൾ ഉമ്മർത്തേക്ക് പോയിക്കോളൂ, ഞാൻ പറഞ്ഞു വിട്ടോളാം അവരെ.
3: പറഞ്ഞു വിട്ടോളം. ഈ പടിക്കിപ്പുറം കാലുകുത്താൻ അനുവദിക്കരുത്. മനസ്സിലായല്ലോ?

0: എന്റെ ഭഗവതി, ഇങ്ങനൊരു കരിങ്കല്ലിന് മനസ്സായി പോയല്ലോ ഈ മനുഷ്യന്റേത്.
1: ഈ പടിക്കല വന്ന് നിക്കണത്
0: നിങ്ങള് വരുന്നത് കണ്ടു നിന്നതാ മക്കളെ. താ എന്റെ പൊന്നു മോനെ ഇങ്ങോട്ട് താ. വാ മക്കളെ, നിങ്ങൾ കയറുവാ.
1: അച്ഛൻ
0: ദേഷ്യപ്പെട്ട് നിക്കുക. നിങ്ങൾ വരുന്നത് ദൂരെയെന്ന് തന്നെ കണ്ടു. എന്റെ മക്കൾ കയറുവാ.
2: എവിടേക്കാ അവരെ വിളിച്ചോണ്ട് വരുന്നതെന്ന്?
0: എന്റെ മോള് അവളുടെ വീട്ടിലേക്ക് വന്നതാ അച്ഛനെയും അമ്മയും കാണാൻ.
2: ഏത് മോള്? എന്ത് വീട്?
0: എന്താ ഈ പറയുന്നത്? അവരെല്ലാം മറന്നിട്ട് വന്നതാ.
2: പക്ഷേ ഞാനൊന്നും മറന്നിട്ടില്ല. കല്ലിൽ കൊത്തിവെച്ച പോലെ എല്ലാം തെളിഞ്ഞു നിൽക്കുക ഉള്ളില്. മായ്ക്കാൻ ആര് വിചാരിച്ചാലും കഴിയുകയില്ല.
0: വാ മക്കളെ,
2: നിൽക്കാനല്ലേ പറഞ്ഞത്? അമ്മയും പോയിക്കോളണം മോളുടെ കൂടെ.
0: നിങ്ങൾ ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്ക്, എന്നിട്ട് ഇതിനോട് പറ പടി കടന്ന് പുറത്തു പോകാൻ.
2: വേണ്ട, കുഞ്ഞുണ്ടാവുന്ന വരെ കാത്തിരുന്നതാ അച്ഛന്റെ അമ്മയെ അടുത്ത് കയറിക്കൂടാൻ. കുഞ്ഞിനെ കാണിച്ച് മയക്കിയെടുക്കാമെന്നൊന്നും കരുതണ്ട. അങ്ങനെ മയങ്ങുന്ന മനസ്സല്ല ശങ്കരനായരുടേത്.
1: പോകാം, ഞാൻ പല തവണ പറഞ്ഞതല്ലേ ഏട്ടനോട് ഈ പടിക്കൽ വന്ന് നാണം കിടന്താന്ന്. തൃപ്തിയായില്ലേ? ഇന്ന് താ അമ്മ എന്റെ കുഞ്ഞിനെ കാട്ടി മയക്കാനൊന്നും വന്നതല്ല. അച്ഛന്റെ അതേ വാശി ഈ മകൾക്കും ഉണ്ട്. ഇഷ്ടപ്പെട്ട ആളിന്റെ കൂടെ ഇറങ്ങിപ്പോയത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
3: ശ്യാമേ, നീ ഒന്ന് മിണ്ടാതിരിക്കി.
1: ഇത്രയൊക്കെ കേട്ടിട്ടും ഏട്ടന് തൃപ്തിയായില്ലേ?
0: മോളെ, നിനക്കും കൂടി അവകാശപ്പെട്ടതാ ഈ വീട്.
2: അവകാശം സ്ഥാപിക്കാൻ വരുന്നൊക്കെ എന്റെ ശവം തെക്കോട്ടെടുത്തിട്ട് മതി.
0: മതി, ഇനി എന്റെ മക്കൾ ഇവിടെ നിക്കണ്ട, പോയിക്കോ.
1: അമ്മേ,
0: ഈ പടി കടന്ന് വരാൻ സമയമാവുമ്പോ ആരെങ്കിലും അവിടെ വന്ന് വിവരം പറയും.
1: അമ്മേ,
0: ദാ മഴ തുള്ളിയിട്ട് തുടങ്ങിയല്ലോ. കൊടയുണ്ടോ നിങ്ങളുടെ കയ്യില്?
1: ഇല്ല അമ്മേ, എന്നാലും ഞങ്ങൾ പോയിക്കോളാം.
0: അയ്യോ, മഴ തുടങ്ങിയല്ലോ മോളെ. കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയാ ഈ മഴയത്ത്? നല്ല കാറ്റും വീശുന്നുണ്ട്.
3: ശ്യാമേ, മഴയൊന്ന് സമാധാനാവട്ടെ, എന്നിട്ട് നമുക്ക് പോവാം.
0: മക്കൾ ഇങ്ങോട്ട് കയറി നിൽക്ക. മോനെ എങ്ങോട്ട് താ മോളെ, മഴച്ചാറില് പറ്റും. അയ്യോ, ആരും പടി കടന്ന് ഓടി വരുന്നുണ്ടല്ലോ. പെരുമഴയത്ത് ആരാത്? ശ്രീധരനാണല്ലോ.
4: അമ്മൂർത്തി, എന്റെ കുഞ്ഞിന് തീരെ വയ്യ.
1: സത്യഭാമയ്ക്കോ?
4: പെട്ടെന്നാ വേദന തുടങ്ങിയത്. ആ കുഞ്ഞിറക്കി കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മഴവെള്ളം കുത്തി ഒലിച്ചിറങ്ങുന്നുണ്ട്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചില്ലേ എന്റെ കുഞ്ഞ്? ആജയുടെ വണ്ടി അവിടെ ഉണ്ട്, ഡ്രൈവർ ഇല്ല. ശ്യാമോളും ഭർത്താവും ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് കേട്ട് വന്നതാ ഞാൻ.
1: ഏട്ടനൊന്ന് പോവോ,
3: ഞാൻ വരാം.
1: എന്റെ സത്യഭാമ,
0: ഒരാപത്തും വരുത്തല്ലേ ഭഗവതി. അവന്റെ വർത്താനം കേട്ടിട്ട് അത്ര പന്തിയല്ലെന്നാ തോന്നണ. മോൾ ഇങ്ങോട്ട് കേറി നിക്ക.
1: വേണ്ടമ്മേ, ഞാൻ ഇവിടെ നിന്നോളാം.
0: അച്ഛന്റെ അല്ലേ മോള്, അച്ഛനകത്ത് വാതിലടച്ച് കിടക്കണ്ടാവും. ഞാൻ ചെന്ന് നോക്കട്ടെ. മോളെ, ഈ കാപ്പി കുടിക്ക. നീ
1: എനിക്ക് വേണ്ടമ്മേ. അല്ല, മോനെവിടെ?
0: നീ വാ, ഒരുട്ടം കാണിച്ചരാമ.
1: എന്താ?
0: ദാ നോക്ക്, ഈ ജനൽ കൂടെ നോക്കിയാ മതി.
1: ഏ,
0: എങ്ങനെയുണ്ട് മുത്തശ്ശനും പേരക്കുട്ടിയും കൂടി?
1: അമ്മേ, ആരാ അവനെ അച്ഛന്റെ അടുത്ത് കൊടുത്തത്?
0: അച്ഛന്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് അടുക്കളയിലേക്ക് പോയി. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു. പാളി നോക്കുമ്പഴേ അവനുണ്ട്. അച്ഛന്റെ മാറത്തേക്ക് കയറാൻ നോക്കണു, മാറില് രോമം പിടിച്ചു വലിക്കണു. അവനാ മനസ്സ് പിടിച്ചു ഇളക്കി കളഞ്ഞു മോളെ. അച്ഛൻ അവന് വാരിയെടുത്ത് ഉമ്മ വെക്കണതാ പിന്നെ ഞാൻ കണ്ടത്. മോള് നോക്ക്, കള്ളം കയറിയിരിക്കണ.
1: എവിടെ?
0: മുത്തശ്ശന്റെ നെഞ്ചത്തെ. അയ്യോ, മൂത്രം ഒഴിച്ചെന്നാ തോന്നണ കേട്ടാ.
1: അമ്മേ, അമ്മ വേഗം ചെന്ന് നോക്ക്, അച്ഛന്റെ മേത്ത് അപ്പടിയായി കാണും.
0: കള്ളൻ മൂത്രം ഒഴിച്ചു മുത്തശ്ശന്റെ മേത്ത്. ഇങ്ങോട്ട് തന്നോളൂ.
2: വേണ്ടടോ, അവൻ അവിടെ തന്നെ ഇരുന്നോട്ടെ.
0: വിരിപ്പ് നനച്ചല്ലോ.
2: അതൊന്നും സാരമില്ല, സ്വർണക്കാപ്പ് കരുതി വെച്ചത് ഉപകാരപ്പെട്ടു അല്ലേ.
0: അത് പിന്നെ
2: മുത്തറഞ്ഞാണും അസലായിട്ടുണ്ട്.
0: എന്തായി പറയുന്നത്?
2: ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വിഡ്ഢിയാണെന്ന് വിചാരിച്ചോ നീ? അവിടെ എവിടെ? അകത്തേക്ക് പോണില്ലേ?
0: നിങ്ങൾ വിളിക്കാതെ വരൂ അവള്.
2: പുറത്തേക്കൊന്ന് പോകണം.

0: കറി വെക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണ്ടേ? മോന് രാത്രിയിൽ എന്താ കൊടുക്കാന്ന് ചോദിക്കണം നമ്മളോട്. പാല് വേണമെങ്കിൽ ഗോപാലൻകുട്ടിയുടെ അടുത്ത് കാണും, വരുമ്പോ ഞാൻ കൊണ്ടുവരണ്ടേ?
1: അല്ല, ഉടുപ്പ് മാറ്റണ്ടേ?
0: ഏയ് വേണ്ട,
1: മൂത്രമല്ല അവന്റേത്, പുണ്യാഹാണ്. അവൻ പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തിയതാ.
2: ശ്യാമേ, ശ്യാമേ.
1: ഏട്ടാ, എന്തുപറ്റി സത്യഭാമയ്ക്ക്?
2: സമയത്തെത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു.
1: ഈശ്വരാ,
2: ചെന്ന് നോക്കിയപ്പോ ഞാൻ കണ്ട് പേടിച്ചു പോയി. രക്തത്ത് കുളിച്ച് കിടക്കില്ലേ?
1: അയ്യോ,
2: എന്റെ കൂട്ടുകാരി കട്ടില് മുഴുവൻ രക്തം.
1: എന്നിട്ട്
2: ഒന്നും നോക്കിയില്ല, വാരിയെടുത്ത് കുന്നിറങ്ങിയത് എങ്ങനെയാണെന്ന് എനിക്കെന്നെ അറിയില്ല. ആദ്യമായിട്ടാ പെരുമഴയത്ത് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്. കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ തള്ളേനേം കിട്ടില്ലായിരുന്നു എന്നാ ഡോക്ടർമാര് പറഞ്ഞത്.
1: എന്റെ ഭഗവതി,
2: അമ്മോടത്തി
1: എന്താ ശ്രീധര?
2: ഞാൻ
1: എന്താ?
2: എനിക്ക്,
1: നീ എന്തിനാ കരയണേ? സത്യഭാമയ്ക്ക് എന്തെങ്കിലും വിഷമുണ്ടായോ?
2: ഒന്നുമില്ല കുഞ്ഞെ, സുഖമായിരിക്കുന്നു.
1: ഒന്ന് ഇങ്ങോട്ട് വന്നേ, ശ്രീധരൻ ഇവിടെ വന്ന് കരയാ.
0: എന്താ ശ്രീധര?
2: പൊതു കാണാൻ വന്നതാ, ശക്തിരട്ടന്റെ മരുമോനെ കണ്ട് നന്ദി പറയാൻ വന്നതാ.
1: ഹാവു, അത്രയുള്ളൂ? നീ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ശ്രീധര.
2: ദൈവം കൊണ്ടെത്തിച്ചതാ നേരത്തെ ഇവരെ, അല്ലെങ്കിൽ എന്റെ മോള് ഇവിടെ വന്ന് ഈ കുഞ്ഞിനോട് നന്ദിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനാവൂല. നാളെയൊന്നും പോവില്ലല്ലോ രണ്ടുപേരും?
0: ഇല്ല,
2: ഇനി പോവണ്ട, ഇവിടെ തന്നെ നിന്നാ മതി.
3: പറ്റില്ല ശ്രീധരേട്ടാ, ഞങ്ങളെ സ്നേഹിക്കുന്ന കുറച്ചുപേർ അവിടെയുണ്ട്.
0: രാഘവനല്ലേ, അവരോട് ഞാൻ പറഞ്ഞോളാം.
2: ഞാൻ നാളെ കഴിഞ്ഞു വരാം.
0: ആ അങ്ങനെ ആയിക്കോട്ടെ.
2: ഒരു മഴ കൊണ്ട് തന്നെ പാടത്ത് വെള്ളം കയറിയിട്ടുണ്ട്.
0: ഓ,
2: സമയത്തിന് വിത്തിറക്കാന്ന് തോന്നുന്നു.
0: ശരി,
2: എത്ര ദിവസമായി വിങ്ങിപ്പൊട്ടി നിക്കണ്?
1: ദിവസല്ല ശ്രീധര, രണ്ട് കൊല്ലായി ഈ വീട് വിങ്ങിപ്പൊട്ടി നിൽക്കണു. ഒരു മഴയുണ്ട്, എല്ലാം പെയ്തൊഴിഞ്ഞില്ലേ അമ്മേ.
4: മഴ പെയ്ത് അവസാനിക്കുന്നു, നാടകം സമാപിക്കുന്നു. രചന ഹുസൈൻ കാരാടി, സാക്ഷാത്കാരം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സത്യൻ, സുബാബു ശിവപുരം, രാഘവൻ, മുരളി നമ്പ്യാർ, അച്ഛൻ, വിയൂർ ശിവദാസ്, ശ്രീധരൻ, വി കെ ശങ്കർ, കൊച്ചുമോൻ, ഇ കെ ശീതൽരാജ്, ശ്യാമള, സനിത സുകുമാരൻ, അമ്മ രാധിക എസ് മേനോക്കി, ജാനു അമ്മ, വി കെ വിലാസിനി തിരുത്തിയാട്.

FM പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിലെ കാംഗർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 90% പോളിംഗ് രേഖപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 4 മാർ ഇവാനിയോസ് വിദ്യാനഗറിലാണ് ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ആഗോള അസംസ്കൃത എണ്ണ വിലയിൽ ഇന്നലെ കുറവ് രേഖപ്പെടുത്തി. സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇറാൻ അമേരിക്കയ്ക്ക് പുതിയ നിർദ്ദേശം അയച്ചതിനെ തുടർന്നാണ് എണ്ണവിലയിൽ കുറവുണ്ടായത്. മലമ്പുഴ അണക്കെട്ടിന്റെ ഇടതുകര കനാൽ ഷട്ടർ വഴി വെള്ളം തുറന്നുവിട്ടിട്ടുള്ളതിനാൽ തൃശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള

സർവീസ് പുനരാരംഭിച്ചു. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. IPLൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 160 റൺസ് വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ ഇനി നാളെ കാലത്ത് 6 മണിക്ക്.

രഞ്ജിനിയിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാവുന്നതാണ്. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9400224440. കിലുക്കിലുക്കം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. വാണി ജയറാം പാടിയത്. ONV യുടെ വരികൾ, സംഗീതം നൽകിയത് ജോൺസൺ.

കണ്ണൂരിൽ നിന്ന് ആനന്ദൻ തിലാനൂർ ആവശ്യപ്പെട്ട ഗാനം കാശ്മീരം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.

കൈതപ്രവും എം ജി രാധാകൃഷ്ണനും ഒരുക്കിയ ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം അദ്വൈതം. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് എരുമേലി ഏഞ്ചൽ വാലിയിൽ നിന്ന് അന്ന തോമസ്.

രഞ്ജിനി. രഞ്ജിനിയിലിനി ആലപ്പുഴ ഹരിപ്പാട് നിന്ന് രേഖ രാജീവന്റെ ഇഷ്ടഗാനം അക്ഷരങ്ങൾ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയത്. ONV യുടെ വരികളാണ് ശ്യാമിന്റെ സംഗീതം.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് നൌഷാദിൻ്റെ സംഗീതം. ധ്വനി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഹനീഫ് തിരുവള്ളൂർ.

കുയിലിനെ തേടി എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികളാണ് ശ്യാമിന്റെ സംഗീതവും. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് കണ്ണംകോട്ടുനിന്ന് സുജാത, വേലായുധൻ, കാർത്തിക്, അപർണ.

രഞ്ജിനി. ഇനി താളവട്ടം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ പാട്ടുകൾക്കും രചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ. ഈ ഗാനം ആവശ്യപ്പെട്ടത് രാജി വെള്ളിത്തിരുത്തി.

കാഞ്ഞങ്ങാട് നിന്ന് ഡോക്ടർ ഗോവിന്ദൻ പുതുമന കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനമാണിനി. ദീപം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. സത്യൻ അന്തിക്കാടിന്റെ വരികളാണ്, സംഗീതം നൽകിയത് ശ്യാം.

യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ജാക്ക്പോട്ട് എന്ന ചിത്രത്തിൽ നിന്ന് ബിച്ചു തിരുമലയുടെ വരികൾ, സംഗീതം നൽകിയത് ഇളയരാജ. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് ഫസീല ഒതായി.

രഞ്ജിനി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കല്യാണരാമൻ എന്ന ചിത്രത്തിൽ നിന്നാണ്. രചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. ഈ ഗാനത്തിനായി ആവശ്യപ്പെട്ടത് ഒളവണ്ണ ചുങ്കത്ത് നിന്ന് കോയക്കുട്ടി.

പൂവച്ചൽ ഖാദറും രവീന്ദ്രനും ഒരുക്കിയ പാട്ട് കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം ഒരു വർഷം ഒരു മാസം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കുന്നമംഗലത്ത് നിന്ന് ജിഷ.

കൊല്ലം മുഖത്തലയിൽ നിന്ന് ബാബുക്കുട്ടൻ പിള്ള കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനമാണിനി യുവജനോത്സവം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി കാലത്ത് 5:48 വരെ എഫ് എം ഗോൾഡ് പരിപാടികൾ കേൾക്കാം. ഡൽഹി റിലേ